ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 8, കൊല്ലവർഷം 1202, ചിങ്ങം 14, 2026 ഓഗസ്റ്റ് 30, ഞായറാഴ്ച. സമയം 5:53:55. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ഞാൻ ഏകാന്തതയിലിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച വ്യക്തിയാകുന്നതെന്ന് പറഞ്ഞത് വിശ്വനാടകകൃത്ത് വില്യം ഷേക്സ്പിയർ. പൂക്കളും മരങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നിശബ്ദം ചൈതന്യം ചൊരിയുന്നത് ഏകാന്തതയിലെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഇന്ന് നമ്മുടെ ജീവിതം ഭ്രാന്തമായ തിരക്കിലും ജ്ഞാനവിജ്ഞാന വിസ്ഫോടന പരമ്പരകളിലും പെട്ട് നട്ടം തിരിയുന്നു. അനുദിനം തലച്ചോറിൽ അനസ്യൂതം വന്നു പതിക്കുന്ന പുത്തൻ അറിവുകൾ ഒരുതരം ഷോക്കാണ് നമുക്കുണ്ടാക്കുക. ഈ അവസ്ഥയിൽ നമുക്കൊരു ഇൻഫർമേഷൻ ഡയറ്റിംഗ് ആവശ്യമാണെന്ന് ചിന്തകനും ചരിത്രകാരനുമായ യുവാൽ ഹരാരി ആവർത്തിക്കുന്നു. അമിതമായി ഭക്ഷണം കഴിച്ച് അജീർണം ബാധിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ച് ദഹനം ശരിയാക്കി ആരോഗ്യം വീണ്ടെടുക്കുന്നതുമാതിരി അറിവുകൾ കൊണ്ടാവശ്യമായ തലച്ചോറിന് വിശ്രമം നൽകി ഊർജ്ജസ്വലമാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത? കൈവിട്ടുപോയ മാനസിക ശാരീരികോർജം വീണ്ടെടുത്ത് ജീവിതത്തെ സന്തുലിതാവസ്ഥയിലാക്കാൻ ഏകാന്തതയ്ക്ക് കഴിയുന്നു. വ്യവസായ വിപ്ലവാനന്തരം യൂറോപ്പിൽ ആകെ പടർന്നു പിടിച്ച സാമൂഹിക അസ്വസ്ഥതയ്ക്ക് കവിയായിരുന്ന ഗെത്തെ നിർദ്ദേശിച്ച പ്രതിവിധി ഗോ ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ്. തിരക്കിൽ നിന്നുമൊഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് സ്വച്ഛമായി കഴിയുന്ന സമയം പുനർജീവനിയായി പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാന്തതയ്ക്ക് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട്, സോളിറ്റ്യൂഡും ലോൺലിനെസ്സും. സോളിറ്റ്യൂഡ് ആരോഗ്യകരവും ആഹ്ലാദകരവുമായ ഏകാന്തതയാകുമ്പോൾ ലോൺലിനെസ് അങ്ങനെയല്ല, അത് അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തതയാണ്. ഇത് രോഗാതുര മനസ്സുകളെ സൃഷ്ടിക്കുന്നു. ആഴത്തിൽ ചിന്തിച്ച് ആത്മബോധം വളർത്താനും സ്വതന്ത്രമായ സാധ്യതകൾ പര്യവേഷണം ചെയ്യാനും ഏകാന്തത നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ഇച്ഛാശക്തി പ്രയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നവചിന്തകളും കണ്ടുപിടുത്തങ്ങളും പുതുരചനകളും ഉണ്ടാവുന്നു. ഏകാന്തത സ്വയം പുതുക്കലിനുള്ള അവസരമാണ്. ഏകാന്തതയുടെ ഉപാസകനായിരുന്ന വില്യം വേഡ്സ്വർത്ത് കവിത ഏകാന്തതയിൽ ചിന്തകൾ തൂവിമറിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന സർഗ പ്രക്രിയയാണെന്ന് നിർവചിച്ചിരിക്കുന്നു. ഓ ടു സോളിറ്റ്യൂഡ് എന്ന കവിത എഴുതിയ അലക്സാണ്ടർ പോപ്പ് പറയുന്നത്, സ്വന്തം ഭവനത്തിൽ ഏകാന്തതയുടെ സൗന്ദര്യം നുകർന്ന് സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യൻ എന്നാണ്. റോബിൻ ഐലൻഡ് ജയിലിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടിരുന്ന കാലത്ത് എത്ര കഠിനാധ്വാനം ചെയ്താണ് തന്റെ മനസ്സിനെ സമനിലയിൽ നിർത്തിയിരുന്നതെന്ന് തന്റെ ആത്മകഥയായ ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ നെൽസൺ മണ്ടേല ഹൃദയസ്പർശിയായി എഴുതിയിട്ടുണ്ട്. ഇതാണ് അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തത. അത് വിഷാദത്തിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കും. സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഊഷ്മളമായ സാമൂഹിക ബന്ധങ്ങൾ കൂടിയേ തീരും. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അതായത് സന്തുഷ്ട ജീവിത സൂചികയിൽ എന്നും ഒന്നാമത് നിൽക്കുന്ന ഫിൻലൻഡിന്റെ സന്തോഷരഹസ്യങ്ങളിലൊന്ന് ഒറ്റയ്ക്ക് പ്രകൃതിയോട് ചേർന്ന് അവർ നടത്തുന്ന നീണ്ട പ്രകൃതി നടത്തങ്ങളാണ്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒട്ടുനേരം

0: പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം നുകർന്ന് പ്രകൃതിയോടൊപ്പം കഴിയാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യം. നമ്മുടെ ഈ ചേർന്നിരിപ്പും കരുതലും പ്രകൃതിക്കും ആവശ്യമാണ്. ഇന്ന് നഗരങ്ങളിൽ ധാരാളം അർബൻ ഫോറസ്റ്റുകളും പൂന്തോട്ടങ്ങളും വൃക്ഷങ്ങളാൽ സമൃദ്ധമായ നടപ്പാതകളും നിർമ്മിക്കുന്നത് അതിനാണ്. നമുക്ക് പ്രകൃതിയും പ്രകൃതിക്ക് നമ്മളും വേണം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷേർലി സോമസുന്ദരൻ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം തുടർന്ന് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധന സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച് സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്താൻ കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KAP MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റിയൽ ജ്വല്ലേഴ്സ് പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, കാവാലം നാരായണ പണിക്കരുടെ പിറന്നാളിൽ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻമോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം: ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. 7:50 നോവൽ പാരായണം, UK കുമാരനെ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ: RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില, തുടർന്ന് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ, തിരുവനന്തപുരം റിലേ.
5: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും, ഡോക്ടർ റജി റഷീദ്. സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മചിന്ത്, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.

0: recognizes the dignity of every human being and accepts different parts to the same truth. Speaking at One World, One Humanity Faith Leaders Conference in New York, Mr. Bhagwat recalled a question posed to him by Muslims during a lecture series in Delhi in 2018, where he answered the same. He said Hindu identity required an acceptance of religious diversity and the equal worth of every individual. In women's cricket, India will begin the T20 Asia Cup campaign against Thailand today at Dubai International Cricket Stadium. The match will start at 8:30 p.m. Indian time. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഭക്തിഗാനങ്ങളടങ്ങിയ പ്രഭാതഗീതത്തിലേക്ക് സ്വാഗതം. ആദ്യഗാനം ബിജു നാരായണൻ ആലപിച്ചത്, രചന പീറ്റർ കെ ജോസഫ്, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

0: ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗായകൻ മാർക്കോസ്, രചന ബേബി ജോൺ കലയന്താനി, സംഗീതം KG പീറ്റർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: ഗായക സംഘം ആലപിച്ചത് രചന സാധു കൊച്ചുകുഞ്ഞ്, ഉപദേശി സംഗീതം KN രാജേന്ദ്രൻ.

പ്രഭാതഗീതം സമാപിച്ചു. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 8 സെക്കൻഡും. കാർഷിക വാർത്തകൾ. അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റിന് 2 ലക്ഷം രൂപ സബ്സിഡി നിരക്കിൽ. സംരക്ഷിത കൃഷിയിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണ സംവിധാനം നടപ്പിലാക്കുന്നതിന്. പക്ഷി പ്രതിരോധ വലകൾക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന. ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച് കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. പേപ്പർ നെയ്ത്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം കുല കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നത് ധനസഹായം നൽകുന്നു. ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 0487 296 14 57, 82 81 65 14 57 ഇതാണ് മറ്റൊരു നമ്പർ. 0487 296 14 57, 82 81 65 14 57. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം, അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വിളിക്കേണ്ട നമ്പറുകൾ 94 47 23.

0: എഴുപത്തിയെട്ട് അറുപത്തിയെട്ട് 96 05 86 00 05 9 4 4 7 2 3 7 8 6 8 9 6 0 5 8 6 00 05 ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും അടുത്ത മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.supplycopaddy.in www.supplycopaddy.in. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ സാഫ് തീരമൈത്രി പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിൽ കരാറടിസ്ഥാനത്തിൽ മിഷൻ കോഓർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അടുത്ത മാസം 16 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന, യോഗ്യതാ ബിരുദം, ലൈവ്ലിഹുഡ് പ്രൊജക്റ്റിൽ പ്രവൃത്തി പരിചയം, ടൂ വീലർ ലൈസൻസ് അഭികാമ്യം, പ്രായം 35 വയസ്സ് കവിയരുത്, വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 16 രാവിലെ 11 കോട്ടയം കാരാപ്പുഴയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാകണം. നമ്പർ ഇതാണ്: 04 81 2 56 68 23 04 81 2 56 68 23. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം മാർച്ച് വരെ പരമാവധി 10 കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രൊമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിളിക്കേണ്ട നമ്പർ 04 8 6 2 22 20 99 04 8 6 2 22 20 99. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 72,000, കുരുമുളക് അൺഗാർബിൾഡ് 70,000, റബ്ബർ RS4 27,500, RS5 27,100 രൂപ. സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റും 8 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ ഇന്ന് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയ്ക്ക് താൽക്കാലിക ചുമതല കൈമാറി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവർ 675, 2,400 പേരെ കാണാതായെന്ന് ഔദ്യോഗിക വിവരം. 2 സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. തിങ്കളാഴ്ച കിർഗിസ്ഥാനിൽ തുടങ്ങുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്,

0: പാട്ടോർമ്മ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവാലം നാരായണപ്പണിക്കർ എഴുതിയ പിറന്നാളിൽ എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ

0: കാവാലം നാരായണപ്പണിക്കർ എഴുതിയ പിറന്നാളിൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഇന്ന് രാവിലെ 8:05 ഇടരുന്ന മുട്ടകളിൽ

പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പരിപാടികൾ തുടരും. 6:55 FM ഡയറിയിലൂടെ കാത്തിരിക്കും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു, നിർത്ത്.
1: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുള്ള.

0: പറ്റൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂളാകൂ.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV യോടെ മണപ്പുറം IGL ഗോൾഡ്.

0: വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൗമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: പത്മഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനു ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൗരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
4: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 ഒരാളായ എറണാകുളം സ്വദേശി അടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
2: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ

വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം തൃപ്രങ്ങോട് എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ എ പി എം എസ് ബി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കെ എ പി 4 ബറ്റാലിയനിലെ 166 പേരും എം എസ് പി മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 റണ്ണിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിന് വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് 4-വരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്വയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് എച്ച് ഇഡിയിലെ കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100-ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റ് പൊതു നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ.
നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ

0: മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:55 മിനിറ്റും 10 സെക്കൻഡും. FM ഡയറി

0: പ്രിയ ശ്രോതാക്കളെ, ഇതാ എഫ് എം ഡയറിയിലൂടെ അറിവിലൂടെയും ആനന്ദത്തിലൂടെയും കടന്നു പോകാം 8:30 വരെ. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്, ഇരുന്ന് കേൾക്കാനും വേണ്ടത് ധൈര്യം തന്നെ. വിൻസ്റ്റൺ ചർച്ചിൽ. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്, ഇരുന്ന് കേൾക്കാനും വേണ്ടത് ധൈര്യം തന്നെ. വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്നത്തെ ചോദ്യം: വൈറ്റ് ഹൗസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈറ്റ് ഹൗസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം പതിവ് പോലെ ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മലബാർ മെലഡി ഗാനമേള. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം ചേരാനല്ലൂർ അൽ ഫറൂഖ്യ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് വൈകിട്ട് 5:00. 34th സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഇന്നു മുതൽ അടുത്ത മാസം 16 വരെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30. ഇന്ന് കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ. ക്ലിൻറ്റ് ആർട്ട് ഗാലറിയിൽ കടവന്ത്രയിൽ ആതിര ഹരികുമാറിന്റെ ഏകാംഗ ചിത്രപ്രദർശനം രാവിലെ 10:00 മുതൽ. കൊച്ചി കണയന്നൂർ താലൂക്ക് NSS കരയോഗി യൂണിയൻ ശ്രീകൃഷ്ണ ജയന്തി മയിൽപ്പീലി ചിത്രരചന മത്സരം ഇന്നുച്ചയ്ക്ക് 1:30 മന്നം സ്മൃതി മണ്ഡപത്തിൽ. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026, വിദ്യാഭാരതി സൌത്ത് യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 എളമക്കര സരസ്വതി വിദ്യാനികേതനിൽ. എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിൽ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന വായനാ മത്സരത്തിന്റെ പ്രാഥമിക തലം ജില്ലയിലെ ലൈബ്രറികളിൽ ഇന്നുച്ചയ്ക്ക് 2:00 മുതൽ 3:00 വരെ. എറണാകുളത്ത് നടക്കുന്ന 2026 ഓണാഘോഷങ്ങളുടെ സമാപന ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8:00 സുഭാഷ് പാർക്കിൽ സമീപമുള്ള എറണാകുളം രാജേന്ദ്ര മൈതാൻ ഗ്രൌണ്ടിൽ നവീൻ ജെ ആന്ത്രപ്പഴ് പാടുന്നു. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ഓണാഘോഷം 2026 ഓണസമ്മാന കൂപ്പണങ്ങളുടെ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് 7:00 വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
4: 1550 55.

ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിളിക്കേണ്ട നമ്പർ 0477

0: 7 2 25 16 76 0 4 7 7 2 25 16 76 ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജും.
3: അറിവിലെ കാടും കാട്ടറിവും. കാടിനെക്കുറിച്ചുള്ള എല്ലാ തരം അറിവുകളെയും കാട്ടറിവ് എന്നോ കാടറിവ് എന്നോ പറയുന്നു. മനുഷ്യന് കാടിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവല്ല അത്. കാട്ടിൽ നിന്ന് അനുഭവാത്മകമായി സ്വരൂപിക്കുന്ന എല്ലാ അറിവുകളും അതിൽപ്പെടുന്നു. അടിസ്ഥാനപരമായി അത് ഫോക്ലോർ അല്ലെങ്കിൽ കൂട്ടറിവാകുന്നു. കാട്ടിൽ വസിക്കുന്ന ഗോത്രങ്ങൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾ സ്വരൂപിക്കുന്ന അറിവുകൾ പരസ്പരം കൈമാറുന്നു. പാരമ്പര്യങ്ങളിലൂടെ അത് തുടരുന്നു. കാടും കാട്ടുവാസികളും ഇല്ലാതാവുന്ന ഇക്കാലത്ത് കാട്ടറിവുകൾക്ക് നാശം വരുന്നു. പുതിയ നാഗരിക ജ്ഞാനം അതിനെ വ്യവസായത്തിലേക്ക് സ്വാംശീകരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുന്നു. ഇന്ന് കാടിനെക്കുറിച്ചുള്ള ജൈവികമായ അറിവുള്ളത് അവശേഷിക്കുന്ന ഏതാനും ആദിവാസികൾക്കാണ്. അവരും നഗരവൽക്കരിക്കപ്പെടുന്നതോടെ മനുഷ്യരാശിയെ സഹസ്രാബ്ദങ്ങളോളം നിലനിർത്തിയിരുന്ന ആ അറിവുകൾ നശിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആ അറിവിൻ്റെ സ്വഭാവത്തിന് ഉദാഹരിക്കാൻ നമുക്ക് ആദിവാസികളുടെ തന്നെ തീനറിവുകളിൽ ചില ഇലത്തീനുകളും പഴങ്ങളും പറയാവുന്നതാണ്. രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാത്തതായിരുന്നു അവരുടെ പ്രകൃതി ഭക്ഷണം. കാട്ടിലകൾ, കാട്ടുപഴങ്ങൾ, കാട്ടുകുമിളുകൾ, മുളയരികൾ, കാട്ടുനെല്ലുകൾ, ചോലമീനുകൾ എന്നിങ്ങനെ പോകുന്നു അവ. കാട്ടിലകളിൽ പ്രധാനപ്പെട്ട ഒന്നായ മുളക്കൂമ്പ് പല ആദിവാസി വിഭാഗങ്ങളുടെയും ഒരു സാധാരണ ഇല ഭക്ഷണമാണ്. മലയർ മുതുക്ക് എന്ന കിഴങ്ങ് ചെടിയുടെ ഇല കഴിക്കാറുണ്ട്. ചക്കരവള്ളി ചോലനായ്ക്കരുടെ ഒരു ഇല തീനാണ്. പന്നൽ വർഗത്തിൽപ്പെട്ട ചുരുളി ഇലയും മണിത്തക്കാളി ഇലയും അട്ടപ്പാടിയിലെ ആദിവാസികൾ ഇന്നും കഴിക്കുന്നു. നിലമ്പൂരിലെ ആദിവാസികൾ പഴുതാരക്കാലിയുടെ ഇല ഭക്ഷിക്കുന്നുണ്ട്. മരത്താളിൻ്റെ ഇല അരച്ച് കാസർഗോട്ടെ മറാഠികൾ അപ്പം ചുടാറുണ്ട്. കുറകർക്ക് അത് മരച്ചേമ്പും കാണിക്കാർക്ക് അത് കാട്ടാളൻ ചേമ്പുമാണ്. ഇങ്ങനെ നാഗരികരായിപ്പോയ നമുക്കറിയാത്ത നൂറുകണക്കിന് ഇല ഇനങ്ങൾ കാട്ടറിവിൽപ്പെടുന്നു. അനേക ഇനം ചക്കകൾ കേരളത്തിലെ കാടുകളിൽ ഒരു പ്രധാന പഴമാണ്. കാട്ടുതക്കാളിയിലെ ചെറുപഴങ്ങൾ കാട്ടുവാസികൾക്ക് ലഭ്യമായിരുന്നു. മാഞ്ചുണ്ട, വിരി എന്നീ കാട്ടുപഴങ്ങൾ ആദിവാസികൾക്ക് സാധാരണം. മിക്ക ആദിവാസികളും ഈന്തിൻ പഴം കഴിക്കാറുണ്ട്. അതിൻ്റെ കുരു മാവാക്കി അവർ ഉപയോഗിക്കുന്നു. അത്തിപ്പഴവും കാട്ടുഞ്ഞാവൽപ്പഴവും നെല്ലിയും നാട്ടിലും പ്രസിദ്ധമാണ്. പൂവം, പാലി, ചടച്ചി എന്നീ പഴങ്ങൾ മിക്ക ആദിവാസികൾക്കും ലഭ്യമായിരുന്നു. കാവളം, കറുത്തോടൽ, വറ്റോടൽ എന്നിവയും കാട്ടിലുള്ള രുചികരമായ പഴങ്ങളാണ്. പുൽമേടുകൾക്കടുത്ത് വളരുന്ന കാട്ടുകൊയ്യയുടെ പഴം മുതുവാന്മാർക്ക് പ്രിയപ്പെട്ടതാണ്. ചോലനായ്ക്കർ കഴിക്കാറുള്ള ഒന്നാണ് ഉപ്പുമാങ്ങാവള്ളിപ്പഴം. ഇലകൾക്കും ധാന്യങ്ങൾക്കും പഴങ്ങൾക്കും പുറമെ 50-ലധികം കിഴങ്ങിനങ്ങൾ വേറെയുണ്ട്. തേനിനങ്ങൾ കാട്ടറിവിലെ അവിഭാജ്യ ഘടകമാണ്. കാട്ടുകോഴികൾ, പക്ഷികൾ, മാനിനങ്ങൾ, മയിലുകൾ, മുയലുകൾ, മീനിനങ്ങൾ, ഞണ്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കാട്ടറിവുകൾ നിലനിൽപ്പിൻ്റേതാണ്. കാട്ടിലെ നീരറിവുകൾ വിപുലമാണ്. കടലുപോലെ തന്നെ കാടും വിഭവങ്ങളുടെ അക്ഷയ ഖനിയാണ്. നാടും കാടും കാണാതെ നാഗരികരായ നമുക്ക് കാട്ടറിവുകളില്ല. നഗരത്തിലേക്ക് വികസിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കൂട്ടറിവുകൾ അന്യമാകുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: എനിക്ക്
3: കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ഉപഭോക്താക്കൾ അറിയാൻ
6: സീൽ പൊട്ടിയ ഉൽപ്പന്നം നൽകുകയും പിന്നീട് തുക നൽകാം എന്ന് സമ്മതിച്ച് ഉൽപ്പന്നവും ബാങ്ക് വിവരങ്ങളും കൈപ്പറ്റിയ ശേഷം തുക നൽകാൻ വിസമ്മതിച്ച ബംഗളൂരുവിലെ 1+ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് 10,000 രൂപ പിഴയും ഉൽപ്പന്നത്തിന്റെ വിലയായ 1,999 രൂപയും കോടതി ചെലവിന് 5,000 രൂപയും നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവ് നൽകി. എറണാകുളത്ത് കുമ്പളം ശക്തിപുരം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനീസ് MSന്റെ പരാതിയിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ്. 2023 സെപ്റ്റംബർ 18 എതിർകക്ഷിയായ ബംഗളൂരുവിലെ 1+ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് പരാതിക്കാരനായ അനീസ് 1+ സൂപ്പർ വോക്ക് 80W കാർ ചാർജർ ഓർഡർ ചെയ്ത് വാങ്ങുകയും 2023 സെപ്റ്റംബർ 21 അത് പരാതിക്കാരന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യപ്പെടുകയും ചെയ്തു. പാക്കറ്റ് തുറന്നപ്പോൾ ഉൽപ്പന്നത്തിന്റെ സീൽ പൊട്ടിയതായി കാണപ്പെടുകയും അത് മുൻപ് ഉപയോഗിച്ച ഉൽപ്പന്നമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പരാതിക്കാരൻ ഈ വിഷയം എതിർകക്ഷിയായ 1+ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ അറിയിക്കുകയും അൺബോക്സിംഗ് വീഡിയോ, ഫോട്ടോകൾ, ഇമെയിൽ, ആശയവിനിമയങ്ങൾ എന്നിവ സമർപ്പിച്ച് പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. എതിർകക്ഷിയായ 1+ ടെക്നോളജി കമ്പനി ആദ്യം ഈ പരാതി തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ഉൽപ്പന്നത്തിന്റെ തുക തിരികെ നൽകാമെന്ന് സമ്മതിക്കുകയും ഉൽപ്പന്നം തിരികെ കൈപ്പറ്റുകയും ചെയ്തു. പരാതിക്കാരന് അടച്ച തുക തിരികെ നൽകാമെന്ന ഉറപ്പ് കമ്പനി നൽകുകയും ചെയ്തു. എന്നാൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും വാഗ്ദാനം ചെയ്ത തുക പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തില്ല. സാമ്പത്തിക നഷ്ടവും മാനസിക വിഷമവും പീഡനവും ആരോപിച്ചുകൊണ്ട് ഉൽപ്പന്നത്തിന്റെ തുക പലിശ സഹിതം തിരികെ ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനും കോടതി ചെലവുകൾക്കുമായി പരാതിക്കാരൻ അനീസ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചു. അനീസിന്റെ പരാതി ഫയലിൽ സ്വീകരിച്ച എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി 2024 മാർച്ച് 7 എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും അത് 2024 മാർച്ച് 14 കൃത്യമായി കൈപ്പറ്റുകയും ചെയ്തു. നോട്ടീസ് കൈപ്പറ്റിയിട്ടും നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത സമയപരിധിക്കുള്ളിൽ രേഖാമൂലമുള്ള മറുപടി ഫയൽ ചെയ്യുന്നതിൽ എതിർകക്ഷി പരാജയപ്പെട്ടു. തൽഫലമായി എതിർകക്ഷിയെ കോടതി എക്സ് പാർട്ടിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരാതിക്കാരൻ തന്റെ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയും എക്സിബിറ്റ് A1 മുതൽ A4 വരെയുള്ള 4 രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും തന്റെ വാദങ്ങൾ ശരിവയ്ക്കുന്നതിനായി സമർത്ഥിക്കുകയും ചെയ്തു. എതിർകക്ഷിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഒരു 1+ സൂപ്പർ വൂക്ക് 80W കാർ ചാർജർ പരാതിക്കാരൻ വാങ്ങിയെങ്കിലും ഡെലിവറി സമയത്ത് ഉൽപ്പന്നത്തിന്റെ സീൽ പൊട്ടിയ നിലയിലായിരുന്നുവെന്നും ഇത് ഉപയോഗിച്ച ഉൽപ്പന്നമാണെന്ന് വ്യക്തമാക്കുന്നുവെന്നുമാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഈ കേസിൽ 3 കാര്യങ്ങളാണ് പരിശോധിച്ചത്. 1. എതിർകക്ഷിയുടെ ഭാഗത്തുനിന്നും സേവനത്തിൽ വീഴ്ചയോ അനുചിത വ്യാപാര രീതിയോ ഉണ്ടായിട്ടുണ്ടോ? 2. ഉണ്ടെങ്കിൽ പരാതിക്കാരന് എന്തെങ്കിലും പരിഹാരത്തിന് അർഹതയുണ്ടോ?

0: മൂന്ന്, നടപടിക്രമങ്ങളുടെ ചെലവ് തുക എത്ര? പരാതിക്കാരൻ സമർപ്പിച്ച വിശദമായ വാദങ്ങളും രേഖകളും മറ്റു തെളിവുകളും കോടതി സൂക്ഷ്മമായി വിലയിരുത്തി. മതിയായ അവസരം ലഭിച്ചിട്ടും എതിർകക്ഷി മറുപടിയോ രേഖാമൂലമുള്ള വാദങ്ങളോ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. പരാതിക്കാരൻ ഹാജരാക്കിയ ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പരാതിക്കാരൻ ഓർഡറിലെ തുക തിരികെ നൽകുന്നതിലുണ്ടായ താമസം എതിർകക്ഷിയുടെ പ്രയോറിറ്റി സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വ്യക്തമായി സമ്മതിച്ചിട്ടുള്ളതായി കാണാവുന്നതും ഓഫ്ലൈൻ റീഫണ്ടായി 2000 രൂപയും നഷ്ടപരിഹാരമായി 500 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചറും നൽകാമെന്ന കമ്പനിയുടെ ഓഫർ രേഖാമൂലം പരാതിക്കാരന് അയച്ചതായും കാണാവുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിയിലെ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത പരാതിക്കാരന്റേതാണ്. രേഖാമൂലമുള്ള തെളിവുകളിലൂടെ പരാതിക്കാരൻ തൃപ്തികരമായി അദ്ദേഹത്തിന്റെ കേസ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി. ആദ്യം എതിർകക്ഷി പരാതി നിരസിച്ചുവെങ്കിലും പിന്നീട് ഈ വിഷയം പുനഃപരിശോധിക്കുകയും തുക തിരികെ നൽകാനുള്ള ബാധ്യത സമ്മതിക്കുകയും ചെയ്തതായി ഇമെയിൽ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തുക തിരികെ നൽകുന്നതിനായി ക്യാൻസൽ ചെയ്ത ബാങ്ക് ലീഫിനോടൊപ്പം ബാങ്ക് വിവരങ്ങൾ നൽകാൻ എതിർകക്ഷി പരാതിക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത എതിർകക്ഷി മൗനം പാലിച്ചുകൊണ്ട് തുക നൽകാതെ തങ്ങളുടെ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. എതിർകക്ഷിയുടെ ഇമെയിൽ സന്ദേശം ഒരു സമ്മതമൊഴിയുടെ സ്വഭാവത്തിലുള്ളതാണ്. കൂടാതെ വാങ്ങിയ തുക നൽകാൻ സമ്മതിച്ചുകൊണ്ട് പരാതിക്കാരന്റെ വിഷയം എതിർകക്ഷി തന്നെ അംഗീകരിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. സ്വമേധയാ തുക നൽകാം എന്ന് ഏറ്റശേഷം ആ വാഗ്ദാനം പാലിക്കാതിരിക്കുന്നത് 2019 ഉപഭോക്തൃ നിയമത്തിലെ വകുപ്പ് 2.11 പ്രകാരമുള്ള സേവന വീഴ്ചയാണ്. എതിർകക്ഷി വൺ പ്ലസ് ടെക്നോളജി ഇന്ത്യ കമ്പനിയുടെ പെരുമാറ്റം ഒരു അനുചിത വ്യാപാര രീതി കൂടിയാണെന്നും കോടതി നിരീക്ഷിച്ചു. തൽഫലമായി നേരത്തെ സൂചിപ്പിച്ച 1 മുതൽ 3 വരെയുള്ള വിഷയങ്ങളിൽ എതിർകക്ഷിയുടെ അശ്രദ്ധ മൂലം പരാതിക്കാരന് ബുദ്ധിമുട്ടുകളും മാനസിക പീഡനവും സാമ്പത്തിക നഷ്ടവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൺ പ്ലസ് സൂപ്പർ വൂക്ക് 80 വാട്ട് കാർ ചാർജറിന്റെ വിലയായ 1999 രൂപ എതിർകക്ഷി പരാതിക്കാരന് തിരികെ നൽകണം. എതിർകക്ഷിയുടെ സേവനത്തിലെ വീഴ്ചയും അനുചിത വ്യാപാര രീതിയും മൂലം പരാതിക്കാരനുണ്ടായ മാനസിക വിഷമം, ബുദ്ധിമുട്ടുകൾ, പീഡനം, സാമ്പത്തിക നഷ്ടം എന്നിവയ്ക്ക് നഷ്ടപരിഹാരമായി 10,000 രൂപയും കേസ് നടത്തിപ്പ് ചെലവിലേക്ക് 5,000 രൂപയും 45 ദിവസത്തിനുള്ളിൽ എതിർകക്ഷി പരാതിക്കാരന് നൽകണമെന്ന് DB ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവരടങ്ങുന്നതുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈ തന്നെ പോവാം.
4: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
7: വിട്ടപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ൽ അധികം സമ്മാനങ്ങളുമായി വിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
8: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ട് ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
9: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
11: ഇന്ന് പാട്ടോർമ്മയിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായിക സൗമ്യ രാമകൃഷ്ണൻ.
12: മണ്ണിലാക്കുള്ളതുമായി ലാൽജി സാറിന്റെ ഫിലിമാണ് വിക്രമാദിത്യനില്. അപ്പൊ അറബി കഥയ്ക്ക് ശേഷം ഞാൻ പാടുന്നത് സാറിന്റെ ഫിലിം എന്ന് പറയുമ്പോൾ വിക്രമാദിത്യനാണ്. പിന്നെ നല്ലൊരു പാട്ട്, ഞാൻ അത്രയും നാളും പാടിയ പാട്ട് നിന്ന് വ്യത്യസ്തമായ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നി. മെലഡി തന്നെയാണ്, പക്ഷെ എന്നാലും എന്തോ ഒരു പ്രത്യേകത ആ പാട്ടിനുണ്ടായിരുന്നു. അത്

കമ്പോസ് ചെയ്ത് പഠിപ്പിച്ച് പാടിപ്പിക്കുന്ന സമയത്തല്ല. ഫസ്റ്റ് നജീമായിട്ട് പാടുന്ന പാട്ട് അതാണ്, വിക്രമാദിത്യന്റെ പാട്ടാണ് ഫസ്റ്റ് സോങ്. അതിങ്ങനെ ഇത്രത്തോളം വിജയമാവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. അതിന്റെ പിക്ചറൈസേഷൻ ഒക്കെ വളരെയധികം മനോഹരമാണ്, അതിന്റെ വരികളും. സന്തോഷ് വർമ്മ ചേട്ടൻ അത് എഴുതിയിട്ടുള്ളത്. അപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത് ഇത്രത്തോളം പോപ്പുലർ ആവും എന്ന പാട്ട്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഇപ്പോഴും അത് ആ ടൈം ഓർക്കുമ്പോ അതുണ്ട്.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് ഗായിക സൗമ്യ രാമകൃഷ്ണൻ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ പേര് തന്നെ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും കോസ്മെറ്റിക്കും ഗൈനക്കും ഈ പ്രൈവറ്റ് ഏരിയയിൽ എന്താണ് ഈ സൗന്ദര്യവർദ്ധനം നടത്താൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതിനൊരു ഫങ്ഷണൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. എസ്തെറ്റിക്സ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫങ്ഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തന്നെ റിക്കറൻ്റ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നു, വജൈനൽ ലാക്സിസിറ്റി, സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അമിതമായ വേദന, അല്ലെങ്കിൽ സെക്സ് അത്ര പ്ലഷറബിൾ അല്ലാത്തൊരു ഇവൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ യൂറിൻ ലീക്ക്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ. ആക്ച്വലി സ്ത്രീകൾ ഡെയിലി സഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. ഭൂരിഭാഗവും നമുക്ക് അതിൽ ഒരു ഫങ്ഷണൽ ആസ്പെക്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. കോസ്മെറ്റിക് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മെയിൻലി നമ്മൾ ഫങ്ഷണൽ ആസ്പെക്ട്സും കൂടി നമ്മൾ അതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പൊ നമുക്കൊരു വജൈനൽ ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു, ഓയിൻമെന്റ് തരുന്നു, തേക്കുന്നു, ഇൻഫെക്ഷൻ മാറും. ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു, വീണ്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും, മരുന്ന് മാറ്റി തരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മരുന്നുകളുടെ പേര് പഠിച്ചു. പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങാം. എന്തായാലും ഈ മരുന്ന് മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇൻഫെക്ഷൻ മാറുന്നു. അപ്പം അതൊരു ഒരു റുട്ടീനാക്കി. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കൊരു യൂറിൻ ലീക്ക് ഉള്ള സ്ത്രീകളുണ്ട്. പ്രസവം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പെൽവിക് മസിൽസ് എല്ലാം കുറച്ച് റിലാക്സ്ഡ് ആവും, അവിടുത്തെ സ്ട്രെങ്ത് കുറയും, പ്ലസ് ഏജിങ് പ്രോസസ്സ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കാരണം സ്ത്രീകളുടെ പ്രൈവറ്റ് ഏരിയയിൽ ലാക്സിസിറ്റി വരും. അപ്പൊ യൂറിൻ കുറെ നേരം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ തുമ്മുമ്പോഴും താനെ യൂറിൻ പാസ് ചെയ്യുക, ഈവൻ ഡെയിലി ഡൈപ്പർ വെച്ചിട്ട് പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകൾ തന്നെയുണ്ട്. ഇവരൊക്കെ ഒരു ഒരു അവസ്ഥ കഴിയുമ്പോൾ പിന്നെ ഫംഗ്ഷന് പോകാൻ മടിക്കും, അയ്യോ എനിക്ക് ഇനിയിപ്പോ യൂറിൻ്റെ സ്മെല്ല് വരുമോ, അങ്ങനെ പുറത്തു പറയാൻ പേടിച്ചു കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്.
2: ഈ വിവരങ്ങളിൽ പങ്കുവച്ചത് ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാർ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: എന്നതാ തങ്കമ്മേ, സദ്യ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എന്നതാ വർക്കിച്ചായ അങ്ങനെ ഒരു ചോദ്യം?
1: അല്ല, കാരറ്റ്, വെള്ളരി, തക്കാളി എല്ലാം എടുത്തു വെച്ചേക്കുന്നു.
2: ഒരു പ്ലാൻ ഉണ്ട്, ഇതെല്ലാം അങ്ങ് വെച്ചോണ്ട്.
1: എന്നാ പ്ലാൻ?
2: നിങ്ങളൊന്നും വിചാരിക്കാത്ത ഒരു പ്ലാൻ.
1: ഓ, നമ്മളെ വിചാരിക്കാത്തായിട്ടൊന്നുമില്ല.
2: അങ്ങനെയാണോ?
1: അങ്ങനെയാണ്.
2: എങ്കി പറ, മമ്മി എവിടെ?
1: അത് ഡാഡിയോട് ചോദിക്കണം.
2: അതല്ല, മമ്മി എന്ന് കേട്ടാ അതെവിടാന്ന്?
1: അത് ഈജിപ്തില്, മമ്മി.
2: ആ എന്നാ കേട്ടോ, മമ്മി ഏഷ്യയിലുണ്ടായിരുന്നു.
1: ഒന്ന് പോതങ്കമ്മേ.
2: സത്യമാന്നേ, ഈജിപ്തില് വരുന്നതിന് കാലങ്ങൾക്കു മുന്നേ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഒക്കെ മമ്മികൾ ഉണ്ടായിരുന്നു.
1: ആര് പറഞ്ഞു?
2: ശാസ്ത്രജ്ഞര്.
1: ഓഹോ.
2: ഏഷ്യയിലെ പുരാതന ശവകല്ലറകളിലെ അവര് പഠനം നടത്തി. ആ എന്നിട്ട് കണ്ടുപിടിച്ചതാ.
1: അത്ഭുതം തന്നെ.
2: 12,000 വർഷം വരെ പഴക്കമുള്ള മമ്മികളെ അവരങ്ങ് കണ്ടെത്തിയെന്ന്.
1: അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ പച്ചക്കറികൾ നിരത്തി വെച്ചേക്കുന്നത് എന്നാത്തിനാ?
2: പറയത്തില്ല.
1: പറയണം.
2: എന്നാ കേട്ടോ, സൗന്ദര്യം വർദ്ധിക്കാൻ.
1: ഓഹോ,
2: ദേ ഈ ക്യാരറ്റ് കണ്ടോ, മുഖകാന്തിക്ക് വളരെ നല്ലതാ.
1: ഈ ക്യാരറ്റ് മുഖകാന്തിക്ക്? എന്നിട്ട്
2: വെള്ളരി കണ്ണുകളുടെ താഴെയുള്ള കറുപ്പ് മാറും.
1: വെള്ളരി കണ്ണിന് കാന്തി.
2: തക്കാളി അതങ്ങ് അരച്ച് മുഖത്ത് തേച്ചാലുണ്ടല്ലോ, നല്ല പളുവളെ തിളങ്ങും.
1: തക്കാളി തിളങ്ങുക.
2: എന്തേ,
1: എന്നാ പിന്നെ ഒരു അവിയൽ ഉണ്ടാക്കി മുഖത്തങ്ങ് വിളമ്പിയാ പോരെ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി ബോധവൽക്കരണ ശില്പശാലയും കാഴ്ച പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 1 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനകം

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ G20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26th SCU ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137th പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
1: നേപ്പാൾ പ്രളയത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റ് ഭാഗങ്ങളുമായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യവസ്തുക്കളും കരസേനയുടെ 13 അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ്പ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും.

0: യും പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൗ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
2: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് രണ്ടാം സ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ ഒന്നാം സ്ഥാനം നേടിയാണ് 14 വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനം

0: ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:55:28. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം
2: കേരള മോഡൽ എന്ന് നാം അഭിമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ജീവിത നിലവാര സൂചികകളും. ആയുർദൈർഘ്യത്തിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട് വളരെ മുന്നിലാണ്. ശിശുമരണ നിരക്കിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഇതൊക്കെ സാധ്യമായത് നമ്മുടെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സബ് സെന്റർ, കുടുംബാരോഗ്യ കേന്ദ്രം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങി താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അടങ്ങുന്ന പൊതുമേഖലയിലെ വലിയ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടാണ് ചുരുങ്ങിയ ചിലവിൽ രോഗനിർണയത്തിനും ചികിത്സകൾക്കും സാധാരണക്കാർക്ക് ആശ്രയമാകുന്നതും ഇന്നും ഈ സൗകര്യങ്ങളാണ്. കോർപ്പറേറ്റുകൾ പിടിമുറുക്കുന്ന സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ചെലവേറുന്ന സാഹചര്യത്തിൽ സർക്കാർ മേഖലയിലെ സേവനമാണ് സാധാരണക്കാർക്ക് ഏക ആശ്രയം. ഇത്തരം സർക്കാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കുറവ് കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത്. എന്തുകൊണ്ട് പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം. രോഗികളുടെയും ഡോക്ടർമാരുടെയും അനുപാതത്തിൽ ഉണ്ടായ വ്യത്യാസം പ്രശ്നമാണ്. സാമൂഹ്യ പ്രവർത്തകൻ അനിൽ ജോസ്.
3: ഇന്നത്തെ ആരോഗ്യ മേഖല അഫോർഡബിൾ അല്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. സർക്കാർ സംവിധാനങ്ങളാണ് കുറച്ചെങ്കിലും ഇവരെ സഹായിക്കാൻ വേണ്ടിയുള്ളത്. പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ടും സൗകര്യങ്ങളുടെ അപര്യാപ്ത അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും എങ്ങനെയെങ്കിലും ഈ ആൾക്കാരെ ഒപ്പി കണ്ട് തീർക്കുക എന്ന് പറയുന്നതായി മാറിയിട്ടുണ്ട്. അപ്പം ഈ സർക്കാർ മേഖലയിൽ വരുന്ന ഡോക്ടർമാരെ എണ്ണത്തിലുള്ള കുറവ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എണ്ണം, ഇവിടെ ഡോക്ടർമാര് 100-200 ഒപി ഒക്കെ ഒരു ദിവസം കണ്ടതിനെ കുറിച്ച് വീമ്പ് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ആലോചിച്ച് നോക്കൂ, എത്ര സമയമാണ് ഒരു മനുഷ്യന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുമ്പോൾ എത്ര കുറച്ച് സമയമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നീണ്ട നിര, സ്കാനിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനാണെങ്കിലും ലാബ് ടെസ്റ്റ് ആണെങ്കിലും നീണ്ട നിര. ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡോക്ടർമാരും പേഷ്യന്റ് തമ്മിൽ അനുപാതം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ഓരോ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറും 100-150 ഒപി ഒരു ദിവസം കാണേണ്ടി വരികയാണ്. അതിന് പുറമെയാണ് അവർ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ ഒരു സർജനാണെങ്കിൽ അവർ കാണുന്ന ഒപിക്ക് പുറമെ സർജറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സർജറിയോട് സർജറിയാണ്. ഇവർക്കൊക്കെ എത്രമാത്രം ക്വാളിറ്റിയോട് എത്രമാത്രം അർപ്പണ മനോഭാവത്തോട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പല സ്ഥലത്തും ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര പ്രശ്നത്തിലാണ്. ഇത്രയും രോഗികൾ വരുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോട്ടെ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ സ്കാനിങ്ങിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. നോക്കൂ, എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഇന്നത്തെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്കാനിങ്ങിന് ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്ന നിങ്ങൾ സ്കാൻ ചെയ്യണം, അല്ലെ എക്സ്റേ എടുക്കണം, CT എടുക്കണം, MRI എടുക്കണം. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടുക. ആലോചിച്ച് നോക്കി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ഇവർ ഈ ആൾക്കാരെ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ രോഗികൾക്ക് അനുസൃതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അവിടെ പൈസ കൂടുതലാണ്. അപ്പൊ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ, പരമാവധി ആൾക്കാർ ഇൻഷുറൻസ് എടുപ്പിക്കാൻ തന്ത്രമായിട്ട് മാറുന്നുണ്ട്. ഇൻഷുറൻസ് ഉള്ളവർ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവരവിടെ കിടക്കുന്നു. കാരണം 24 മണിക്കൂർ അവിടെ കിടന്നെങ്കിൽ പൈസ കിട്ടത്തില്ല. അപ്പൊ കിടക്കുന്നു, അവരെ കുറെ സ്കാനിങ് നടന്ന് കുറെ പൈസയാകുന്നു. ഈ പൈസ മുഴുവൻ ഇൻഷുറൻസ് കമ്പനിക്കാർ അടയ്ക്കുന്നു. അങ്ങനെ ഒരു വിഷ്യസ് സർക്കിളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് മേഖലയിൽ പേഷ്യൻസിന്റെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആ റെഫറൽ സിസ്റ്റം, അതായത് PHC പോലുള്ള സ്ഥലങ്ങളിൽ മാക്സിമം ആൾക്കാർ വരിക, അവിടെ നിന്ന് റെഫറലായിട്ട് CHC കമ്മ്യൂണിറ്റി സെന്റർ അല്ലെങ്കിൽ താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റൽ, പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക, അവിടുന്നും റെഫറൻസ് ഉള്ളത് മാത്രം ജനറൽ ഹോസ്പിറ്റല്, അവിടുന്നുള്ള റെഫറൻസ് മാത്രം മെഡിക്കൽ കോളേജിൽ പോകുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല.
2: പുതുതലമുറയിലെ ഡോക്ടർമാർ സർക്കാർ മേഖലയിലേക്ക് കടന്നു വരാത്തതിന് പല കാരണങ്ങളുമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
4: പബ്ലിക് സെക്ടർ പൊതുവെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം കൊടുക്കാനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, എങ്കിലും പല പരിമിതികളും ഗവൺമെന്റ് സെക്ടറിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മുൻപത്തെ അപേക്ഷിച്ച് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്.

0: എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, മികച്ച ജനറൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഇതെല്ലാം ഉണ്ട്. എങ്കിലും ദ സ്പീഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതായത് സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റവും ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനവും, ചേഞ്ചിങ് നീഡ്സ് ആൻഡ് പോപ്പുലേഷൻ, അതിനാനുപാതികമായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ മാറ്റം വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിന് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സ്റ്റാഫിംഗ് പാറ്റേൺ തന്നെയാണ്. പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്റ്റാഫിംഗ് പാറ്റേണിൽ നിന്നും, അതായത് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫും, ആ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും അതിന്റെ തോത് പ്രൈവറ്റ് സെക്ടറിനെ അപേക്ഷിച്ച് കുറവെന്ന് ആണ് അറിയാൻ കഴിയുന്നത്. പുതുതലമുറയിലുള്ള ഡോക്ടർമാർ എന്തുകൊണ്ട് പബ്ലിക് സെക്ടറിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഒന്ന്, പുതുതലമുറയിലുള്ള ഡോക്ടർമാർ ചിന്തിക്കുന്നത് പഴയ തലമുറയിലുള്ള ഡോക്ടർമാർ ചിന്തിക്കുന്നത് പോലെയല്ല. അവരുടെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ ഇതെല്ലാം വ്യത്യസ്തമാണ്. ജോലി ചെയ്യുന്ന സമയം കൃത്യമായും കഠിനമായും ഉത്സാഹത്തോടുകൂടിയും ജോലി ചെയ്യുക, ജോലിക്ക് ശേഷമുള്ള സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുക എന്നുള്ളതാണ് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊടുക്കാൻ നമ്മുടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. യുവതലമുറയെ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റൊരു ഘടകം വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. ഏതൊരു ഡോക്ടർക്കും എത്ര ജൂനിയറോ സീനിയറോ ആയിക്കൊള്ളട്ടെ, സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ രോഗിക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയവും രോഗി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സാവകാശവും താല്പര്യവും ചികിത്സാവിധികൾ വിശദീകരിച്ചു കൊടുക്കാനുമുള്ള സൗകര്യം, ഇതെല്ലാം ഡോക്ടർക്ക് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഒരു ദിവസം 100 or 200 രോഗികളെ കാണേണ്ടി വരുന്ന ഒരു ഡോക്ടർക്ക് ഇത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എത്ര മിടുക്കനായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഡോക്ടറായാലും ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ ഈ രോഗിക്ക് ഗുണപ്പെടാതെ പോകുന്നു എന്നുള്ളത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ രോഗികളുടെ സംഖ്യയിൽ ഒരു ക്യാപ്, ഒരു പരിമിതി കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോഴേക്കും ആനുപാതികമായിട്ടുള്ള രോഗികൾക്ക് ആനുപാതികമായിട്ടുള്ള സ്റ്റാഫിംഗ് പാറ്റേൺ നടപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതും ജൂനിയർ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ചും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇതിനോട് ചേർത്ത് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഹെൽത്ത് കെയർ വയലൻസ് ആണ്. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന അറ്റാക്കുകൾ, ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന, ഡോക്ടർമാർക്ക് മാത്രമല്ല പ്രധാനമായും ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഫിസിക്കലായിട്ടുള്ള, അതായത് ഇഞ്ചുറി, പരിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വാക്കാലുണ്ടാകുന്ന ആക്രോശങ്ങളും ആക്രമണങ്ങളും ആയിരിക്കാം. ഇത് രണ്ടും ഒരു ഡോക്ടറെ സംബന്ധിച്ച് വളരെ ട്രോമറ്റൈസിംഗ് ആണ്.
1: സർക്കാർ ആശുപത്രികളിൽ ജോലി സാഹചര്യം കാര്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് പൊതുജനാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ ബി ഇക്ബാൽ അഭിപ്രായപ്പെടുന്നത്.
2: ആശുപത്രികൾക്കെതിരായിട്ടുള്ള ആക്രമണം, ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണം, അതിനൊരു കാരണം അതൊരു വൈരുദ്ധ്യവും കൂടിയാണ്. കാരണം ഇന്നിപ്പം ആരോഗ്യ മേഖലയിലുള്ള സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വളരെയേറെ വർദ്ധിച്ചു, പുതിയ ഉപകരണങ്ങൾ വന്നു, രോഗ ചികിത്സാ രീതികളൊക്കെ ആവിഷ്കരിക്കപ്പെട്ടു. ഇതിനൊക്കെ വലിയ പ്രചാരം ഡോക്ടർമാർ തന്നെയും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വഴി നൽകുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പഴയ പോലല്ല, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആശുപത്രികളിൽ രോഗികളും ബന്ധുക്കളും എത്തുന്നത്. അപ്പൊ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഡോക്ടർമാരിലാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആശയവിനിമയം നടത്തുന്നതിനുള്ള ചില പാകപ്പിഴകളുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണം വർദ്ധിക്കുന്നുണ്ട്. അത് സർക്കാർ ആശുപത്രി മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇപ്പം ശക്തമായ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയും നിയമ സംരക്ഷണം നൽകാൻ വേണ്ടിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മറ്റും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സത്യത്തിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം 2006 തൊട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണം 2006 സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഡോക്ടർമാരുടെ ശമ്പളം, വേതനം രീതിയിലൊക്കെ ഗണ്യമായ വർധന ഉണ്ടാക്കി. അതുപോലെ റെസിഡൻസി പ്രോഗ്രാം ഇതൊക്കെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല പെൻഷനും ലഭിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ആകർഷണീയമായി മാറി ധാരാളം ഡോക്ടർമാർ ആ കാലഘട്ടത്തിൽ ചേർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരു പ്രശ്നം സംഭവിച്ചത്, ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പോവും, പലരും സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോവും. ഇതെല്ലാം കഴിയുന്നിടത്തോളം വേഗം ജോലിയിൽ പ്രവേശിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് അനുരൂപമായ രൂപത്തിൽ PSC അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. PSC ഓരോ പോസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ കാലതാമസം വരും. ആ സമയത്തിനകം ഇവർ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കും, അവരുടെ സ്ഥാനം ഉറപ്പിക്കും. പിന്നീട് സർക്കാർ ആശുപത്രിയിൽ വരാൻ പലരും താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് PSC അപ്പോയിന്റ്മെന്റ് ത്വരിതഗതി

0: ആക്കിയാല് ഡോക്ടർമാർ കൂടുതലായിട്ട് സർക്കാർ മേഖലയിലേക്ക് വരും. അതിനുവേണ്ടി പ്രത്യേകമായി പി എസ് സിയിൽ ഒരു പ്രൊഫഷണൽ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങളെപ്പോഴുള്ള ആരോഗ്യ രംഗത്തുള്ള ജനകീയ ആരോഗ്യ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറവ് പരിഹരിക്കാൻ കഴിയും.
1: ഡോക്ടർമാരുടെയും ഇതര ജീവനക്കാരുടെയും നിയമനത്തിലെ സങ്കീർണമായ നടപടിക്രമങ്ങളും ഇതര പ്രശ്നങ്ങളും പരിഹരിക്കുകയെന്ന്

0: ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും അതുപോലെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളുടെ ഒരു ഗുണനിലവാരത്തിലായാലും എണ്ണത്തിലായാലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഈ മാനവ വിഭവശേഷിയുടെ കാര്യമാണ്. സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത് 1960കളിൽ അതേ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നമുക്കറിയാം അന്നത്തെ അപേക്ഷിച്ച് നമ്മുടെ പോപ്പുലേഷൻ ഇരട്ടിയായി. മുമ്പത്തേതിനെ അപേക്ഷിച്ച് നമ്മുടെ പൊതു ജനാരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ജനങ്ങളിൽ എത്തുന്നത് മുമ്പ് 30% ആയിരുന്നു, ഇന്ന് 50%. അത്രയധികം വ്യത്യാസം ഉണ്ടായിട്ട് പോലും സ്റ്റാഫ് പാറ്റേൺ, നമ്മൾ ഇവർക്കൊക്കെ സർവീസ് നൽകാനുള്ള ഡോക്ടർമാരടക്കമുള്ള നഴ്സുമാരും മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കമുള്ളവരുടെ എണ്ണത്തിൽ നാമമാത്രമായിട്ടുള്ള വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് പുറമെയാണ് ഈ നിലവിലുള്ള ഒഴിവുകൾ കൂടി വരുമ്പോൾ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാകുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹെൽത്ത് സർവീസിൽ 800 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. അതിൽ ജനറൽ കേഡർ, അതായത് നമ്മൾ അസിസ്റ്റന്റ് സർജൻ, CMOs ഒക്കെ ഉൾപ്പെടുന്ന 476 പേരുടെ ഒഴിവുണ്ട്. സ്പെഷ്യലിസ്റ്റുകളുടെ 300 പേരുടെ ഒഴിവുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മാനവ വിഭവശേഷി കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ സ്വകാര്യ മേഖല ഒരു പുതുതായി ആളുകൾ ജോയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി സ്വകാര്യ മേഖലയിലും അതുപോലെ വിദേശത്തുമൊക്കെയുള്ള തൊഴിലവസരങ്ങളും മികച്ച ശമ്പളവും ഒരു ഫാക്ടറാണ്. പക്ഷെ അതിലുപരി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഹെൽത്ത് സർവീസിലുള്ള ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാലതാമസം, അതോടൊപ്പം തന്നെ PSC നിയമനം വൈകുന്നു. പിന്നീട് നമ്മുടെ പല ഡോക്ടർമാരും ജോയിൻ ചെയ്യുമ്പോൾ അവർ പലരും സ്പെഷ്യാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എൻട്രി കേഡർ എന്ന് പറയുന്ന അസിസ്റ്റന്റ് സർജനായിട്ടാണ് ജോയിൻ ചെയ്യുക. അവർക്ക് അവരിപ്പോ ഒരു പീഡിയാട്രിഷനോ ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അവരെന്താണോ പഠിച്ചത് അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് കയറാനായി പിന്നീട് ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. കാരണം സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് ഓപ്ഷൻ കൊടുത്ത് അവർക്ക് വർഷങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതുപോലെ സമയബന്ധിതമായി പ്രൊമോഷൻ നടക്കുന്നില്ല. ഈ പ്രൊമോഷൻ നടക്കാൻ മറ്റു പല ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിനും പ്രൊമോഷൻ സമയബന്ധിതമായി നടക്കുന്നതിനും ഒക്കെ ഒരുപാട് കാലതാമസം ഹെൽത്ത് സർവീസിൽ ആരോഗ്യവകുപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം പുതിയ ആളുകൾ അതുപോലെ PSC നിയമനം കിട്ടുമ്പോൾ പലപ്പോഴും തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് നിയമനം കിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ പലരും, നമുക്കറിയാം മറ്റു പലരും ഗവൺമെന്റ് സർവീസ് കയറുന്നതിനേക്കാൾ ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഡോക്ടർമാർക്ക് കയറാൻ പറ്റുക. കാരണം അവർ കൂടുതൽ സമയം പഠിക്കുന്നു. PG കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 28-30 വയസ്സാകുമ്പോഴാണ് അവർക്ക് അവരുടെ പഠനം പോലും പൂർത്തിയാവുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അവർക്ക് ഒരു കുടുംബമൊക്കെ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ദൂര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ദൂര ജില്ലകളിലൊക്കെ ജോലി കിട്ടുന്ന അവരെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരു കാര്യമാണ് PG ചെയ്യുന്ന ആളുകൾ പലരും സർവീസിൽ കയറുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഒരു PG ചെയ്യാനുള്ള കാലയളവിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം നീട്ടി നൽകുമായിരുന്നു. പക്ഷെ ഇപ്പോ നിലവിൽ 6 കൂടുതൽ ലീവാണെങ്കിൽ അവർ വന്ന് ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്ത് പിന്നീട് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കൂടുതൽ ഒരു സാങ്കേതികമായുള്ള സർവീസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ പല ഘടകങ്ങൾ ഈ കാര്യത്തിലുണ്ട്.
1: ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു കേരള ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ.
2: DHS മുഖേന ഏതാണ്ട് 132 ഡോക്ടർമാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 30-ാം തീയതി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടേഴ്സിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ നടക്കുന്നതുകൊണ്ട് ആ സെലക്ട് ചെയ്ത ഡോക്ടർമാരെ തന്നെ ജോയിൻ ചെയ്യാൻ September 1st ജോയിൻ ചെയ്യാന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അത് ആ ഡോക്ടർമാര് വന്ന് September 1st ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആശുപത്രികളും കുറെയൊക്കെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവും. മറ്റ് ഉള്ള പോസ്റ്റുകൾ എത്രയും പെട്ടെന്ന് നികത്താൻ വേണ്ടി ധനകാര്യ വകുപ്പിന്റെ പെർമിഷന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ ഡോക്ടർമാരെ വിന്യസിക്കും. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലകൾ ഡോക്ടർമാർക്ക് ഒരു പ്രത്യേക പ്രയോറിറ്റി ഗവൺമെന്റ് നൽകുന്നുണ്ട്. കാരണം ആ പ്രദേശങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവ് ധാരാളമുണ്ട്, പലരും ആ ജില്ലയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആ 3 ഒരു പ്രത്യേക പാക്കേജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഈ അടുത്ത മാസത്തോടുകൂടെ ഇത് ഓർഡറിലാവും. ഇപ്പൊ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഉള്ളതുകൊണ്ടാണ് പല ഡോക്ടർമാരും ലീവ് എടുത്തു പോയിട്ടുള്ളത്. 1st തീയതിയോടുകൂടെ അത് ഒരു തിരിച്ചു വരുമ്പോ എല്ലാം നോർമലായിട്ട് മുന്നോട്ട് നീങ്ങും.
1: പൊതുമേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തകരാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. എന്തൊക്കെ സിസ്റ്റം തകരാറുകൾ പറഞ്ഞാലും അർപ്പണബുദ്ധിയോടെ സേവനമനുഷ്ഠിക്കുന്ന നിരവധി ഡോക്ടർമാരും നേഴ്സുമാരും ഇന്നും സർക്കാർ മേഖലയിലുണ്ട്. സേവന തൽപരരായ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതിനോടൊപ്പം വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുകയാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പല ജീവിതശൈലീ രോഗങ്ങളുടെയും തലസ്ഥാനം

0: തലസ്ഥാനമായി മാറിയിട്ടുള്ള നമ്മുടെ നാട് പകർച്ചവ്യാധികളുടെയും മാറാരോഗങ്ങളുടെയും കൂടി തലസ്ഥാനമായി ആതുര കേരളമായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമകാലികം.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സമകാലികം.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: ഓണത്തിന് ബിഗ് സ്ക്രീൻ TV വാങ്ങാൻ പറ്റിയില്ലേ?
8: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈറ്റി ഫ്യൂച്ചറിലേക്ക് പോരൂ. ഇന്ന് കൂടി നോൺ സ്റ്റോപ്പ് 48 hours
9: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
10: ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
11: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
1: ഇനി നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
12: യുദ്ധത്തിന്റെ ആലസ്യത്തിൽ അമർന്നതുകൊണ്ടാകാം പതിവുള്ള തിരക്കൊന്നും അങ്ങാടിയിൽ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിക്കേള് തുന്നുന്നതിനിടയിൽ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് കുതിരവണ്ടിയിൽ രാമറും മകനും പോകുന്നതാണ്. എങ്ങോട്ട് പോകുന്നു എന്നയാൾ കൈകൊണ്ട് ചോദിച്ചു. ദാ ഇത്തിരിടം വരെ എന്ന് രാമർ ഉച്ചത്തിൽ പറഞ്ഞു. തക്ഷൻകുന്നിനപ്പോൾ ഒരു പുതിയ മുഖമാണുള്ളതെന്ന് രാമറിന് തോന്നി. വണ്ടിയിൽ പോകുമ്പോൾ ബാങ്കിലെ സൈറൺ കേൾക്കണമെന്ന് രാമറിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അങ്ങാടിയിൽ കൂടി നിൽക്കുന്ന എല്ലാവരും വണ്ടിക്ക് നേരെയാണ് നോക്കുന്നത്. വീടിന്റെ കോലായിൽ കല്യാണി നിൽക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ വണ്ടി അവൾ കാണും മുമ്പേ അത് ഒരു മരത്തിന്റെ മറവിലെത്തിയിരുന്നു. രജിസ്റ്റർ ഓഫീസും പറമ്പിൽ അമ്പലവും പോലീസ് സ്റ്റേഷനും ടൂറിസ്റ്റ് ബംഗ്ലാവും സാൾട്ട് ഓഫീസും എല്ലാം കടന്ന് ചീർപ്പിലെത്തിയപ്പോൾ രാമർ വണ്ടി നിർത്തുവാൻ പറഞ്ഞു. ചീർപ്പിൽ അപ്പോൾ ധാരാളം തോണികൾ അപ്പുറത്തും ഇപ്പുറത്തും എത്താൻ വേണ്ടി കാത്തുകിടക്കുകയായിരുന്നു. ചീർപ്പിന്റെ വാതിലുകൾ തുറക്കുന്നതിനനുസരിച്ച് തോണികൾ ഓരോ ഭാഗത്തേക്കും പോകും. മൂരാട് പുഴയിലെ ഉപ്പുവെള്ളം അകലാപുഴയിലേക്ക് കടക്കാതിരിക്കുവാനും ചീർപ്പ് സഹായിക്കുന്നു. ചീർപ്പിന്റെ പ്രവർത്തനം രാമർ മകന് പറഞ്ഞുകൊടുത്തു. അതിനിടയിൽ പരിചയക്കാരിൽ പലരും രാമറോട് തിരക്കുന്നുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വെറുതെ, മോനെ കാണിക്കാൻ വന്നതാ. കുറെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മടങ്ങാ, അവന് മടുത്തിട്ടുണ്ടാവും. തിരികെ അങ്ങാടിയിലെത്തിയപ്പോൾ എല്ലായിടത്തും ഒരു മൂകത പരന്നതായി രാമർ കണ്ടു. എന്തോ ശുഭകരമല്ലാത്ത വിവരം കേട്ട ഭാവമായിരുന്നു എല്ലാവരിലും. നേരത്തെ അങ്ങാടിയിൽ കണ്ട ചലനം പോലും ഇല്ലാതായിരിക്കുന്നു. അങ്ങാടി എങ്ങനെയാണ് പെട്ടെന്ന് ഈ വിധത്തിൽ മാറിപ്പോയത്? കുതിരവണ്ടി വീട്ടിലേക്ക് തിരിച്ചുവിട്ട ശേഷം രാമർ അങ്ങാടിയിലേക്ക് നടന്നു. ഗോവിന്ദൻ അടിയോടി ഒരു പീടികയുടെ തൂണും ചാരി നിൽക്കുന്നു. എന്താണുണ്ടായത്? രാമർ അന്വേഷിച്ചു. INA തെരുവത്ത് കണ്ടി മീത്തൽ കേളപ്പം വന്നിട്ടുണ്ട്, സുഖമില്ലാതെ. അതിനെന്താ? ഓനൊരു വിവരം പറഞ്ഞു. എന്ത് വിവരം? ഗോവിന്ദൻ അടിയോടി ചുറ്റുമൊന്ന് പകച്ചു നോക്കിയ ശേഷം ചെവിയില്ലെന്നോണം പറഞ്ഞു, നമ്മളെ നടുക്കണ്ടി കണാരനെ തൂക്കിലേറ്റിയത്രേ. ഓൻ INA ജൂനിയർ ആഫീസറായിരുന്നു എന്ന് കേൾക്കുന്നു. രാമർക്ക് ആ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ പെടാതിരിക്കാനുള്ള അസാധാരണ വൈഭവം അയാൾക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് പിടിക്കപ്പെടുക? രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു മുങ്ങിക്കപ്പലിൽ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകുമ്പോഴാണത്രേ അയാൾ പിടിക്കപ്പെട്ടത്. മദിരാശി തുറമുഖത്ത് വെച്ചായിരുന്നു തൂക്കിക്കൊല എന്നാണ് കേളപ്പം പറഞ്ഞത്. നടുക്കണ്ടി കണാരൻ നല്ലൊരു ദേശസ്നേഹിയാണെന്ന് രാമർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു സാധാരണ തൊഴിലാളി ഇംഗ്ലീഷ് സ്വയം പഠിച്ച് ദേശസ്നേഹത്തിന്റെ പേരിൽ കടൽ കടക്കുകയായിരുന്നു. അയാളുടെ ദുരന്തം മാനസികമായി രാമറെ വല്ലാതെ തകർക്കുകയും ചെയ്തു. പിന്നീട് കുഞ്ഞിക്കേളുവുമായും ചേക്കുവുമായും സംസാരിച്ചിരിക്കെ രാമർ പറഞ്ഞത് കണാരന്റെ ദേശസ്നേഹത്തോളം വരില്ല മറ്റാരുടേതും എന്നായിരുന്നു. അന്നേരം കുഞ്ഞിക്കേള് പറഞ്ഞു, ഇയാളാണ് തക്ഷൻകുന്നിന്റെ വീരപുത്രൻ. ശരിയാ, ചേക്കുവും അഭിപ്രായപ്പെട്ടു.

0: പക്ഷേ ഇതൊക്കെ ആരോർക്കും? എനിക്ക് സംശയമുണ്ട്, കുഞ്ഞിക്കേള് പറഞ്ഞു. മറ്റു രണ്ടുപേർക്കും അഭിപ്രായമൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. തെല്ലിട അവർ നിശബ്ദരായിരുന്നു. ഇന്നത്തെ വൈകുന്നേരം സ്നേഹിതന്മാരുമായി പല കാര്യങ്ങളും പറയാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ അതിനു പറ്റിയ സമയം ഇതല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ ചേക്കു പറഞ്ഞു, മറ്റന്നാളാണ് നമുക്ക് കഞ്ഞി കൊടുക്കേണ്ട ദിവസം. അത് കൊടുത്തതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ആശ്വാസമായിരുന്നോ? നെല്ല് കുറച്ചുകൂടി മാണ്ടി വരൂ അല്ലേ ചേക്കു? രാമർ ചോദിച്ചു. അത് ഓർമ്മിപ്പിക്കാനാ ഞാനിത് പറഞ്ഞത്. സാരമില്ല, നാളെ നമുക്ക് എല്ലാവരെയും കാണാം. രാമർ അത് പറഞ്ഞ ഉടനെ കുഞ്ഞിക്കേള് അഭിപ്രായപ്പെട്ടു, എല്ലാവർക്കും മൺകലം കൊടുക്കാനുള്ള ചേക്കുവിൻ്റെ ബുദ്ധി നല്ല ബുദ്ധി തന്നെയാ. ആരും മണ്ണിൽ കുഴി കുഴിക്കണ്ടല്ലോ. പോലീസ് വണ്ടി വന്നാലും പേടിക്കണ്ട. കഞ്ഞി കുഴിയിലൊഴിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ അനുഭവം അവരെ ഞെട്ടിപ്പിച്ചിരുന്നു. വിശപ്പിൻ്റെ ആർത്തി കൊണ്ട് മണ്ണ് പുരണ്ട കഞ്ഞി വാരി കുടിക്കുന്ന നാട്ടുകാരെ ഏറെ ദുഃഖത്തോടെയാണ് അവർ നോക്കി നിന്നത്. കഞ്ഞി പതുക്കെ പതുക്കെ അകത്താവുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷവും അവർ നിറഞ്ഞ കണ്ണുകളോടെ കാണുകയായിരുന്നു. അടുത്ത പ്രാവശ്യം കഞ്ഞി പകരുമ്പോൾ മണ്ണിലുള്ള കുഴിയിലേക്കാകരുതെന്നും അവർക്ക് തോന്നിയിരുന്നു. അതിന് ചേക്കു ഒരു വഴി കണ്ടെത്തി. നേരെ ആന്തൂരാൻ കുന്നിൽ ചെന്ന് കുറേ മൺചട്ടികൾ ഉണ്ടാക്കാൻ പറയുക. നാലു ദിവസം കൊണ്ട് നാട്ടിലേക്ക് ആവശ്യമായ ചട്ടി ഉണ്ടാക്കിത്തരാമെന്ന് ഇട്ടുണ്ണി നായർ ഏൽക്കുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം കഞ്ഞി പകരുക പുതിയ മൺചട്ടിയിലായിരിക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർ ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ഇന്ന് രാവിലെ 8:05 ഇവിടെ മുട്ടകളിൽ

0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
0: പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.
3: ഹലോ
4: സാറേ, എന്റെ പേര് ആനന്ദ്, സ്ഥലം പെരുമ്പാവൂരാണ്. ഞാൻ പഠിച്ചത് പ്ലസ് ടു കൊമേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഐ ടിയില് പ്ലംബിംഗ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തപ്പോ കുറച്ച് കഴിഞ്ഞുള്ളൂ. അപ്പൊ അടുത്ത കോഴ്സിന്
3: എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ? പ്ലസ് ടു ആണോ?
4: അതെ.
3: ഏതാ സ്ട്രീം? ഏതാണ്? ബയോമാത്സ് ആണോ കമ്പ്യൂട്ടർ മാത്സ് ആണോ?
4: കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്.
3: അല്ല, പ്ലസ് ടു എന്തൊക്കെയാ പഠിച്ചത്?
4: പ്ലസ് ടു കൊമേഴ്സ്.
3: പിന്നെ വേറൊന്നും പഠിച്ചിട്ടില്ല? പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സും
4: ഐ ടിയിലാണ് പോയത്.
3: ഐ ടിയിലാ പോയത്? അതൊക്കെ ഡിപ്ലോമ കോഴ്സ് അല്ലേ? അതിൽ നിന്നും ഫർദർ പഠിത്തം ഇല്ല ഇന്ത്യയില്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഗ്രിക്ക് പോവാം. അപ്പൊ അതിനെക്കാട്ടും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്ലസ് ടു പഠിച്ചില്ലേ, അത് ഓൺലൈൻ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് കൊമേഴ്സുകാർക്കും ബി സി എ പഠിക്കാം. ചില യൂണിവേഴ്സിറ്റികളിൽ, ചില യൂണിവേഴ്സിറ്റി പറ്റില്ല, അപ്പൊ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബി സി എ കോഴ്സ് പഠിക്കുക പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട്. മോന് സ്കില്ലുണ്ട്, പക്ഷെ ഡിഗ്രി ഇല്ല. അപ്പൊ മോന്റെ അവസ്ഥയാണ് നല്ലത് ജോലിക്ക്, ശരിയല്ലേ? അപ്പൊ ഇപ്പോഴുള്ള ജോലി ഇതേമാതിരിയുടെ വാട്ടർ അതോറിറ്റി അതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഒക്കെ ആ ഡിപ്ലോമ വെച്ചുകൊണ്ട് ചെറിയൊരു ജോലി തുടരുക, 3 വർഷത്തെ ബി സി എ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാൻ ഫർദർ എന്ത് ചെയ്യണം കേട്ടോ.
4: ഓക്കെ,
3: ഓൾ ദി ബെസ്റ്റ്
2: ചേട്ടാ. ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
5: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
2: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം ആർസിആർ തന്നെ വേണം. ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.
5: ആർസിആർ കായം,

0: വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.
3: സമയം 8 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ ഇൻഡസ്ട്രി കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. PM സേതു യോജനയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നൈപുണ്യ വികസനം, സംരംഭകത്വം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജീവനക്കാരുടെ സംഘടന സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലേബർ റൂം, പോളിഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ അതിജീവിതരുടെ സംഗമം സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയവരും കുടുംബാംഗങ്ങളും ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യപ്രവർത്തകരും ഉൾപ്പെടെ 2500 പേർ പങ്കെടുത്തു. പൊന്നാനി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
4: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: അതിവിദഗ്ധമായി കൊരുത്തെടുത്ത വാക്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു നമ്മൾ. ഓരോ വാക്കും അതിൻ്റേതായ ഇടങ്ങളിൽ വെച്ച് ശ്രദ്ധയോടെ മെനഞ്ഞെടുക്കുന്ന ലോകക്രമം. ചാൾസ് ഡാർവിൻ ബീഗൽ കപ്പലിൽ യാത്ര തിരിക്കുമ്പോൾ വെറും 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കവിതയും കൗതുകവും കലയും സംഗീതവും തുളുമ്പുന്ന യുവശാസ്ത്രജ്ഞൻ. പരിണാമ സിദ്ധാന്തം പ്രതിപാദിക്കുന്ന ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് പുറത്തിറങ്ങിയതിന് ഒരു വർഷത്തിന് ശേഷം ഡാർവിൻ എ നാച്ചുറലിസ്റ്റ് വോയേജ് അറൌണ്ട് ദ വേൾഡ്, ഒരു പ്രകൃതി ശാസ്ത്രജ്ഞന്റെ ലോകപര്യടനം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കവിതയോളം മനോഹരമായ പല വാക്യങ്ങൾ അതിലുണ്ട്. ദ ഡിലൈറ്റ് വൺ എക്സ്പീരിയൻസസ് ഇൻ സച്ച് ടൈംസ് ബിവിൽഡേഴ്സ് ദ മൈൻഡ്. If the eye attempts to follow the flight of a gaudy butterfly, it is arrested by some strange tree or fruit. If watching an insect, one forgets it in the stranger flower it is crawling over. If turning to admire the splendor of the scenery, the individual character of the foreground fixes the attention. The mind is a chaos of delight. അത്തരം നിമിഷങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്ന ആനന്ദം മനസ്സിനെ അമ്പരപ്പിക്കുന്നു. നിറപ്പകിട്ടുള്ള ഒരു ശലഭത്തിന്റെ പറക്കൽ കണ്ണ് പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏതോ വിചിത്രമായ വൃക്ഷമോ ഫലമോ തടഞ്ഞു നിർത്തുന്നു. ഒരു കീടത്തെ നോക്കിയിരിക്കുമ്പോൾ അതിഴയുന്ന

0: ചിത്രമായ പൂവിൽ അതിനെ മറന്നുപോകുന്നു. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴോ നേർ മുമ്പിലുള്ളതിൽ ശ്രദ്ധയുറപ്പിക്കുന്നു. മനസ്സ് ആനന്ദത്തിന്റെ അരാജകത്വമാണ്. The mind is a chaos of delight. ഈ അവസാന വാചകത്തിന്റെ വീര്യം അതിനു മുൻപിൽ പറന്ന ശലഭവും വൃക്ഷവും കീടവും പൂവും പ്രകൃതി ഭംഗിയും ഒക്കെ ചേർന്നൊരുക്കിയതാണ്. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ നീതിക്കായി കാത്തിരുന്നുകൂടെയെന്ന് ചോദിച്ചപ്പോ കൊടുത്ത ഉത്തരം പോലെ. പ്രകൃതി അത്ഭുതങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നത് ശ്രദ്ധാലുവിന് മുൻപിൽ അവയെ അനാവരണം ചെയ്യാനാണ്. ഓരോ നിമിഷവും അനേകായിരം കാഴ്ചകൾ കൊണ്ട് അവനെ മത്തുപിടിപ്പിക്കുന്നു. The mind is a chaos of delight എന്ന വാചകത്തിലെത്താൻ അതിന്റെ പശ്ചാത്തലം വിവരിക്കേണ്ടതുണ്ട്. The impetus behind the observation, and only then to gloriously unravel it as Darwin did in a charmingly succinct insight. Succinct, succinct, compact, concise, samshiktamaya enna artham. Impetus, impetus, പ്രേരണ, ചാലകശക്തി എന്നൊക്കെ അർത്ഥം. ഫ്രഞ്ച് ഫിലോസഫറായ സിമോൺ വീൽ ശ്രദ്ധയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഉദാരതയുടെ ഭാവം നൽകുന്നു. അവർ പറയുന്നു, അറ്റൻഷൻ ഇസ് ദ റെയറസ്റ്റ് ആൻഡ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ജനറോസിറ്റി. ശ്രദ്ധയാണ് ഉദാരതയുടെ ഏറ്റവും അപൂർവവും നിർമ്മലവുമായ രൂപം.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.
3: വിടരുന്ന മുട്ടുകൾ.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച തമ്മനും നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളാണ് നമ്മൾ കേട്ടത്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. ആദ്യമായി വഞ്ചിപ്പാട്ടിൻ്റെ ഐതിഹ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ജോവിറ്റ അജയ് പണിക്കർ.
1: വഞ്ചിപ്പാട്ടിൻ്റെ ഐതിഹ്യം: തിരുവിതാംകൂർ മഹാരാജാവ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയും കവിയായ രാമപുരത്ത് വാര്യരും തമ്മിലുള്ള ഒരു ജലയാത്രയുമായി ബന്ധപ്പെട്ടാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഉത്ഭവം എന്നാണ് ഐതിഹ്യം. വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മഹാരാജാവിനെ കണ്ട് രാമപുരത്ത് വാര്യർ തൻ്റെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മുക്തകം സമർപ്പിച്ചു. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതിയും, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. ഇതായിരുന്നു ആ മുക്തകം. രാജാവിന് കാര്യം മനസ്സിലായി. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രാജാവ് വഞ്ചിയിൽ തന്നോടൊപ്പം കയറാൻ വാര്യരോട് ആവശ്യപ്പെട്ടു. തുരച്ചിലിൻ്റെ താളത്തിനൊത്ത് ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വഞ്ചിയുടെ താളത്തിനൊത്ത് കുചേലിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സൗഹൃദ കഥ നെതോന്നത് വൃത്തത്തിൽ വാര്യർ രചിച്ചതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. തിരുവനന്തപുരത്ത് രാജാവിനൊപ്പം താമസിച്ച് തിരികെ സ്വഗൃഹത്തിലെത്തിയ വാര്യർക്ക് ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ്റെ അവസ്ഥയാണ് ഉണ്ടായത്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാരുണ്യത്താൽ വാര്യരുടെ ഗ്രഹം പുതുക്കിപ്പണിയുകയും ധാരാളം സമ്പത്ത് നൽകി ദാരിദ്ര്യത്തിന് അർഹത ഉണ്ടാവുകയും ചെയ്തു.
0: അടുത്തത് ഉപകരണ സംഗീതം, കീബോർഡ്. അവതരണം അഭിനവ് ജിജി കുമാർ.

അടുത്തത് ഒരു ഭജൻ. പാടുന്നത് മാളവിക എസ് മേനോൻ, മാൻവി ശ്രീജിത്ത്, ഏകാക്ഷ വിനോദ്, ഹൃതിക് കെ എം.

0: വിസ്മയമോടെ നിന്നു.
1: ഇനി ഹിന്ദിയിലുള്ള ഏകാഭിനയം. അവതരണം ആർദ്രിയ എസ് അജിത്.
2: നമസ്തേ, മേ സീതാ ഹൂ, രാജാ ജനക് കി ബേട്ടി. ആഗ് മേ ജൽകർ ഭി മേനേ ബതായാ താ കി മേ സച്ചി ഹൂ, ഫിർ ഭി ലോഗോ നേ മുജ് പർ ശക് കിയ. ആജ് മേ ആപ്കേ സമയ മേ ആയി ഹൂ. ദേഖാ കി ദുനിയാ ബദൽ ഗയി, പർ ലഡ്കിയോ കി മുഷ്കിലേ വൈസി ഹി ഹൈ. പഹലേ മുജെ ഗർ സേ ജംഗൽ ബേച് ദിയാ ഗയാ താ, ക്യോംകി കുഛ് ലോഗ് മേരേ ബാരേ മേ ഗലത് ബോൽതി തീ. ആജ് ഭി മാം ബാപ് ബേട്ടേ കോ ബാഹർ ബേച്നേ സേ ഡർതേ ഹൈ. ലോഗ് ക്യാ കഹേംഗേ, പഹലേ രാവൺ നേ മുജെ ജബർദസ്തി ഉഠാ ലിയാ താ. ആജ് ഭി ലഡ്കിയോം കോ സ്കൂൽ ബസ് യാ ദഫ്തർ മേ പരേശാൻ കിയാ ജാതി ഹൈ. മൊബൈൽ പർ ഭി ഗന്ദേ മെസേജ് ഭേജ്തേ ഹൈ. പഹലേ മുജെ ആഗ് മേ ചലാകർ പരീക്ഷാ ദേനി പഡി തീ. ആജ് ഭി ഹർ ലഡ്കി സേ പൂച്ഛ് ജാതി ഹൈ, തും രാത് കോ ബാഹർ ക്യോം ഗയേ, യേ കപഡേ ക്യോം പഹനേ, ഐസാ ക്യോം, ക്യാ അച്ഛേ ഹോനേ കി ജിമ്മേദാരി സിർഫ് ലഡ്കിയോം കി ഹൈ. മേ സിർഫ് ശികാത് കർനേ നഹീ ആയി, ജബ് മുജെ അകേലേ ഛോഡ് ദിയാ ഗയാ തബ് ഭി മേ നഹീ ടൂട്ടി. മേനേ അപ്നീ ദോനോ ബേട്ടോ ലവ് ഓർ കുശ് കോ അകേലേ പാലാ, ഉനേ പട്നാ ലിഖ്നാ ഓർ ലഡ്നാ ദോനോ സികായാ. ഇസ്ലീ മേരാ ഉപായ് യേ ഹൈ. പഹലാ, ഹർ സീതാ കോ പട്നാ ചാഹിയേ ഓർ അപ്നേ പൈരോം പർ ഘടാ ഹോനാ ചാഹിയേ. ജബ് ലഡ്കി ഖുദ് പൈസേ കമായേഗി തോ കോയി ഉസേ ദബാ നഹീ പായേഗാ, യേ സബ്സേ ബഡി താകത് ഹൈ. ദൂസരാ, ഹർ മാ കോ അപ്നീ ബേട്ടോം കോ അച്ഛാ ഇൻസാൻ ബനാനാ ചാഹിയേ, ഉസേ സിഖാനാ ചാഹിയേ കി ലഡ്കിയോം കി ഇജ്ജത് കരേ, ഗർ സേ ഹീ ബദലാവ് ശുരൂ ഹോതാ ഹൈ. തീസരാ, സമാജ് കോ അപ്നീ സോച് ബദൽനീ ഹോഗി, ബാർ ബാർ ലഡ്കിയോം പർ ശക് കർനാ ബന്ദ് കരോ, ജോ ഗലത് കാം കരേ ഉസേ സജാ ദോ. മേനേ ഡർത്തി മാ സേ കഹാ താ അബ് ഓർ പരീക്ഷ നഹീ ദൂംഗി. മേ സീതാ ഹൂ, മേ സബ് സാഹ് ലേതി ഹൂ പർ മേ കംസോർ നഹീ ഹൂ, മേ ജുക്തി ഹൂ പർ ടൂട്ടി നഹീ. ആജ് കി സീതാ കോ ജംഗൽ നഹീ ആസ്മാൻ ചാഹിയേ, ഉസേ പട്നേ ദോ ബട്നേ ദോ ഉട്നേ ദോ. ധന്യവാദ്.
1: ഇനിയൊരു ദേശഭക്തി ഗാനമാണ്. പാടുന്നവർ മാൻവി ശ്രീജിത്ത്, ശ്രീയ പി എസ്, ഹൃതിക് കെ എം, ആരാധ്യ അജേഷ്, ഏകാക്ഷ വിനോദ്.
3: ഒരു

തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. മിയാവാക്കി മാതൃകയിൽ പഴവർഗത്തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് കർഷകനും മുൻ വിദ്യുച്ഛക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. സമകാലികം ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പുച്ചിയും, 8:45 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ, 10 മണിക്ക് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വൈറ്റ് ഹൌസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൌസ്. വൈറ്റ് ഹോൾ ബ്രിട്ടനിലെ ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൌസ്. വൈറ്റ് ഹോൾ ബ്രിട്ടനിലെ ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതാണ് വൈറ്റ് ഹൌസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം. ചിന്താശകലം: എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്, ഇരുന്ന് കേൾക്കാനും വേണ്ടത് ധൈര്യം തന്നെ. വിൻസ്റ്റൺ ചർച്ചിൽ. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്, ഇരുന്ന് കേൾക്കാനും വേണ്ടത് ധൈര്യം തന്നെ. പ്രിയ ശ്രോതാക്കളെ, ധൈര്യമായി നിന്ന് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാം. ആശംസകൾ. എഫ് എം ഡയറി ഇനി നാളെ ഇതേ സമയത്ത്.

സമയം 8:31. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 1970കളിലെ പ്രമുഖ മലയാള നായകൻ നടന്മാരിലൊരാളായിരുന്നു നടൻ വിൻസെന്റ്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1948 നവംബർ 15 എറണാകുളം എടവനക്കാട് ജനനം. ആദ്യ ചിത്രം റെസ്റ്റ് ഹൌസ് ആയിരുന്നു. തുടർന്ന് നായകനായും സഹനടനായും വില്ലനായും സജീവമായിരുന്നു. കോളിനോസ് പുഞ്ചിരിയും സംഘടന രംഗങ്ങളിലെ സാഹസികതയും മികവും വിൻസെന്റിനെ ശ്രദ്ധേയനാക്കി. പ്രേംനസീർ വിൻസെന്റ് കൂട്ടുകെട്ടിൽ നിരവധി വിജയചിത്രങ്ങളുണ്ടായി. ചെന്നൈയിൽ 1991 ഇതേ ദിവസം അന്തരിച്ചു. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്ന് FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം കേൾക്കാം. സിന്ദൂരം, ഈ ചിത്രത്തിലെ ഗാനം യേശുദാസ് ആലപിച്ചത്. വരികൾ സത്യനന്ദിക്കാട്, സംഗീതം എ.ടി. ഉമ്മർ.

വിൻസെന്റ് അഭിനയിച്ച ചിത്രത്തിലെ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത്, എം കെ അർജുനന്റെ സംഗീതം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, ചിത്രം പത്മവ്യൂഹം.

0: ഗാനോത്സവം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
1: അയ്യോ, അങ്ങനെ ഒരു കോഴ് വരാൻ കാര്യമില്ലെന്ന് പെട്ടെന്നുള്ളത് എന്താ ഒരു ഇത് പോലെ.
2: നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമുക്ക് കളറ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ബ്രൗൺ സ്കിന്നില് ഒത്തിരി കളേഴ്സ് ഹീലാമ്പ് കിട്ടണമെന്ന് നിർബന്ധമില്ല.
1: ഇപ്പോഴും എല്ലാരും ഈ സമയം അറിയാൻ പറ്റും, സമയം അറിയാൻ പറ്റും. ഞാൻ ഓഫീസിൽ പോയിരുന്ന സമയത്താണെങ്കിലും രാവിലെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ സമയം ഇത് വെച്ചിട്ടാണ് നമ്മള്.
0: മറക്കാതെ കേൾക്കുക ശ്രോതാക്കളുടെ വിശേഷങ്ങളുമായി ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
3: മറ്റു ഗാനങ്ങളിലേക്ക്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് ജോൺസൺ സംഗീതം പകർന്നത്. ഗായകർ യേശുദാസ്, സിന്ധു.

ചിത്രം വെള്ളം. സംഗീതം ബിജിപാൽ, ഗായകൻ ഷഹബാസ് അമൻ, വരികൾ നിതീഷ് നട്ടേരി.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ഇനി സുജാത പാടിയ ഗാനം വെള്ളിത്തിര എന്ന ചിത്രത്തിലേത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻ സിനി 9:30 കേൾക്കാം.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. മിയാവാക്കി മാതൃകയിൽ പഴവർഗ തോട്ടം എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ച് കർഷകനും മുൻ വിദ്യുച്ഛക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. കാർഷിക ജീവനം ഇന്ന് വൈകിട്ട് 6:50. സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: എല്ലാ ശ്രോതാക്കൾക്കും അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ?
4: തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കത്ത് വായിക്കുവാണ്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാത്രി 9:30 നിലയം പ്രക്ഷേപണം ചെയ്ത സാഹിത്യ സുരഭി എന്ന പരിപാടിയിൽ അശ്വതി അശോകൻ അവതരിപ്പിച്ച കഥ വരാന്തയിൽ വെയിൽ നല്ല അവതരണവും പുതിയ പ്രമേയവും കൊണ്ട് മികച്ചതായി. തുടർന്ന് അവതരിപ്പിച്ച കവിതകൾ

0: എല്ലാം തന്നെ മികച്ചതായിരുന്നു എന്ന് ചേർത്തലയിൽ നിന്നും കിലാബെസ് പറയുന്നു.
1: ഈ അഭിപ്രായത്തിന് നന്ദി. പരിപാടി സശ്രദ്ധം കേട്ടതിൽ സന്തോഷം.
0: ഇനിയൊരു വലിയ കത്താണ്. കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തെ ആസ്പദമാക്കി ഡോക്ടർ സരിതാ മഹേശ്വരൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായിരുന്നു. വൈവാഹിക ബന്ധം അടിമ ഉടമ ബന്ധമല്ലെന്ന് വ്യക്തമാക്കി എ എം ഹരിദാസ് അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായി. ശ്രീകൃഷ്ണന്റെ ചിരി വിഷയമാക്കി പി വി കൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തനീയമായിരുന്നു. കാവ്യധാരയിൽ ഇടശ്ശേരിയുടെ പുലരെ പുലരെ പൊന്നോണം എന്ന കവിത രഞ്ജിനി സുധീരൻ ആലപിച്ചത് അതീവ ഹൃദ്യമായി. യൂസഫ് അലി കേച്ചേരിയുടെ ഓണപ്പാട്ട് വിജേഷ് ഗോപാൽ ആലപിച്ചതും കാവാലം നാരായണ പണിക്കരുടെ പിറന്നാളിൽ എന്ന കവിത മൃദുല ആലപിച്ചതും വൈലോപ്പിള്ളിയുടെ ഓണക്കളികൾ പ്രിയാവർമ്മ ആലപിച്ചതും കർണാനന്ദമായി. പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഓൺലൈനിൽ കൊച്ചി നിലയം ഇവിടെ കിട്ടുന്നത് 1.5 മിനിറ്റിലേറെ വൈകിയാണ്. എന്നാൽ കണ്ണൂർ നിലയം ചെറിയ വ്യത്യാസത്തിൽ കിട്ടുന്നുമുണ്ട്. അടുത്തുള്ള മഞ്ചേരി നിലയം 2 മിനിറ്റ് വൈകിയാണ് കിട്ടുന്നത്. ബുധനാഴ്ചകളിൽ ഇതേ സമയത്താണ് അനന്തപുരിയുടെ ഇതാ ഒരു ചോദ്യം. രണ്ടും ഒരേ സമയമായതിനാൽ ഏതെങ്കിലും ഒന്നേ കേൾക്കാൻ കഴിയൂ. അതിനാൽ കൊച്ചി നിലയത്തിന്റെ ഈ പരിപാടി വ്യാഴാഴ്ചകളിലാക്കിയാൽ ഏറെ ശ്രോതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് കത്തയച്ചിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, മലപ്പുറം വറ്റല്ലൂർ നിന്നാണ്.
1: മലപ്പുറത്തു നിന്നുള്ള ശ്രീ കെ രാമചന്ദ്രൻ പിള്ള, നന്നായി സിഗ്നൽ ലഭിക്കുന്ന നിലയങ്ങൾ അടുത്തുണ്ടായിട്ടും നമ്മുടെ കൊച്ചി നിലയത്തിന്റെ പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ബുധനാഴ്ചയിലെ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നല്ലത് തന്നെ. എന്നാൽ കൊച്ചി നിലയത്തിന്റെ മറ്റു പരിപാടികളും അത് അവതരിപ്പിക്കുന്നവരുടെ സൗകര്യവും പരിഗണിച്ചാണ് ബുധനാഴ്ച എന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഈ നിർദ്ദേശം തീർച്ചയായും ആലോചിക്കുന്നതാണ്.
0: അടുത്ത കത്ത് നോക്കാം. റിയാസിന്റെ അഭിമുഖം. വിഷമിക്കേണ്ട വിദേശ പഠനം. അതങ്ങനെയല്ല, വിഷമമല്ല വിദേശ പഠനം എന്നാണ്. അഡ്വക്കേറ്റ് ബിന്ദു ശ്രീകുമാറുമായി റിയ നടത്തിയ അഭിമുഖം സ്ത്രീധനവും ഗാർഹിക പീഡനവും. ഡോക്ടർ മനോജുമായി എം വി ശശികുമാർ നടത്തിയ നവജാത ശിശുപരിചരണം അമ്മമാരറിയാൻ ഏറെ അറിവ് പകരുന്നതായിരുന്നു. പീറ്റർ പാലക്കുഴിയുടെ കഥ യുക്കാലി. സാഹിത്യ സുരഭി ചില്ലുജാലകം, ശനിദശ, ഓർമ്മച്ചിന്ത്, നാലുമണിപ്പൂവ്, മധുരം മലയാളം, ഐമനം രവീന്ദ്രൻ ആലപിച്ച കവിതകൾ എന്നിവയും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിരിക്കുന്നു പുതിയിടത്തുനിന്നും ശ്രീകുമാർ.
1: ഒരുപാട് പരിപാടികൾ അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലും സന്തോഷം.
0: ഇനി നമുക്ക് ലഭിച്ച ചില പരാതികളാണ്.
1: എന്താണ് പരാതി?
0: അതായത് വെള്ളിത്തിരയിൽ സ്ഥിരമായി വിളിക്കുന്ന ശ്രോതാക്കൾ തന്നെ പേരു മാറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് 3 മാസം തികയുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് പരാതി അയച്ചിരിക്കുന്നത്. അതിൽ ചിലർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല.
1: ഇത്തരം ഒരുപാട് പരാതികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ഥിരം വിളിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് മറ്റുള്ളവർക്കും അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം ആഗ്രഹം കാണും.
0: പരമാവധി എല്ലാവർക്കും അവസരം കൊടുക്കാൻ ശ്രമിക്കുക.
1: അതെ. അപ്പോൾ അടുത്തകത്തിലേക്ക്
0: പോയാലോ. കർക്കിടകത്തിലെ പ്രഭാതവും സായാഹ്നവും ധന്യമാക്കി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത രാമായണ പാരായണവും രാമായണത്തിലെ ഏറെ ശ്രദ്ധേയമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠർ അവതരിപ്പിച്ച രാമായണ പൊരുളും മികച്ച നിലവാരം പുലർത്തി. ആകാശവാണിയുടെ വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കായി കാത്തിരിക്കുന്നു. ഒപ്പം എല്ലാ നിലയാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകളും അറിയിച്ചിരിക്കുകയാണ് തൃക്കരിപ്പൂർ കാസർഗോഡ് നിന്നും എം ജി ധരൻ.
1: രാമായണ മാസത്തിലെ പരിപാടികൾ ശ്രീ എം ജി ധരന് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചതിൽ നന്ദി. പിന്നെ ഓണവിഭവങ്ങളെക്കുറിച്ച് ഈ അഭിപ്രായവേദി പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുക്കിയ ഓണവിഭവങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാവ് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഓണം കഴിഞ്ഞു പോയെങ്കിലും തിരിച്ചും ആശംസകൾ.
0: അടുത്ത കത്തിലൂടെ നമുക്ക് പറ്റിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി ഡൽഹി വാർത്ത തുടങ്ങുന്നതിനു മുൻപ് സമയം തെറ്റായാണ് പറഞ്ഞത്. 12:49 എന്ന് പറയേണ്ടതിനു പകരം 12:59 എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു എരമല്ലൂരിൽ നിന്നും സുമേഷ് രാജൻ.
1: എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആ ഒരു പരിഭ്രമത്തിനിടയിൽ തെറ്റിപ്പോയതായിരിക്കാം അനൗൺസർക്ക്. എന്തായാലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും.

0: വായിക്കുന്നതാണ്. കത്തിന് നന്ദി.
1: അപ്പോൾ അടുത്ത കത്ത് വായിക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 കൗതുക വാർത്തകൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് വായിക്കുന്ന രാമചന്ദ്രൻ, ഹോ, ആ വായന ഒരിക്കലും മറക്കില്ല. സുഭാഷിതം എല്ലാവരുടെയും ശ്രദ്ധയോടെ കേൾക്കും. പ്രൊഫസർ എം ഹരിദാസിന്റെ മാതൃത്വത്തിന്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. അപ്പോൾ ഓർമ്മ വന്നത് എന്റെ മാതാവിനെക്കുറിച്ചാണ്. കൃഷ്ണൻ കുരൂർ പറഞ്ഞ സുഭാഷിതത്തിൽ തന്നെ വളർത്തിയ ആളുടെ മരണത്തിൽ ഏറെ ദുഃഖിച്ച നായയുടെ അതേസമയത്ത് തന്നെ മരിച്ചു വീഴുന്നത് ആ നായയുടെ സ്നേഹത്തെക്കുറിച്ചും ഏറെ നമ്മെ ചിന്തിപ്പിക്കുന്നു. ഈ കത്ത് നമുക്ക് അയച്ചിരിക്കുന്നത് അബ്ദുൽ ജലീൽ മൂപ്പൻ, ഏലൂർ നോർത്ത് നിന്നുമാണ്.
0: ഈ സുഭാഷിതത്തിന്റെ ഒരു ഉദ്ദേശം എന്നത് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചിന്ത ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ്. അത് ശ്രോതാക്കൾ ഏറ്റെടുക്കുന്നു എന്നത് നല്ലത് തന്നെ. അഭിപ്രായത്തിന് നന്ദി.
1: വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ 9 തീയതിയിലെ സമകാലികം അവസരോചിതമായി തോന്നി എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയിൽ നിന്നും. അതുപോലെ തന്നെ വിചാരത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മരണശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് നേത്രദാനം. 16 തീയതി നിയമരംഗത്തിൽ നേത്രദാന ബോധവൽക്കരണ രംഗത്ത് ജ്യോതിസ് എന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിച്ച് നിരവധി പേർക്ക് വെളിച്ചമേകിയ രാംകുമാർ മഠത്തിലുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ പ്രസക്തവും നേത്രദാനത്തെക്കുറിച്ചുള്ള ഒട്ടേറെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഉപകരിക്കുന്നതുമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
0: സമകാലികം വിചാരം ഈ പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര അയച്ച ഈ അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: അദ്ദേഹം ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനപ്രിയനായ ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ അർബുദ ചികിത്സാ രംഗത്തെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ എം വി ശശികുമാറുമായുള്ള അഭിമുഖത്തിലൂടെ പങ്കുവച്ചുകൊണ്ട് ഓണത്തെക്കുറിച്ചുള്ള മധുരമനോഹരമായ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച 16 തീയതിയിലെ ആവണി പൊന്നുഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: ഈ അഭിപ്രായത്തിനും നന്ദി.
1: അടുത്ത കത്തിലേക്ക് പോകാം. കാവ്യധാരയെക്കുറിച്ച്, 15 തീയതി ചെമ്മനത്തിന്റെ ഓർമ്മദിനമായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ നെല്ല് എന്ന കവിത അനഘശ്രീ നന്നായി ആലപിച്ചു. അതുപോലെ 16 തീയതി ഓണമുറ്റത്ത് വൈലോപ്പിള്ളി കവിത നന്നായി ആലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 16 തീയതി നേത്രദാനത്തിന്റെ ആവശ്യകതയും ബോധവൽക്കരണവും. ഇതേക്കുറിച്ച് രാംകുമാർ മഠത്തിൽ എം വി ശശികുമാറുമായി നടത്തിയ അഭിമുഖം വളരെ മികവ് പുലർത്തി. സത്യത്തിൽ രാംകുമാർ സംസാരിക്കുന്നത് ഒരു ഡോക്ടർ സംസാരിക്കുന്ന പോലെയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ അഭിനന്ദനീയമാണ്. അദ്ദേഹത്തിന്റെ പത്നി സതീദേവിയും അഭിനന്ദിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് താങ്ങും തണലുമായി അവർ കൂടെയുണ്ട്. ഒരിക്കൽ റേഡിയോ ശ്രോതാക്കളുടെ ഗ്രൂപ്പ് നടത്തിയ വാർഷിക സംഗമത്തിന് ഇദ്ദേഹം പത്നി സമേതമെത്തി പ്രഭാഷണം നടത്തിയിരുന്നു. കാഴ്ചയിലും അദ്ദേഹം ഒരു പ്രൗഢ വ്യക്തിയാണ്. എം വി ശശികുമാറിനും രാംകുമാറിനും അഭിനന്ദനങ്ങൾ. ഓണം സ്പെഷ്യൽ ഗാനോത്സവം ഡോക്ടർ ഗംഗാധരൻ, എം വി ശശികുമാർ എന്നിവർ നന്നായി ചോദ്യങ്ങളും സെലക്ട് ചെയ്ത ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ബാല്യ കൗമാരകാലങ്ങളും ആ ഗാനത്തിലൂടെ ഇതൾ വിരിഞ്ഞു അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. 18 തീയതി തൃശൂർ നിലയം അവതരിപ്പിച്ചത് വൈക്കം വിജയലക്ഷ്മിയുമായി ജയ സി ആർ നടത്തിയ അഭിമുഖത്തിലൂടെയാണ് ഗാനങ്ങൾ കേട്ടത്. പക്ഷേ വലിയൊരു പ്രതിഭയായ വിജയലക്ഷ്മിയെ വേണ്ടതുപോലെ ഓണ സ്പെഷ്യൽ പരിപാടിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. അഭിമുഖകാരി ആരാധികയായി മാറിയതിന്റെ കുറവുണ്ടായി. അവരുടെ കഴിവ് എല്ലാവർക്കും അറിയാം. അവരുടെ ഓണ ഓർമ്മ, അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകൾ, സംഗീത സംവിധായകർ, ആ ഓർമ്മ വരുന്ന ചോദ്യങ്ങൾ വേണ്ടിയിരുന്നു. തൃശൂർ നിലയത്തിന്റെയാണെങ്കിലും എഴുതിയെന്നേയുള്ളൂ. എങ്കിലും അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം അറിയിച്ചിരിക്കുന്നു എല്ലാവർക്കും. ടി വി ഹരികുമാർ, കണിച്ചുകുളങ്ങരയിൽ നിന്നും. 18 തീയതിയിലെ ആവണി പൊന്നുഞ്ഞാലിൽ ശ്രീമതി വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച ഗാനങ്ങളും ഗാനശകലങ്ങളുമെല്ലാം വളരെ ഹൃദ്യമായിരുന്നു എന്നറിയിച്ചിരിക്കുന്നു രാജി കളവംകോടത്ത് നിന്നും.
0: പലവിധ അഭിപ്രായങ്ങളാണ് അല്ലേ?
1: അതെ അതെ.
0: ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ.
1: അപ്പോ
0: എന്തായാലും നമ്മുടെ രണ്ട് പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, ഓണാശംസകൾ.
1: 16 തീയതിയിലെ വിചാരം പരിപാടിയിൽ നേത്രദാന ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന രാംകുമാർ മഠത്തിലുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഇത്തരമൊരു മഹത്തായ കർമ്മത്തിലൂടെ കുറേയേറെ കാഴ്ചപരിമിതർക്ക് ഇരുട്ടിൻ്റെ ലോകത്ത്

0: മുക്തിയേകാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ കാര്യമാണ്. ശ്രോതാക്കൾക്ക് ആവശ്യമാകുന്ന പക്ഷം ആ സംഘടനയുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പ്രസ്തുത പരിപാടി കൂടുതൽ ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മായാ പരമേശ്വരൻ പെരിയപുറത്തുനിന്നു.
1: ഈ ഒരു പരിപാടി ഇഷ്ടമായി എന്ന് ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ.
1: എന്തായാലും ഈ അഭിപ്രായങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു രാജി കളവങ്കോടം. ഓണം റിയൽ എസ്റ്റേറ്റ് നാടകം ഡബിൾ സൂപ്പർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലെ കഥാപാത്രമായ ഡോണമോൾ ഇന്നത്തെ കൊച്ചുമക്കൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു നല്ല അധ്യാപികയെപ്പോലെ മാതൃകയായിരുന്നു. ഇന്നത്തെ സ്വാർത്ഥരായ മുതലാളിമാരും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളും ഈ നാടകം കേട്ട് അല്പമെങ്കിലും മാനസാന്തരം ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ശുഭദിനത്തിൽ ഇത്രയും പോസിറ്റീവ് വൈബുള്ള ഒരു നാടകം പ്രക്ഷേപണം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ആകാശവാണിക്കും നാടകരചയിതാവിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പോൾ ആ നാടകത്തിന്റെ പേര് റിയൽ എസ്റ്റേറ്റ് എന്നല്ല, ദ റിയൽ എക്സിറ്റ് എന്നാണ് ആ നാടകത്തിന്റെ പേര്. അത് തിരുവനന്തപുരം നിലയത്തിൻ്റെതായിരുന്നു. എന്തായാലും അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം.
0: തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞിന്റെ കുറേയേറെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആരോഗ്യ ജീവിതം, കുടലിലും ആമാശയത്തിലും ഉണ്ടാകുന്ന രോഗങ്ങളെയും കാരണങ്ങളെയും ഹോമിയോ ചികിത്സയെയും കുറിച്ച് 18-ാം തീയതി ആരോഗ്യജീവിതം പരിപാടിയിൽ ഡോക്ടർ ഷാജി പൗലോസ് അഭിമുഖത്തിലൂടെ വിവരിച്ചത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 18-ാം തീയതി കാവ്യധാരയിൽ പി ഭാസ്കരന്റെ ഓണമുണ്ടാൻ വന്നവർ എന്ന കവിതയിൽ നിന്ന് ആർ ഉദയരാമചന്ദ്രൻ ആലപിച്ചതും ഏറെ മനോഹരമായിരുന്നു. ജാതി, മതം, വർഗം, ദേശം എന്നിവയ്ക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഉന്നത മൂല്യമാണ് മാനവികത. 19-ാം തീയതി ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ശ്രദ്ധേയമായി എന്നും അദ്ദേഹം പറയുന്നു. വയോധികരെക്കുറിച്ചുള്ള 20-ാം തീയതിയിലെ സമകാലികവും ഏറെ ശ്രദ്ധേയമായി എന്ന് അദ്ദേഹം പറയുന്നു. ഓണത്തിന്റെ സവിശേഷതകൾ വിളിച്ചോതിയ ഡോക്ടർ ഷിമി പോൾ ബേബി അവതരിപ്പിച്ച 20-ാം തീയതിയിലെ മഹിത മലയാളവും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമുന്നതമായ സ്ത്രീ വ്യക്തിത്വത്തിനുടമയായ ബാലാമണിയമ്മയുടെ ഓണസ്മരണകൾ പങ്കുവച്ച 21-ാം തീയതിയിലെ നിലവറ ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. 20-ാം തീയതിയിലെ സമകാലികം ശ്രദ്ധേയമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
1: അതോടൊപ്പം ഓണസദ്യയുടെ വ്യത്യസ്തമായ സവിശേഷതകൾ വിശകലനം ചെയ്ത 21-ാം തീയതിയിലെ മഹിതം മലയാളം, കാനകൾക്കും വേണം ക്ലീനിംഗ് എന്ന തലക്കെട്ടിൽ 22-ാം തീയതിയിലെ സമകാലികം,
0: അതുമാത്രമല്ല തൃശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് 23-ാം തീയതിയിലെ പാട്ടിന്റെ നാട്ടുവഴി കേട്ടു.
1: അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ?
0: തീർച്ചയായും. 23-ാം തീയതിയിലെ മഹിതം മലയാളം,
1: ജെൻസി തലമുറകളുടെ ഓണാഘോഷം വിവരിക്കുന്ന 24-ാം തീയതിയിലെ സമകാലികം,
0: അതുപോലെ 25-ാം തീയതി ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം,
1: 26-ാം തീയതിയിലെ കാവ്യധാര,
0: 26-ാം തീയതി തന്നെയുള്ള നിയമവേദിയിലെ അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് നടത്തിയ പ്രഭാഷണം,
1: ഓണമേ നിൻതോപ്പിൽ പൂക്കളുണ്ടോ എന്ന ഓണം സ്പെഷ്യൽ പരിപാടി,
0: അതുപോലെ തന്നെ 26-ാം തീയതി ഓണം കഥാവേളയിൽ എസ് സിത്താര അവതരിപ്പിച്ച സെന്ന എന്ന കഥ പ്രതികാരത്തിന്റെ കഥ കൂടി വരച്ചുകാട്ടി.
1: അപ്പോൾ ഇത്രയും വിശദമായി എല്ലാ പരിപാടികളെയും കുറിച്ച് അഭിപ്രായങ്ങൾ നമുക്ക് എഴുതിയറിയിച്ച മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയ്ക്ക് നന്ദി. ഓണത്തിന്റെ തിരക്കുകളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്രാവശ്യം അഭിപ്രായവേദിയിലേക്ക് വന്നിരിക്കുന്ന കത്തുകളും സന്ദേശങ്ങളുമെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഓണത്തിന്റെ തിരക്കുകൾ ഒഴിയുമ്പോൾ നിങ്ങൾ കേട്ടാസ്വദിച്ച പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓണം കഴിഞ്ഞുപോയെങ്കിലും നമുക്ക് ഓണാശംസകൾ അറിയിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകളോടെ ഇന്നത്തെ അഭിപ്രായവേദി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68-20-21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94-47-56-22-12. നമ്പർ ഒരിക്കൽ കൂടി: 94-47-56-22-12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത്

0: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
1: അഭിപ്രായവേദിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 9:15 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വിജയ് സൂപ്പറും പൗർണമിയും, ഈ ചിത്രത്തിൽ പ്രിൻസ് ജോർജ് ഈണമിട്ടത്. ഗായകർ വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ. ഗാനരചന ജിസ് ജോയ്.

0: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
1: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
0: CKYC എന്ന് വെച്ചാ
1: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14 ഡിജിറ്റിന്റെ ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
0: RBI പറയുന്നു,
1: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്.

0: മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
1: സിത്താര പാടിയ ഗാനം വിമാനം എന്ന ചിത്രത്തിൽ. ഗാനരചന റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് ഗോപി സുന്ദർ.

0: മിസ് സീമ,
1: അതെ,
0: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഡ്രീം ഫോൺ ഇനി വിഷ് ലിസ്റ്റിൽ കിടക്കേണ്ട.
5: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
4: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം മൈ ജി ഓണം, മാസ് ഓണം സമ്മാനങ്ങളും നേടാം.
5: ഇന്ന് കൂടി മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
6: വിനോദയാത്ര എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹൻ എന്നിവർ ആലപിച്ചത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം ഇളയരാജ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഗായകർ ഗണേഷ് സുന്ദരം, ഗായത്രി അശോകൻ, ഗാനരചന റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് ബിജി പാൽ. ചിത്രം വയലിൻ.

0: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
1: എന്നാ രഹസ്യമാ പറയേണ്ട തങ്കമ്മേ?
0: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
0: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
0: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
0: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
3: കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഫോൾ ഔട്ട് ഗാനോത്സവം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
1: അയ്യോ, അങ്ങനെ ഒരു കോൾ വരാൻ കാര്യം പെട്ടെന്ന് പോലെ.
2: നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമുക്ക് കളറ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ബ്രൗണിഷ് സ്കിന്നിൽ ഒത്തിരി കളേഴ്സ് ഹീലാമൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല.
1: ഇപ്പോഴും എല്ലാരും ഈ സമയം അറിയാൻ പറ്റും, സമയം അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ പോയിരുന്ന സമയത്താണെങ്കിലും രാവിലെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ സമയം ഇത് വെച്ചിട്ടാണ് നമ്മള്.
0: മറക്കാതെ കേൾക്കുക ശ്രോതാക്കളുടെ വിശേഷങ്ങളുമായി ഫോൾ ഔട്ട് ഗാനോത്സവം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
3: ആകാശവാണി കൊച്ചി FM 102.3.
4: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മന്ത്രി റോജി എം ജോൺ എന്നിവർ സ്വീകരിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശാല വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിനും അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലേതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം വൈകിട്ട് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. ഓണം വാരാഘോഷ സമാപനത്തിന്റെ ഭാഗമായി കാസർഗോഡ് തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് വൈകിട്ട് 3 ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ 16 കേരളീയർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഹെൽപ്പ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. വിശ്വകർമ്മ ഐക്യവേദി പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഇന്ന് കദളീവനം ഓഡിറ്റോറിയത്തിൽ. മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. FIH വനിതാ ഹോക്കി ലോകകപ്പ് കിരീടം അർജന്റീനയ്ക്ക്. 3-1 നെതർലൻഡിനെ കീഴടക്കിയാണ് അർജന്റീനയുടെ കിരീട നേട്ടം.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. കൈതപ്രം വിദ്യാസാഗർ കൂട്ടുകെട്ടിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും ഷബ്നവും പാടിയത്, ചിത്രം അഴകിയ രാവണൻ.

ബാച്ചലർ പാർട്ടി. ഈ ചിത്രത്തിലെ ഗാനം രമ്യ നമ്പീശനും ഉദയൻ കെ എമ്മും പാടിയത്. രാഹുൽരാജിന്റെ ഈണം, വരികൾ റഫീഖ് അഹമ്മദ്.

0: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം വിജയ് യേശുദാസ്, ശ്വേത മോഹൻ എന്നിവർ ആലപിച്ചതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം ബനാറസ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ് 25:18. സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറി പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ മഹാത്മാ അവാർഡിന് രചനകൾ ക്ഷണിച്ചു. 2022 ജനുവരി മുതൽ പ്രസിദ്ധീകരിച്ച മലയാളം നോവലുകളാണ് ഈ വർഷത്തെ അവാർഡിന് പരിഗണിക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിക്കുന്നതും അവാർഡ് ഒക്ടോബർ 30 മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ നൽകുകയും ചെയ്യും. 45 വയസ്സുവരെയുള്ള എഴുത്തുകാരെയാണ് അവാർഡിനായി പരിഗണിക്കുക. നോവലിന്റെ 3 പകർപ്പുകൾ ഇന്ന് വൈകിട്ട് 5 മഹാത്മാ ലൈബ്രറിയുടെ ഓഫീസിൽ നേരിട്ട് നൽകാം. മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രജിസ്റ്റർ നമ്പർ 1372, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം, തൃപ്പൂണിത്തുറ. ഫോൺ നമ്പർ 90 37 78 98 52, 9037789852.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85

0: ശതമാനം വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓഗസ്റ്റ് 29-30 തീയതികളിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
3: എവിടെ?
2: ഇടപ്പള്ളി മറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
4: കിടിലൻ EMI ഓഫറുകളും 30 കോടിയുടെ മൈജി ഓണം മാസോണം സമ്മാനങ്ങളും
2: ഇന്ന് കൂടി മാത്രം.
5: കൊച്ചിയിലെ ICAR സിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ICAR വേൾഡ് ഫിഷ് പ്രോജക്റ്റിൽ യങ് പ്രൊഫഷണൽ 1 തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ എല്ലാ രേഖകളുമായി നേരിട്ടുള്ള അഭിമുഖത്തിൽ നാളെ രാവിലെ 9 മണിക്ക് മുൻപായി എത്തിച്ചേരുക. കരാർ കാലാവധി 1 വർഷമായിരിക്കും.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
7: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
11: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
11: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
11: എന്നാ മൈജി തന്നെ പോവാം.
10: മൈജി ഓണം മാസോണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSLC, +2, VHSC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായത്തിന് നാളെ വൈകിട്ട് 5 മണിവരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന് www.agriworkersfund.org സന്ദർശിക്കുക. www.agriworkersfund.org. വിളിക്കേണ്ട നമ്പർ 0481-258-56-04, 0481-258-56-04.
11: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
10: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
11: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
10: മൈജീന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 91-88-21-98-63, 9188-219-863. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10:30.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
13: പ്രായോജികർ
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,505 രൂപ നിരക്കിലും പവന് 116,040 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
13: പ്രായോജികർ
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31:35. സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പൊന്നി

അടുത്ത ഗാനം യെസ് ജാനകി പാടിയത് മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിൽ നിന്ന്. രചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം ഉഷാ ഖന്ന.

അടുത്ത ഗാനം ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് എം എസ് രാജേശ്വരി, ഗാനമൊരുക്കിയത് പി ഭാസ്കരൻ, പുകഴേന്തി.

പീലയില പാടിയ ഗാനം സ്നേഹസീമ എന്ന ചിത്രത്തിൽ നിന്ന്. രചന അഭയദേവ്, സംഗീതമൊരുക്കിയത് വി ദക്ഷിണാമൂർത്തി.

0: നിങ്ങൾ കേട്ടത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 10:55 മുതൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.

0: सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
3: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
4: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യം എന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്: www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
5: നമസ്കാരം സർ. നമസ്കാരം.
4: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
5: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
4: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
5: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
4: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
5: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു.

0: ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി. അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി? അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം AD 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അത് ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ. വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്: ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്.

ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും

അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ

മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബാ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട്

മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായ് യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസ്സുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്
ഒരിക്കലും

0: തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്ത് ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രചാരണം അതിവേഗം ശക്തി പ്രാപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണി മൻ കി ബാത്ത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലഹരി ഉപയോഗം വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നതെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നുവെന്നും പ്രധാനമന്ത്രി. ലഹരിക്കെതിരെ അവബോധം വളർത്തുന്നവരെയും ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ പ്രയത്നിക്കുന്നവരെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. ലഹരിമുക്ത ഇന്ത്യ എന്ന ആശയത്തിന് ശക്തമായ മുദ്രാവാക്യം രൂപപ്പെടുത്താൻ ജനങ്ങളോടും ലഹരിമുക്ത ജീവിതത്തിന്റെ സന്ദേശം പകരുന്ന ഗാനങ്ങൾ സൃഷ്ടിക്കാൻ യുവ സംഗീതജ്ഞരോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മികച്ച ഉള്ളടക്ക സൃഷ്ടാക്കൾ രാജ്യത്ത് ഏറെയുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. നാളെ ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ 18 NIFT ക്യാമ്പസുകളിലെ ബിരുദധാരികൾ പങ്കെടുക്കും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് സത്ര പവലിയനിൽ ജില്ലാ കളക്ടർ എ

0: നിസാമുദ്ദീൻ പതാക ഉയർത്തി. ജലമേള ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ലോക്സഭാ സ്പീക്കർ സർദാർ ഹുക്കം സിംഗിന്റെ ജന്മവാർഷികത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രദ്ധാഞ്ജലി നേർന്നു. കഴിവുറ്റ രാഷ്ട്രതന്ത്രജ്ഞനും നിയമജ്ഞനും ഉജ്ജ്വല പ്രഭാഷകനുമായിരുന്നു ഹുക്കം സിംഗ് എന്ന് ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ. രാവിലെ പരേഡിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ റജി റഷീദ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത്. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
7: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
6: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
7: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
7: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
6: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
8: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
9: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
10: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
11: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
10: ഈ വമ്പൻ ഓഫറുകൾ ഇന്ന് കൂടി മാത്രം.
11: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 PM.
12: ചാർജർ പിന്നീട് വാങ്ങാം, ഇയർ ബഡ്സ് അടുത്ത മാസം.
11: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട. 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
12: ഇന്ന് കൂടി മാത്രം.
11: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 PM.
8: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു

0: ബിജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി പെരുവനം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി. 6:50 കാർഷിക ജീവനം. ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. മിയാവാക്കി മാതൃകയിൽ പഴവർഗത്തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് കർഷകനും മുൻ വിദ്യുശക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. 7:20 വിപണി, വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകൊന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 അഭിപ്രായവേദി. 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്, തിരുവനന്തപുരം റിലേ. 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
3: ഓണത്തിന് ബിഗ് സ്ക്രീൻ TV വാങ്ങാൻ പറ്റിയില്ലേ?
5: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് YT ഫീച്ചറിലേക്ക് പോരൂ. ഇന്ന് കൂടി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ,
3: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI
5: ഒപ്പം മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
6: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
3: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
6: ഡ്രീം ഫോൺ ഇനി വിഷ് ലിസ്റ്റിൽ കിടക്കേണ്ട.
5: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ.
6: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും നേടാം.
5: ഇന്ന് കൂടി മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫീച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
7: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
12: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
12: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
13: ഇനി റീറ്റെയിൽ പണി.

0: കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 13. ലളിതഗാനങ്ങൾ. ആദ്യം രാധിക തിലക് പാടിയത്. രചന കെ എൽ ശ്രീകൃഷ്ണദാസ്. സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
5: 1550.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: ലളിതഗാനങ്ങളിൽ ഇനി കാവാലം ശ്രീകുമാർ പാടിയത്. രചന S. രമേശൻ നായർ. ഈണമൊരുക്കിയത് MG രാധാകൃഷ്ണൻ.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സേവന വാർത്തകൾ. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നാളെ വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ നൽകേണ്ടതാണ്. അപേക്ഷ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0477225113. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477225113.
6: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
7: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. രാത്രി 12 മണി വരെ മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
6: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
7: ഇന്ന് മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
8: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഓണം കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
7: മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
6: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
7: 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ.
6: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
7: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കും.

0: 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115th വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് 100 ലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മന്ത്രി റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137th പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
9: നഷാ മുക്ത് യുവാ ഫോർ വികസിത് ഭാരത് ഈ അഭിയാൻ ഈ സമയം പൂരെ ദേശ് മേ തേജി സേ ആഗേ ബഡ് റഹാ ഹൈ ഇസ്കാ ലക്ഷ്യ ബിൽക്കുൽ സാഫ് ഹൈ നഷാ മുക്ത് യുവാ ഡ്രഗ് ഫ്രീ ഇന്ത്യ ബഹുത് സാരേ ലോക് വിശേഷകർ ഹമാരേ യുവാ ബഹുത് ബഡി സംഖ്യ മേ ഇസ്കാ ഹിസ്സാ ബൻ രഹേ ആഖിർ യഹ ഭാരത് കേ യുവാഓ കേ

0: हेल्थ, उनकी हैप्पीनेस और उज्जवल भविष्य के लिए ही हमारा सामूहिक संकल्प है.
1: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പിഎം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥിയുമായി കരിബ് 46% മഹിളയെ ഹൈ, യാനി ദേശ്ഭര മേ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗേ ബഢാ രഹി ഹൈ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഢ്താ ഹൈ തോ ഉസ്കെ സാത്ത് പൂരേ പരിവാർ കാ ഭവിഷ്യ ആഗേ ബഢ്താ ഹൈ ഓർ മഹിള കേ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹൈ.
1: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
0: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
1: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം മ്യൂസിയം പാളയം സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള

0: വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
1: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മുതൽ 9 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
4: പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായ ചികിത്സ തുടരുകയും ചെയ്താൽ ജീവിതം മധുരമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശബ്ദമായി ഒപ്പം കൂടി പിന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ കൊണ്ടെത്തിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. അവഗണിച്ചാൽ അത് അപകടകാരിയാകും, മറ്റു രോഗങ്ങളും നമുക്ക് പിടിപെടും. പ്രമേഹവും അമിതവണ്ണവും അമിത BP അമിത കൊളസ്ട്രോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാറാണ് പതിവ്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അനിയന്ത്രിതമായ പ്രമേഹം കാരണം ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷി കുറവാണ് പ്രധാനമായും കാണുന്നത്. സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ്, യോനി സങ്കോചം പോലെയുള്ള പ്രശ്നങ്ങൾ. ഇത് പലരിലും കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയേണ്ടതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രമേഹവും മനസ്സും വളരെ പ്രധാനമാണ്. ഒരു പ്രമേഹ രോഗിയുടെ മനസ്സിന്റെ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി ക്രമീകരണങ്ങൾ, തുടർച്ചയായി വേണ്ടിവരുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടെയുള്ള രക്തപരിശോധനകൾ എന്നിവ പ്രമേഹ രോഗികളെ മാനസിക സംഘർഷത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രോഗം കാരണം ഞാൻ വലഞ്ഞു, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി മരുന്ന് എടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് യാതൊരു കുറവും കാണുന്നില്ല, മരുന്നെടുക്കും തോറും എനിക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല, എന്തിനും ഏതിനും എനിക്ക് ദേഷ്യം വരുന്നു, ലൈംഗികതയോട് താല്പര്യമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുമായി രോഗികൾ വരാം.

ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തിയെ ജീവിത ക്രമീകരണത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുവാനും ബന്ധുക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കാരണം ലഹരിയിലേക്ക് വഴുതി വീഴരുത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പല പ്രമേഹ രോഗബാധിതരും ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടാകുമ്പോൾ മദ്യപാനം, പുകവലി തുടങ്ങിയത് ശീലമാക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ പ്രമേഹം വഷളാക്കുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മാനസിക നിലയും തകർക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗബാധിതർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹവും വിഷാദരോഗവും. പ്രമേഹത്തിന് അടിമപ്പെട്ട് വിഷാദരോഗിയായി മാറിയത് തിരിച്ചറിയാതെ നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എത്തുമ്പോഴോ ആണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്നു എന്ന്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക ആരോഗ്യ പ്രശ്നവും വിഷാദ രോഗത്തിന് കാരണമാകാറുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, അത് ഏതെങ്കിലും ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കടമല്ല, മറിച്ച് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സംഭവിക്കുന്ന സങ്കടമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മുൻപ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, അതിപ്പോ പത്രം വായിക്കുന്നതാണെങ്കിലും ടി വി കാണുന്നതാണെങ്കിലും പാട്ട് കേൾക്കുന്നതാണെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. പലർക്കും പ്രമേഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയബറ്റിസ് ഡിസ്ട്രസ് എന്നാണ് ഇതിനെ പറയുക. ഇപ്പോൾ എനിക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുകയും എന്നാൽ അതുമായി പൊരുത്തപ്പെടുവാൻ എനിക്ക് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് പ്രമേഹ വൈഷമ്യം അല്ലെങ്കിൽ ഡയബറ്റിക് ഡിസ്ട്രസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ടൈപ്പ് 1 പ്രമേഹബാധിതരിൽ 25% പേരിലും ടൈപ്പ് 2 പ്രമേഹബാധിതരിൽ 25% പേരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. തനിക്ക് പ്രമേഹം ബാധിച്ചതോർത്ത് കഠിനമായ ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക, പ്രമേഹ രോഗം ആവശ്യപ്പെടുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെ കുറിച്ച് അസ്വസ്ഥത തോന്നുക, പ്രമേഹം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം തോന്നുക, അതേസമയം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള പ്രചോദനം തോന്നാതിരിക്കുന്ന അവസ്ഥ, കൃത്യമായ സമയത്ത് രക്തപരിശോധനകൾ നടത്താനും ഡോക്ടറെ സന്ദർശിക്കാനും വിമുഖത കാട്ടുക, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അവലംബിക്കുക, പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യങ്ങൾ അമിതമായി കഴിക്കുക, ഒറ്റപ്പെട്ടു പോയതായി തോന്നുക, ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചിന്ത തോന്നുക തുടങ്ങിയ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയബറ്റിസ് ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. തീർച്ചയായും നിങ്ങൾ മനോരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ ലളിതമായി തന്നെ കിട്ടുന്നതാണ്. ഉത്കണ്ഠ ഒഴിവാക്കുക എന്നത് ലൈംഗിക പ്രശ്നമുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമേഹ രോഗബാധിതർക്ക് ഇടയ്ക്കിടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതും മൂലം ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് 4% പ്രമേഹ രോഗികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ രാജ്യത്തിലുള്ളവരെക്കാൾ അപേക്ഷിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 മുതൽ 15 വർഷം മുൻപ് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ ഫലമായി നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. റിട്രോഗ്രേഡ് സ്ഖലനം, ശുക്ലം ലിംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനു പകരം മൂത്രസഞ്ചിയിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് സ്ഖലനം എന്ന് പറയുന്നത്. പ്രമേഹം തിരിച്ചറിയുന്ന കാലം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുകയും കറക്റ്റായി മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് 10 ആണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗികാരോഗ്യം നഷ്ടപ്പെടില്ല. പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾക്കും അമിത ഭാരമുള്ളവർക്കും രക്താതി സമ്മർദ്ദമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർക്കും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതി നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശാരീരിക ജീവിത സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ടു പോകുന്നത്.
പ്രമേഹമുള്ള സ്ത്രീകൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനിയിലെ വരൾച്ചയാണ്. ഒരു സ്ത്രീ

ആർത്തവ വിരാമം സംഭവിക്കുമ്പോഴോ ആർത്തവ വിരാമം സംഭവിക്കുന്നത് തൊട്ടു മുമ്പോ അതിനുശേഷമോ ഈ പ്രശ്നം വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറവായതിനാൽ ലൂബ്രിക്കേഷൻ കുറയുന്നു, കൂടാതെ പ്രമേഹത്തോടൊപ്പം വരുന്ന നാഡീക്ഷതം ഉത്തേജനം കുറയ്ക്കുകയും ലൈംഗികതയെ വേദനാജനകമാക്കുകയും ചെയ്യുന്നു. യോനിയിലെ അണുബാധ. ഒരു സ്ത്രീക്ക് പ്രമേഹം

0: സാധ്യതയും കൂടുതലാണ്. ഹോമിയോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത്? വളരെ സമഗ്രമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതാത് രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിന്റെ, അതായത് FBS, PPBS അല്ലെങ്കിൽ HbA1c ഇവയുടെ അളവുകൾ മാത്രമല്ല ഒരു ഹോമിയോ ഡോക്ടറോട് പറയേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണോ പ്രദാനം ചെയ്യുന്നത്, മറ്റെന്തെല്ലാം തലത്തിൽ ഈ ഒരു ജീവിതാവസ്ഥ നിങ്ങളെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും, പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിലാവുന്ന കാര്യത്തിലാണെങ്കിലും ഉത്കണ്ഠയെ മറികടക്കുവാനാണെങ്കിലും തീർച്ചയായും ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടർ നിങ്ങളെ സഹായിക്കുന്നതാണ്.
1: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂ എന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൗമുദി ദിനപത്രത്തിന്റെ 115th വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
4: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
3: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 PM ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ

0: ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ് ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: नशा मुक्त भारत के लिए क्या आप कोई पावरफुल स्लोगन बना सकते हैं? क्या हमारे यंग म्यूजिशियंस ऐसे सॉन्ग्स बना सकते हैं जिनमें ड्रग फ्री लाइफ का मैसेज हो? क्या स्टूडेंट्स और थिएटर ग्रुप दिल को छू लेने वाले शॉर्ट प्लेज लिख सकते हैं? हमारे देश में बेहतरीन कंटेंट क्रिएटर्स की कमी नहीं है. मेरा आग्रह है कि वे अलग अलग भाषाओं में ऐसा कंटेंट बनाएं जिससे इस दिशा में समाज को मदद मिले.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: मेरे प्यारे देशवासियों, स्वच्छता की एक बहुत बड़ी खूबी होती है. जब किसी जगह को स्वच्छ रखने का संकल्प वहाँ के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
0: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. രണ്ടു ദിവസത്തെ

0: ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് 12 സെക്കൻഡ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ച് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഞാൻ മനു. ഹലോ, രശ്മിയാണോ? ഇത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്
4: വിളിക്കുകയാണ്.
3: എന്റെ പേര് മനു എന്നാണ്.
4: രശ്മി
3: ഭയങ്കര പരാതി എഴുതിയിട്ടുണ്ട്. ഞാൻ വെള്ളിത്തിരയിൽ വിളിച്ച് കുഴഞ്ഞു.
4: സത്യം, വെള്ളിത്തിരയിലോട്ട് വിളിച്ച് കുഴഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കിട്ടി. വിളിക്കുമ്പോ തന്നെ ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ എടുക്കാനുള്ള ഒരു സമയമല്ലേ ഇരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്.
3: ഒരു പാട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സമയം കിട്ടും. പിന്നെ നിങ്ങൾ ഇവിടുന്ന് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ 2-3 ഫോൺ നമ്പർ ഉണ്ടല്ലോ, ചിലപ്പോണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് എടുക്കണമെന്നില്ല.
4: എനിക്ക് ഇഷ്ടമായിട്ടാ മനുവിന്റെ അവതരണം ഒക്കെ. കഴിഞ്ഞ ഏതോ ഇതുപോലെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലോട്ട് വിളിച്ചത്, പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളിത്തിരയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ.
3: താങ്ക് യു, സന്തോഷം.
4: അന്ന് വിളിച്ചപ്പോഴും ഇതുപോലെയാണ്, വെള്ളടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളവർക്ക് ഇപ്പൊ എടുക്കും എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോ നമുക്കൊരു
3: കട്ട് ചെയ്തായിരിക്കില്ല, കട്ടായി പോയതായിരിക്കും,
4: ചിലപ്പോ ആയിരിക്കാം. തുറമുഖ വകുപ്പിലെ ക്ലർക്ക് ആയിരുന്നു, റിട്ടയർഡ്
3: ആയതാ.
4: അപ്പൊ വീട്ടുജോലിയൊക്കെ ആയിട്ട് ഹൗസ് മാനേജർ എന്ന
3: എന്തെങ്കിലുമൊക്കെ പറയാം. ശരിയാണ്
4: മനു, അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഒരു ഫാമിലി പോലെയാണ് അല്ല. നിങ്ങളെ കേൾക്കുമ്പോ നിങ്ങളുടെയൊക്കെ അവതരണമൊക്കെ എന്ത് നല്ല രീതിയിലാ ഉള്ളത്. അപ്പൊ
3: നീ
4: ഓരോരുത്തരോട് വർത്താനം പറയാൻ വേണ്ടിട്ടാണ്. 3 ഗ്യാപ്പ് ഉണ്ടല്ലോ, ശരിക്കും 3 കൃത്യമായിട്ട് വിളിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ?
3: അങ്ങനെ പറയരുത്, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോ ഭാഗ്യമാണ്.
4: ശരിയാണ്, അതൊക്കെ പറയണം. ഇപ്പൊ ഇപ്പൊ വിളിച്ചപ്പോ തന്നെ ഇപ്പൊ എനിക്ക് ഇതിന് മുന്നേ ഇതുപോലെ ഞാൻ വേറെ ഒരാളിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞാണ്, അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പത്തേക്ക് പിന്നെ എന്നെ വിളിച്ചു, അപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ അറിഞ്ഞില്ല കോള് വന്നതൊന്നും.
3: അപ്പൊ അങ്ങനെ
4: അതും ഒക്കെ ഒരു ഇതാണ്, നമുക്ക് കിട്ടുന്നതും കിട്ടാത്തതും.
3: ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: വീട്ടില് ഞാനും എന്റെ ഭർത്താവും രണ്ട് ആമ്പിള്ളാരും ഉണ്ട്.
3: ഞങ്ങൾക്ക്
4: ബസ് ഉണ്ട്. അപ്പൊ പുള്ളി അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അത് മാനേജ് ചെയ്ത് അത്
3: പോകും.
4: മക്കള് ഒരാള് ഒരു ഇൻഫർമേഷൻ സെന്റർ, രണ്ടുപേരും പ്രൈവറ്റ് ഫാമിലി ആണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ ഇൻഫോ പാർക്കില് വർക്ക് ചെയ്യുന്നു, ഒരാള് ഇൻഫോർമേഷൻ സെന്ററിൽ സ്റ്റാഫായിട്ട് വർക്ക്
3: ചെയ്യുന്നു.
4: ആളിന് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് വീട്ടിലിരുന്ന്
3: ചെയ്താണ്.
4: ഒരാളിവിടെ ഉണ്ട്, മറ്റേ നിർമ്മാണം തന്നെ അവൻ അവിടെ ചെയ്യാണ്. എന്നിട്ട് വരും, ആഴ്ച ഒരിക്കൽ വന്നിട്ട് പോകും.
3: അത് ശരി,
4: അങ്ങനെയൊക്കെയാണ്. മനുവിന്റെ വീട് എറണാകുളം തന്നെ.
3: എന്റെ വീട് എറണാകുളം തന്നെ. പിറവെന്ന് പറയും.

0: അറിയാം, കേട്ടിട്ടുണ്ട്.
1: അപ്പൊ ഹൗസ് മാനേജർക്ക് ഏത് പാട്ടായിരുന്നു വേണ്ടെന്ന് പറയാമോ?
0: പറഞ്ഞതുപോലെ പെട്ടെന്ന് ജാനകിയമ്മയുടെ തന്നെ ഒരു പാട്ടങ്ങ് വെച്ചോ.
1: എന്തായാലും എനിക്കും ഈ പറഞ്ഞ പോലെ ജാനകിയമ്മ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: അന്നേക്ക് ജാനകിയമ്മ പോയ ഒരു അവസരം കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ജാനകിയമ്മയുടെ ഒരു പാട്ട് ചോദിച്ചത്. അപ്പൊ നല്ലൊരു പാട്ട് തന്നെ, നിങ്ങൾ അങ്ങ് നോക്കിയിട്ട് അങ്ങ് വെച്ചാ മതി.
1: തീർച്ചയായിട്ടും ജാനകിയമ്മയുടെ പാട്ട് വെച്ചുതരാം. ഞാനും ജാനകിയമ്മയുടെ നല്ലൊരു ഫാനാണ്. പിന്നെ വേറെ വിശേഷം എന്താ? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചേർത്തലയിൽ?
0: ഓണമൊക്കെ നന്നായിട്ട് പോയി, നല്ല രീതിയിൽ പോയി.
1: കുറച്ച് മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ?
0: വലിയ കുഴപ്പമില്ല. എന്നാലും
1: മക്കള് രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ അല്ലേ?
0: ഉണ്ടായിരുന്നുണ്ടായിരുന്നു, മക്കൾ ഉണ്ടായിരുന്നു. ഒരാള് ഇന്നലെയാ പോയത്.
1: മക്കളുടെ
0: തിരുവാണ മകൻ ജിതിൻ, ജിഷ്ണു.
1: ജിതിൻ ജിഷ്ണു
0: ജിതിനും ജിഷ്ണു മൂത്തത്, ജിതിനാണ് ഉള്ളത്.
1: ഹസ്ബൻഡ്
0: ജയലാൽ.
1: അപ്പൊ എല്ലാവരും അന്വേഷണം പറയുക, ഇടയ്ക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്കൊക്കെ വിളിക്കുക, കിട്ടും, പരാതി ഒന്നും പറയണ്ട കേട്ടോ.
0: പറഞ്ഞ ഓർമ്മച്ചന്തിരൊക്കെ എഴുതാനായിട്ട് ഇങ്ങനെ നോക്കി നിക്കണ്, എഴുതില്ല, മടിച്ചു എഴുത്ത് നിക്കുക. എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്, എല്ലാം നല്ല പരിപാടികളാണ്.
1: ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഓർമ്മച്ചന്തിലേക്ക്?
0: അതെ അതെ, രാവിലെ ഇപ്പൊ എല്ലാരും പറയുമ്പോൾ തന്നെ രാവിലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊറേ നേരം ഇടയ്ക്ക് കുറച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കറിയും എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിപാടികളൊന്നും ഓഫ് ചെയ്യാൻ പറ്റൂല, എല്ലാ നല്ല പരിപാടികളല്ലേ വന്നോണ്ടിരിക്കുന്നത്.
1: പിന്നെ റേഡിയോയ്ക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാല് നമുക്ക് അടുത്തിരുന്ന് ടിവി പോലെ കാണണ്ട, നമുക്ക് അടുത്തിരുന്ന് കേൾക്കാം, അതുപോലെ സമയം അറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു,
0: അതാണ് ഇപ്പോഴും എല്ലാരും ഈ സമയം അറിയാൻ പറ്റും. സമയം അറിയാൻ പറ്റും ഞാൻ ഓഫീസിൽ പോയിരുന്ന സമയത്താണെങ്കിലും രാവിലെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ സമയം ഇത് വെച്ചിട്ടാണ് നമ്മള്
1: റെഡിയാവണം, അല്ലെങ്കിൽ ചോറുണ്ണണം, അല്ലെങ്കിൽ
0: ഇങ്ങനെ സ്കൂളിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെ. സ്കൂളിൽ പോകുന്നത് ഉച്ചക്ക് പോകുന്ന സമയത്ത് വാർത്ത കഴിഞ്ഞ ഉച്ചക്കത്തെ വാർത്ത കഴിയുമ്പോഴത്തേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ കണക്കാക്കിയാണ്.
1: അത് തന്നെ അത് തന്നെ അത് തന്നെ ആകാശവാണി കൃത്യമായിട്ട് സമയം പാലിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അതുപോലെ നമ്മൾ പാട്ട് മാത്രമല്ല, എല്ലാ എല്ലാ തരം എല്ലാ കാര്യങ്ങളും.
0: അതെ അതെ, എല്ലാ പരിപാടിയും നല്ല. ശാശുമാ സാറിന് എനിക്ക് വെള്ളിത്തിരയിലൊക്കെ വിളിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സാഗിലിനെ കിട്ടി. നമുക്ക് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു പോസിറ്റീവ് എനർജി, ശബ്ദം കൊണ്ടാണല്ലോ നിങ്ങളെ തിരിച്ചറിയുന്നത്.
1: എന്തായാലും സന്തോഷം, നമ്മളെ എല്ലാവരും തിരിച്ചറിയുന്ന വ്യക്തിയാണ്. പരാതികളൊക്കെ തീർന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയാൽ വലിയ സന്തോഷം കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്.
0: പിന്നെ ഈ പറയുമ്പോലെ വിളിക്കാതെ ഇരുന്നവർക്ക് കിട്ടുന്ന പറയുമ്പോ ഞാൻ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നമുക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ വിളിക്കുന്നത് കേൾക്കുമ്പോ അങ്ങനെയാണ്. ശരി മനു,
1: എന്തായാലും സന്തോഷം.

0: നമസ്കാരം, ഗോകുൽ കൃഷ്ണയാണോ? ഞാനിത് ആകാശവാണി കൊച്ചി എഫ് എം ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അമ്മ രേണുക കളമശ്ശേരി നിന്ന് അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ മകൻ ഗോകുൽ കൃഷ്ണനെ വിളിച്ച് ആശംസകൾ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട്
1: ടാറ്റു
0: ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ എവിടെയാണ്?
1: എറണാകുളത്താണ് സ്റ്റുഡിയോ.
0: ഓ അത് ശരി. ആ ആ ഇന്നിപ്പോ വർക്കിലാണോ?
1: ഞാൻ വർക്കിലായിരുന്നു.
0: അമ്മ പറഞ്ഞു വിളിക്കണം, വിശേഷം പറയാൻ പറഞ്ഞു. പിന്നെ അമ്മ വേറൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്, ദിയാ കൃഷ്ണയ്ക്ക് ആശംസ പറയണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്, അതുകൊണ്ടാണല്ലോ അമ്മ നമ്മളെ വിളിച്ച് പറഞ്ഞ സർപ്രൈസ് കൊടുക്കണമെന്ന്. ദിയ എന്തെടുക്കണു?
1: ദിയ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്.
0: എന്നത്തേക്കാ കല്യാണം?
1: കല്യാണം ആയിട്ടില്ല.
0: ആയിട്ടില്ല, ജസ്റ്റ് നമ്മള് കണ്ടുവച്ചേ ഉള്ളൂ. അമ്മ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ടൈം എപ്പോഴാ ഗൂഗിളെ?
1: വർക്ക് ടൈം ഇപ്പൊ യൂഷ്വലി 11 to 6 ആണ്. ഇപ്പൊ പിന്നെ വർക്ക് ഇപ്പൊ ഡാറ്റ് വർക്ക് അല്ലേ, ഇപ്പൊ ഒരു വലിയ വർക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വെളുപ്പിന് വരെയൊക്കെ പോവാം.
0: ഓ അത് ശരി. അപ്പൊ നിങ്ങൾ നേരത്തെ ബുക്കിംഗ് എടുത്തിട്ടാണ് ചെയ്യുന്നത്?
1: നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വർക്ക് എടുക്കാറ്.
0: എവിടെ പഠിച്ചേ?
1: എന്റെ എറണാകുളത്ത് തന്നെ ഡാറ്റ് പഠിച്ച്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് VFX ആണ്. പിന്നെ കുറച്ചാള് വർക്ക് ചെയ്തു, പിന്നെ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ അത് വിട്ട് ഇപ്പോ ലൈവ് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടാറ്റു അല്ലാതെ തന്നെ.
0: ഓ സിനിമയിൽ എന്ത് വർക്ക് ചെയ്യുന്നത്?
1: സ്പെഷ്യൽ മേക്കപ്പ്, ടെമ്പററി ടാറ്റു പരിപാടികളൊക്കെ പിടിച്ച് ചെയ്യുന്നത്.
0: സ്പെഷ്യൽ മേക്കപ്പ്
1: പ്രോസ്തെറ്റിക് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഈ ടാറ്റു എന്ന് പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ബോഡി കളറിംഗ് പരിപാടികൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കളറിംഗ് അങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാം.
0: ഇത് സിനിമയിൽ ഏത് ഭാഗത്ത് ഇങ്ങനെ ഒരു ഒരു മേക്കപ്പ് വേണ്ടി വരുന്നത്, ഇങ്ങനെ ഒരു വർക്ക് വേണ്ടി വരുന്നത്?
1: ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു പടം തെലുങ്കില്, അപ്പൊ അതില് പറഞ്ഞ പോലെ കുറച്ച് എപ്പിക് മൂവികളാണ്. അപ്പൊ അതില് വാഗാളി, ഹനുമാൻ, അപ്പൊ അതിനൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഡെവിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് പല ടൈപ്പ് ഓഫ് കളർ ബോഡി കളേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമ്മുടെ കളർ സെഷനോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. വരയ്ക്കാനൊക്കെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ.
0: മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് മേക്കപ്പിന്റെ തന്നെ കുറച്ചുകൂടെ കൂടിയ ഭാവം അല്ലേ?
1: മേക്കപ്പിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും. ടാറ്റൂ തന്നെ മേക്കപ്പ് ആണ് നമ്മുടെ കോർ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒരു സബ് ആയിട്ട് വരും.
0: ഏതായാലും വളരെ താല്പര്യത്തോടെ എടുത്ത മേഖലയാന്ന് തോന്നുന്നു അല്ലേ?
1: ചെറുപ്പം തൊട്ട് വരയ്ക്കുമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ട് വന്ന ഒരു സ്ഥലമാണ് ടാറ്റൂ. സിനിമ തന്നെയായിരുന്നു ആഗ്രഹം
0: എപ്പോഴും.
1: ടാറ്റൂ ചെയ്യാൻ പോയപ്പോ അപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ വന്ന മേഖല. പിന്നെ അതിൽ കൂടെ സിനിമയ്ക്ക് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എങ്ങനെ പറ്റി ടാറ്റു കൊണ്ട് സിനിമയ്ക്ക് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല
0: ഒരിക്കലും. അതാണ് എനിക്കും അത്ഭുതം, ടാറ്റൂയിലൂടെ സിനിമയ്ക്ക് കയറും. നമ്മള് പല മേഖലകളും മേക്കപ്പ് ഉണ്ട്, ആർട്ട്, പക്ഷെ ടാറ്റു വഴി സിനിമയ്ക്ക് കയറുന്നത് അതാണ് ഞാൻ ചെയ്ത്. എങ്ങനെയാണ് ഈ ടാറ്റൂയിലേക്ക് കടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മേക്കപ്പും അല്ലെങ്കിൽ ഈ കഥാപാത്രമായിട്ട് ടാറ്റു ഒരു ബന്ധം വന്നതെന്ന് ചോദിച്ചത്? ഈ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവല്ലോ ഒരു ആകാംക്ഷ, ഇത് എങ്ങനെ വന്നു എന്നുള്ള കേസ്.
1: ഞാൻ ടാറ്റു പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് വർക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി സിനിമയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന,

0: അങ്ങനെ ഒരു തെലുങ്ക് ഫിലിമിലേക്ക് എന്തോ ഒരു ടാറ്റോയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ എന്നെ വിളിച്ചിങ്ങനെ വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ മൂവി ഒരു സിനിമയായിരുന്നു തെലുങ്കില്. അത് കഴിഞ്ഞ് പിന്നെ മലയാളത്തിന്റെ ഒരു കണക്ഷൻ കിട്ടിയൊരു മേക്കപ്പ് റോണക് സേവിയർ എന്ന് പറഞ്ഞൊരു ചീഫ് മേക്കപ്പിൽ. അപ്പൊ ചേട്ടന് വഴി ഇപ്പൊ ഫസ്റ്റ് മൂവി കത്തനായിരുന്നു. ഇതുവരെ ഇറങ്ങിയിട്ടില്ല പടം.
1: ജയസൂര്യയുടെ മൂവി
0: അതായിരുന്നു ആദ്യത്തെ പടം.
1: അതിനകത്ത് ഈ ടാറ്റൂവിന്റെ ഭാഗം ഒന്ന് പറഞ്ഞു എങ്ങനെയാണ്?
0: കുറച്ച് പഴയ മൂവിയാണല്ലോ. അപ്പൊ അതിൽ ട്രൈബൽ ആൾക്കാർക്ക് ഇത് പച്ചകുത്ത് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടാവും.
1: പിന്നെ
0: മുഖത്തും കുറച്ച് സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വരാൻ.
1: ഇത്തിരി
0: ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പടം ഇറങ്ങാൻ പോണില്ല.
1: പടത്തിന് സീക്രട്ട് വെളിപ്പെടുത്താൻ പാടില്ല.
0: സീക്രട്ട് കാണുമ്പോൾ
1: തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം കൊണ്ടും പുതുമയുള്ളതാകുമ്പോ നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റേതായ ഒരു ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ വർക്കിന് പോകുമ്പോ ഓഫീസ് ഇവിടെ ആരാ ഉള്ളത്? സ്റ്റുഡിയോയിൽ ആരാ ഉള്ളത്?
0: സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ സിനിമ കണ്ടിന്യൂ സിനിമയുടെ വർക്ക് ഉള്ളായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഇറങ്ങി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ള ആക്ച്വലി. പിന്നെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ.
0: ക്ലാസ് എടുക്കുന്നു.
1: സിനിമ ഇതിൽ പോകുമ്പോ നമ്മൾ അടച്ചിടും.
0: അതെ അതെ.
1: തെലുങ്കൊക്കെ ആകുമ്പോ കൊറേ നമ്മൾ ദൂരെയൊക്കെ അല്ലേ, അപ്പൊ കൊറേ നാള് വേണ്ടി വരില്ലേ?
0: അത് ഓരോ ഷെഡ്യൂളിൽ നമ്മുടെ ആവശ്യം പോലെ. ഒരു കണ്ടിന്യൂസ് ഒരു ചിലപ്പോ ഒരു 10 ദിവസം ഉണ്ടാവും. പിന്നെ ഒരു ഒരു ചിലപ്പോ 30 ഡേയ്സ് ബ്രേക്ക് ഉണ്ടാവും. പിന്നെ ഒരു 10-15 ഡേയ്സ്. അങ്ങനത്തെ ഷെഡ്യൂൾ വെച്ചിട്ടാണ് തെലുങ്ക് മൂവി കൂടുതലും. ഒരു ചിലപ്പോ 1.5 വർഷമൊക്കെ എടുക്കും ഒരു പടം തീരാൻ, വലിയ പടം ആണെങ്കിൽ. അതിനിടയിൽ ഇങ്ങനെ ഒരു 1 മന്ത് ബ്രേക്ക് അല്ലെങ്കിൽ 2 മന്ത് ബ്രേക്ക് ഇട്ട് പിന്നെ ഒരു 20 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ.
1: അതേപോലെ നമുക്കിപ്പോ എന്താ ചെലത് നമ്മുടെ ആൾക്കാരെ പിക്ചേഴ്സ് ഒക്കെ ചെയ്യില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണോ അതോ ഏതാണ് കുറച്ച് പാടുള്ളത്? നോർമൽ
0: ടാറ്റൂലാണോ? ടാറ്റൂലി ഈ പറഞ്ഞ പോലെ ഈ പോർട്രേറ്റ് ടാറ്റൂ അത്യാവശ്യം സ്കില്ലുണ്ടെങ്കിലാണ് ചെയ്യാൻ
1: പറ്റുള്ളൂ. കാരണം കറക്റ്റ് ആളുടെ രൂപമൊക്കെ വരണല്ലോ ഫോട്ടോ പോലെ.
0: അതെ അതെ. പിന്നെ ഇത് പേപ്പർ അല്ലേ, സ്കിൻ അല്ലേ.
1: സ്കിൻ
0: നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും കളറിനനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പൊ ഒത്തിരി ഡാർക്ക് സ്കിനിലൊക്കെ നമ്മള് ഒത്തിരി ഷെയ്ഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫീലായി കഴിയുമ്പോ അത് റിസൾട്ട് കിട്ടണമെന്നില്ല.
1: നമ്മൾ ഈ കളർ ചെയ്യുന്നത് നമ്മളത് കൊറേ നാൾ എവർ ലാസ്റ്റിംഗ് ആണോ അതോ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യണോ കളറിന്?
0: നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമുക്ക് കളറ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ബ്രൗണിഷ് സ്കിന്നില് ഒത്തിരി കളേഴ്സ് ഹീലാമ കിട്ടണം നിർബന്ധമില്ല.
1: നമ്മളിപ്പോ നല്ലൊരു കളർ ചെയ്തു, ഇപ്പൊ ഒരു മയിൽപ്പീല അല്ലെ ശ്രീകൃഷ്ണ ഒക്കെ ചെയ്തു, അപ്പൊ നമ്മൾ അതിന്റെ ഒരു കളർ കൊടുക്കും, അത് ഫെയ്ഡ് ആവുമോ? നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യണോ?
0: അത് ഇൻ കേസ് 45 ഡേയ്സ് ആണ് ഒരു ഹീലിംഗ് ടൈം. ആ 45 ഡേയ്സ് കഴിയുമ്പോ നമുക്ക് ഒരു ടാറ്റൂടെ ഓവറൽ റിസൾട്ട് കിട്ടും. എന്നിട്ട് ഓരോരുത്തരുടെ സ്കിന്നു പോലും ഇരിക്കും അതിന്റെ റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടച്ചപ്പ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും.
1: അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് എണ്ണ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്തായാലും സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ടാറ്റു ചെയ്യുന്ന ഒരാളോട് ഇത്രയും സംസാരിക്കുന്നത്. എന്റെ പേര് മനു എന്നാണ്. അപ്പൊ അമ്മോട് പറഞ്ഞേക്കാ വിളിച്ചിരുന്നു കേട്ടോ. വീട്ടിൽ വേറെ ആരുള്ളത്? ഗോകുല് കൂടാതെ സിബ്ലിംഗ്സ്?
0: എയർപോർട്ടിൽ വർക്ക് ചെയ്യണം.
1: നിഖില എവിടെ? കൊച്ചിൻ എയർപോർട്ട്.
0: കൊച്ചിൻ എയർപോർട്ടിൽ.
1: അമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
0: അമ്മ അക്കൗണ്ടന്റ്.
1: എവിടെ? ഇതിപ്പോ വീട്ടിൽ പോയി വന്നുള്ള വർക്കാണ് അല്ലേ? ഓണം പ്രമാണിച്ച സ്പെഷ്യൽ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, ഓണം വീട്ടിൽ തന്നെ ഫാമിലി ആയിട്ട് കൂടി.
1: ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ദേഹത്ത് ടാറ്റു ഉണ്ട്?
0: എനിക്കോ? എനിക്ക് വളരെ കുറവുള്ളു മിനിമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ എനിക്ക് ആക്ടിങ്ങും ഡയറക്ടിങ്ങും താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് വലിയ ബോഡിയിൽ വലിയ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല.
1: കാരണം എന്താ വെച്ചാൽ സാധാരണ ടാറ്റു ചെയ്യണയാളെ തന്റെ ദേഹത്ത് കുറെ ടാറ്റുകളൊക്കെ.
0: എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആർട്ടിസ്റ്റ് ആകുമ്പോൾ എന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറയാറ്.
1: അപ്പൊ എന്തായാലും ആ പാഷൻ അതിങ്ങനെ കത്തി നിക്കട്ടെ, ഫയറായിട്ട് നിക്കട്ടെ, അതിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പടം കണ്ടായിരുന്നോ?
0: പടം കണ്ടില്ല.
1: എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ പടങ്ങൾ അല്ലേ? കണ്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഓണ സമയത്തൊക്കെ ആകാശവാണി തന്നെയായിരുന്നു, പടം കാണാൻ നേരം കിട്ടിയില്ല.
0: ടാറ്റു അടിച്ചോ?
1: ഇല്ല, എനിക്കൊരാഗ്രഹമുണ്ട് ടാറ്റു അടിക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ മനസ്സിലായി, എനിക്ക് ഈ ടാറ്റു പെയിൻ ആണോ എന്നൊരു ചിന്തയുണ്ട്. നല്ല പെയിൻ വരുമോ എന്നുള്ള കേസ്?
0: ഇല്ല, ഒത്തിരി അത് നമ്മുടെ ടാറ്റുടെ സൈസ് പോലെ മിനിമൽ ടാറ്റു ഒക്കെ പെട്ടെന്ന് കഴിയും.
1: എനിക്ക് കൈത്തണ്ടയിൽ ഒരു ടാറ്റു അടിക്കണമെന്നുണ്ട്. എന്തായാലും ഒരാളെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് വിളിക്കാമല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷം. അമ്മോട് അന്വേഷണം പറയാ, ദിയ കൃഷ്ണോട് അന്വേഷണം പറയാ, ആശംസയോട് പറയാ, പാട്ട് വെച്ചാൽ.
0: താങ്ക് യു.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
0: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: നമസ്കാരം, മിസ്റ്റർ മഹേഷ് അല്ലേ?
6: അതെ.
5: പിറന്നാള് കഴിഞ്ഞു എങ്കിലും ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു. ആകാശവാണി കൊച്ചി FM ഫോണൌട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നത്. റേഡിയോ ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. എന്റെ അച്ഛനെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ച ഗൗരിനന്ദയാണ് മെസ്സേജ് അയച്ചിരുന്നത്. മോളാണ് അല്ലേ? മഹേഷ് എന്താ
6: ചെയ്യുന്നത്?
5: ശരിക്കും പെരുമ്പാവൂര് സ്ലാങ് ഒറ്റ അർത്ഥത്തിൽ മനസ്സിലാകും. പെരുമ്പാവൂർക്ക് ഒരു നല്ല സ്ലാങ് ഉണ്ട്, മൂവാറ്റുപുഴ പെരുമ്പാവൂർക്ക്. ഈ ഗൗരിനന്ദ എന്താ
6: ചെയ്യുന്നത്?
5: വേറെ മക്കളുണ്ടോ? വൈഫ് എന്ത് ചെയ്യുന്നു? എവിടെ? ഓണത്തിന്റെ തിരക്കിലാണോ അതോ വർക്കുണ്ടോ? ജോലിയിലാണോ?
6: ജോലിയില്ലോ.
5: കഴിഞ്ഞു ഓണം? കഴിഞ്ഞു. നമുക്ക് എല്ലാ ദിവസവും ഓണല്ലേ? അതെ, തീർച്ചയായിട്ടും. പഴയ കാലം പോലെ അല്ല, പണ്ടൊക്കെ എന്ന് വെച്ചാൽ കഷ്ടപ്പാടിന്റെ കാലമൊക്കെ ഇരുന്നു, അതൊക്കെ മാറി.
6: നമുക്ക് ആവശ്യമായിട്ട്
5: ശരിയാണ്, അന്നത്തെ കാലത്ത് ഒരു കഷ്ടപ്പാടിന്റെ കാലം അതാണ്. പിറന്നാൾ എങ്ങനെയാ ആഘോഷിച്ചത്?
6: പിറന്നാള് പെങ്ങള് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ ചെറിയൊരു പാർട്ടി നടത്തി.
5: എവിടെ വെച്ച്?
6: എന്റെ വീട്ടിൽ വെച്ച്.
5: എവിടെ? കരിമോളിൽ തന്നെ വെച്ച്.
6: അല്ല, ഉറക്കയല്ല എന്റെ വീട്.
5: അപ്പൊ ചെറിയ രീതിയിൽ ആഘോഷം ഉണ്ടായിരുന്നു.
6: നന്നായിരിക്കട്ടെ.
5: നമ്മളെപ്പോഴും പിറന്നാളാണെങ്കിലും ഓണാണെങ്കിലും അതൊക്കെ ഒന്ന് ആഘോഷിക്കണം.
6: എന്ത്
5: പായസം
6: ഉണ്ടാക്കിയേ?
5: എന്ത് പായസം ഉണ്ടാക്കിയെന്ന് ചോദിച്ചത്?
6: പായസം മേടിക്കാ.
5: ഇപ്രാവശ്യം ഓണത്തിന് എങ്ങനെയാ സദ്യ? വീട്ടിലുണ്ടാക്കി വാങ്ങിച്ചു
6: സദ്യ? ഒന്ന് രണ്ടു കൂട്ടം കറികളൊക്കെ വീട്ടിലുണ്ടാക്കി, ബാക്കി
5: മോള് പറഞ്ഞു എന്റെ അച്ഛൻ റേഡിയോയുടെ ഉറ്റ സുഹൃത്താണ്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടോ?
6: റേഡിയോ ഇപ്പം കേട്ടാണ്.

0: ടിവിയും അല്ലെങ്കിൽ മൊബൈലൊക്കെ വന്നത്.
1: ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഏതാ റേഡിയോയിൽ? കൊച്ചി എഫ്എമ്മിന്റെ.
0: കൊച്ചി എഫ്എമ്മിലെ എല്ലാ പ്രോഗ്രാമും അടിപൊളിയാണല്ലോ, പണ്ട് മുതലുള്ള എല്ലാ പ്രോഗ്രാമും.
1: സന്തോഷം.
0: എന്നതെന്ന് പറയാനില്ല, എല്ലാ പ്രോഗ്രാമും
1: എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്.
0: ഒന്നിനൊന്ന് മെച്ച അവതരണവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്.
1: നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളെപ്പോഴും പറയും ശ്രോതാക്കളുടെ ശക്തി. അപ്പൊ എന്തായാലും സന്തോഷം, മോളോട് പറഞ്ഞേക്ക് അച്ഛനെ വിളിച്ചു. ഇപ്പൊ വീട്ടിലാണോ അതോ പുറത്താണോ?
0: ഇല്ല, ഞാൻ ജോലി സ്ഥലത്താ, ഞങ്ങൾക്ക് ഒരു 7 മണി ഏഴര ജോലി ഉണ്ടാവും.
1: മോളോട് പറയണം. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
0: മോക്ക് പറ്റൊരു പാട്ട്, ഒരു താരാട്ട് പാട്ട് പോലത്തെ ഒരു പാട്ട് വെച്ചാൽ മതി.
1: ഓ, അപ്പൊ ഞാൻ നല്ല താരാട്ട് പാട്ട് വെച്ചു തരാം, മോളോടും പ്രത്യേകം പറയാം. താങ്ക് യു.
0: ഓക്കെ സാർ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഹലോ,
6: കാഞ്ചനവല്ലിയുടെ നമ്പർ ആണോ?
5: അതെയല്ലോ, കാഞ്ചനവല്ലി. ആരാ വിളിക്കുന്നേ?
6: ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
5: അയ്യോ, എന്താ സാറേ വിളിച്ചേ?
6: എന്തു പറ്റി അയ്യോ എന്ന് പറയാൻ?
5: അങ്ങനെ ഒരു കോൾ വരാൻ കാര്യമില്ലെന്ന് പെട്ടെന്ന് എന്തോ ഒരു പോലെ.
6: ഗിരിജ നാരായണൻ, കാപ്പുന്തല, കോട്ടയം. ആരാണ്?
5: ഗിരിജ നാരായണ, അതെന്റെ അനിയത്തിയ സാറേ.
6: അനിയത്തി പറഞ്ഞു ചേച്ചിയെ വിളിക്കണ, ഒരു പാട്ട് വെച്ചു കൊടുക്കണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്തു.
5: അയ്യോ സന്തോഷം. ഹായ്, ഞാൻ കാപ്പുന്തല താമസിക്കുന്നേ.
6: കാപ്പുംതല, കാപ്പുംതല എന്ന് പറഞ്ഞ ഇവിടെ സ്ഥലം.
5: കാപ്പുംതല എന്ന് പറയുമ്പോ ഏറ്റുമാനൂര് കേട്ടിട്ടുണ്ട്.
6: പിന്നെ ഞാൻ പിറവങ്കാരനാ, ഏറ്റുമാനൂർ അമ്പലത്തിൽ.
5: ഏറ്റുമാനൂരിന്ന് അടുത്തിരുത്തി വന്നിട്ടല്ലേ.

0: പോണ റൂട്ടാ. ഞാന് കടുത്തിരിക്കി വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് 10 രൂപ 12 രൂപ കൊടുത്ത കാപ്പൻതല ജംഗ്ഷനിൽ ഇറങ്ങാം.
1: ഓ അത് ശരി. ഞാൻ ഈ കാപ്പും തല എന്ന് കേട്ടിട്ടില്ല. ഈ ഒരു സ്ഥലം
0: കേട്ടിട്ടില്ല. ആ ഒരു കുഞ്ഞു ജംഗ്ഷനാ സാറേ. സാറിന്റെ പേരെന്താ?
1: എന്റെ പേര് മനു എന്നാണ്.
0: ആ മനു.
1: കാഞ്ചനവല്ലി എന്താ ചെയ്യുന്നേ?
0: ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എന്റെ കാട് എന്താ മുട്ടിന് രണ്ടിനും വേദനയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ബെഡൊക്കെ ഇട്ട് ചട്ടിയും ചെറുതൊക്കെ നടക്കുക. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, അതിനും തീരെ വയ്യ. അതിന്റെ കഴുത്തിന്റെ കഴുത്തടലേനായിട്ട് കോളർ ഇട്ടിരിക്കുന്നു. ഒരു പക്ഷെ പെടലി വേദന, ഒരു പക്ഷെ നടുവ് വേദന. ഞങ്ങൾ രണ്ടും പിന്നെ ഏഴ് മോനുണ്ട് എന്റെ കൂടെ. മോൻ കല്യാണം കഴിച്ചത് എരുമേലിന്നായിരുന്നു.
1: അതൊക്കെ ശരിയാവും കേട്ടാ.
0: ആകാശവാണിന്ന് വിളിക്കുന്നത്. ആ ഗിരിജ എന്റെ അനിയത്തി. അതിന് അതിന്റെ ഹസ്ബൻഡും മരിച്ചു പോയി, ഒരു മോനുള്ളതും മരിച്ചു പോയി. അതിന് വേറെ ആരും ഇല്ല. ഞങ്ങൾ ചേട്ടനും ചേച്ചിയും ഞങ്ങൾ എന്റെ മക്കളും അതിനുള്ളൂ. അപ്പൊ എന്റെ വീടിന്റെ അടുത്തായിട്ടൊരു ഒരു വീട്ടിൽ അത് നിൽക്കുക. ഒരു ടീച്ചറും സാറും മാത്രമേ ഉള്ളൂ അവിടെ അത് നിൽക്കുന്നത്. അപ്പം ചിലപ്പോ വിശേഷത്തിന് ഇവിടെ വരുവോ, ചേട്ടന് കൊണ്ട് പൈസ കൊടുക്കും, മരുന്ന് കഴിച്ചൊക്കെ ചെയ്യും. അനിയത്തി അതിനാരും ഇല്ലാത്തൊരു ജീവിതമായി പോയി സാറേ.
1: നമുക്ക് എല്ലാരും ഉണ്ടാവും, അങ്ങനെ ആരും ഇല്ലാന്ന് വിചാരിക്കില്ല. നമുക്ക് ചുറ്റും ആൾക്കാർ
0: അങ്ങനെയല്ല. ഞാൻ പറയുമായിരുന്നു അതിന്റെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടും അത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എല്ലാവരുടെ പിള്ളേര് വന്ന് പോയപ്പോ.
1: നിങ്ങളുണ്ടല്ലോ ഗിരിജയ്ക്ക്, പിന്നെന്താ ചേച്ചി ഉണ്ടല്ലോ കൂടെ.
0: ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മോനും ഉണ്ട്.
1: പിന്നെന്താ? അപ്പൊ ഗിരിജ ചോദിച്ചത് ചേച്ചിക്ക് ഒരു പാട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
0: പാട്ട് എന്റെ അനീഷിയുടെ മോൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ടായിരുന്നു സാറേ. കുഞ്ഞിക്കിളിയെ കൂടെ ഇവിടെ.
1: വീട് എവിടെ? ഗിരിജ വന്നിരുന്നു, ഓണത്തിന് വന്നിരുന്നോ?
0: ആ ഗിരിജ ഇന്നലെ ഇവിടെ എന്തല്ല ഓണത്തിന്റെ അമ്മ ചേട്ടനെ കാണാനായിട്ട് കഴിഞ്ഞ് അവിടുത്തെ ഊണും കഴിഞ്ഞ് ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്ന് ചേട്ടനെ കണ്ട് ഓണക്കൂടിയൊക്കെ വാങ്ങിച്ച് ചേട്ടന് കൊടുത്തു, സന്തോഷമായിട്ട് പോയി. ഞാനിപ്പ ഗിരിജയുടെ അടുത്ത് പോയേച്ചു, ഇപ്പം വന്നേ ഉള്ളു സാറേ.
1: അപ്പൊ ഗിരിജ വിളിക്കുമ്പോ പറയുക ആകാശവാണിന്ന് വിളിച്ചിരുന്നു, ഇന്ന് ഇന്ന പോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പാട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഗിരിജോട് പറയാം. അപ്പൊ ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക.
0: സന്തോഷം. ആയിക്കോട്ടെ സാറേ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി.
1: ഓക്കെ ശരി.
0: ഓക്കെ സാറേ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
4: ഹലോ,
5: ബേബിയാണോ?
4: ആണല്ലോ.
5: ഇത് ആകാശവാണി കൊച്ചി FM ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
4: എന്റെ
5: പേര് മനു എന്നാണ്. അനിൽകുമാർ ആണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്.
4: മനുവിന്റെ പരിപാടി ഇപ്പോഴും കേക്കാറുണ്ട്. 24 മണി പോയില്ലേ? ഞാനെല്ലാ പരിപാടിയും കേൾക്കും അല്ലേ കൊച്ചുകാലം മുതൽ.
5: ഞങ്ങളോട് പറഞ്ഞു ബേബിച്ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും, പാചകവും ചെയ്യും എന്ന് പറഞ്ഞു.
4: കുക്കാണ് എന്റെ പണി.
5: ആണോ?
4: ഇപ്പൊ ഡയറ്റേറി ഇല്ലേ, നമ്മള് വൃദ്ധന്മാരൊക്കെ താമസിക്കുന്ന ഈ ഉപദേശത്തേക്ക് പോണവരെയൊക്കെ കൊണ്ടുവന്ന് ആക്കുവൊക്കെ നോക്കാൻ ആളില്ലാത്തവരൊക്കെ. അതിപ്പോ ആ ഒരു ഡയറ്റേറ് വെണ്ണിക്കുളം ഉണ്ട്. അതിന്റെ ഓണർ ഇവിടെ തൃപ്പുണത്തുള്ള സൈജൻ എന്ന് പറയും.
5: കുക്കാണോ?
4: ഇപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ ആയിട്ട് ഇപ്പൊ രണ്ടുമൂന്ന് കൊല്ലമായി. രണ്ടുകൊല്ലം ഇവിടെ ആംബുലൻസ് പിള്ളേർക്കടെ അടുത്തായിരുന്നു. ആംബുലൻസിലെ എവിടെ ജോലിയുള്ള പുള്ളി ഞാനിപ്പോ അനിലെന്ന് പറഞ്ഞത്.
5: ഓ, അത് ശരി. എവിടെ അപ്പൊ സ്ഥലം? എവിടെ ബേബിയുടെ?
4: എന്റെ പേര് തൃപ്പുണത്തറ റെയിൽവേ സ്റ്റേഷൻ നേരെ.
5: അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ താമസിച്ച് ജോലിയാണ് അല്ലേ?
4: ഇല്ലില്ല, ഞാൻ കാലത്തോട്ട് വൈകുന്നേരം വരും.
5: വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: വീട്ടിൽ എനിക്ക് രണ്ടാം പിള്ളേര്.
5: എന്ത് ചെയ്യുന്നു?
4: അതിലൊരാളും പുറത്ത് ജോലി ചെയ്യണം, ഒരാൾക്ക് തൃപ്പുണത്തറ തന്നെ ജോലി.
5: പുറത്തുനിന്ന് വെച്ചാൽ ഗൾഫില്?
4: ഗൾഫില്. രണ്ടു പേർക്ക് രണ്ട് പെൺപിള്ളേര്. എന്റെ ഭാര്യ മറ്റേ ഒരു ഓഫീസിൽ പോകണം, ഞാൻ പോണ പോലെ തന്നെ.
5: ഓ, അത് ശരി, അത് ശരി. അപ്പൊ സന്തുഷ്ട കുടുംബമായിട്ട് പോകുന്നു.
4: മോന്റെ പേര് സുധീർ, സുധീഷ്, പിന്നെ നീതു, നാല് മരുമക്കള്.
5: മരുമക്കള്. ഓ, ശരി ശരി.
4: പിന്നെ പിള്ളേർക്കടെ പേര് അന്നമ്മ, അനീസ, അങ്ങനെ പുതിയ പിള്ളേർ, അങ്ങനെ മൂന്നാല് പേരൊക്കെ പിള്ളേർക്കടെ.
5: പേരക്കുട്ടികളുടെ പേര്?
4: പേരക്കുട്ടികൾക്കട. അന്നമ്മ, പിന്നെ നിയാമോള്, പിന്നെ പിന്നെ ഇപ്പോഴത്തെ പുതിയ പേരൊക്കെ ഞാൻ മറന്നു. നമ്മളങ്ങനെ പിള്ളേരെ പേരെടുത്ത് വിളിക്കേണ്ട ആവശ്യം.
5: അന്നമ്മയൊക്കെ ആകുമ്പോ എളുപ്പമാണ്, മോഡേൺ പേരെടുത്തിട്ട് പാടാണല്ലേ. അപ്പൊ ഓണത്തിന് അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ
4: അവിടെ ഓണത്തിന്റെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ പാട്ടെല്ലാം പാടിയായിരുന്നു.
5: ഏത് പാട്ടാ പാടിയ? ഒരു പാട്ടൊരു നാലു പേര് പാടിക്ക കേക്കട്ടെ.
4: ഞാൻ ജാനകി അമ്മയുടെ ഒരു പാട്ട് പഴയ പാട്ട് പാടട്ടെ.
5: ആ പാടിക്കോ.
4: കൊന്നപ്പൂവേ കൊങ്ങിനി പൂവേ, ഇന്നെന്നെ കണ്ടാൽ എന്തോ തോന്നും കിങ്ങിനി പൂവേ, കൊന്നപ്പൂവേ കൊങ്ങിനി പൂവേ, ഇന്നെന്നെ കണ്ടാൽ എന്തോ തോന്നും കിങ്ങിനി പൂവേ.
5: ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും പാടാറ്?
4: ആ, ജാനകിയുടെ സുശീലമ്മയുടെയൊക്കെ പാട്ട് പറഞ്ഞു. ഞാൻ
5: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
4: പാട്ട് പഠിച്ചിട്ടില്ല. എല്ലാം നമ്മൾ കുഞ്ഞുനാള് മുതൽ റേഡി കേൾക്കുന്ന ആളാണല്ലോ, എല്ലാം കേട്ട് പഠിക്കാനത്. ജയന്തന്റെ, യേശുദാസിന്റെ, വാണി, എല്ലാരും പറഞ്ഞ പാടും.
5: എല്ലാ പാട്ടുകളും പാടും.
4: എല്ലാം പാടും. ജയൻ രാജ പറഞ്ഞ പാട്ട്. പഴയ പാട്ടുകളൊക്കെ എനിക്ക് കാണാപ്പാടാണെന്ന് തന്നെ, ഒന്നും വരിയൊന്നും മറക്കില്ല.
5: ഓ, അത് ശരി. വലിയൊരു കലാകാരൻ തന്നെയാണ് കേട്ടാ. ഇന്നിപ്പോ ബേബിക്ക് ഏത് പാട്ടാ വേണ്ടത്?
4: സ്വപ്ന എന്ന സിനിമയിൽ ജാനകി അമ്മ പാടിയത് മാതള പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു.
5: ആ പാട്ട് വെച്ച് തരാം കേട്ടോ. അപ്പൊ എല്ലാരും അന്വേഷണം പറയാ.
4: പിന്നെ അതുപോലെ തന്നെ നിലയത്തിലെ എല്ലാവരും അന്വേഷിച്ചായി പറയാ. കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു.
5: ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം പറഞ്ഞ കേട്ടോ.
4: അങ്ങനെയാവട്ടെ സാർ, എന്നാ എല്ലാവരും അന്വേഷണം പറയണം.
5: തീർച്ചയായിട്ടും പറഞ്ഞേ.
4: നിങ്ങളെല്ലാരെയും കാണുന്നില്ലെങ്കിൽ എല്ലാരെയും അറിയാം, മനസ്സിലുണ്ട്. ഒറ്റ ദിവസം കേൾക്കാതിരിക്കുമ്പോ നമുക്കൊരു
5: വിഷമമാണ്. ഞങ്ങളുടെ ജിങ്കിള് കേട്ടിട്ടില്ലേ, എപ്പോഴും എവിടെയും ഒപ്പമുണ്ട് എൻ പ്രിയ കൂട്ടുകാരി.
4: അതുണ്ടല്ലോ, നമ്മളെപ്പോഴും റേഡിയോയിലുള്ള ഇതല്ലേ.
5: അപ്പൊ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് കേട്ടാ.
4: അങ്ങനെ ആയിക്കോട്ടെ സാറേ.
5: ഓക്കെ, ശരി.
4: കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കുന്നു.
5: ഓക്കെ.

0: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
1: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 ഹവർ സെയിൽ.
0: ഈ വമ്പൻ ഓഫറുകൾ ഇന്ന് കൂടി മാത്രം.
1: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
2: നമസ്കാരം, സദാനന്ദനാണോ? ഇത് കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് ആരാ മെസ്സേജ് അയച്ചെന്നറിയാമോ വിളിക്കാൻ വേണ്ടി? സുജിത്ത് ആണ്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർക്കുന്നിലുള്ള സദാനന്ദൻ ചേട്ടന് വേണ്ടി ഒരു ഗാനം വെച്ചു കൊടുക്കണം. അദ്ദേഹം ഒരു ഗായകനാണ്, കോടാലിയിലാണ് ജോലി, പെയിന്റിംഗ് വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുജിത്ത് കൂട്ടുകാരനാണോ? എങ്ങനെ പരിചയം സുജിത്തിനെ?
3: പ്രോഗ്രാമിന് അത്യാവശ്യം പോണതാണ്.
2: എന്ത് പ്രോഗ്രാമിന്?
3: ഗാനമേള പരിപാടി.
2: ഓ, സുജിത്തും ഗായകനാണ് അല്ലേ? സദാനന്ദൻ ഗായകനാണ്.
3: ചെറിയ ഗായകൻ.
2: ചെറിയ ഗായകരും വലിയ ഗായകരും ഉണ്ടോ? അതെങ്ങനെയാ? ഈ ചെറിയ ഗായകൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ച?
3: ചെറുതായിട്ട്
2: ചെറുതായിട്ട് പാടുന്നയാളെ ചെറിയ ഗായകനും, ഒത്തിരി പാടുന്ന ആള് വലിയ ഗായകനാണോ? ഗാനമേളയ്ക്ക് പാടുന്ന ആളൊരു ചെറിയ ഗായകനൊന്നും അല്ല കേട്ടോ. സാധാരണ ആരുടെ പാട്ടുകളാ കൂടുതലും പാടുന്നത്? പഴയ പാട്ടുകളോ പുതിയ പാട്ടുകളോ?
3: തൊണ്ണൂറ് കാലഘട്ടം.
2: ഞാൻ പാട്ടൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഗായകനായ ഒരാളെ മുന്നിൽ കിട്ടിയപ്പോ നമ്മൾ അതും ഗാനമേളയ്ക്ക് പാടുന്ന ആളെ കിട്ടിയപ്പോ വെറുതെ വിടുന്ന ശരിയല്ലോ. ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട്, സ്ഥിരം പാടുന്ന ഒരു പാട്ട്, ഒരു നാലുപേരി മ്യൂസിക് ഒന്നും ഇല്ലാതെ കേക്കട്ടെ.

0: കണിമലരായി നിൻ രൂപം മൃദുമതിയായി തെളിമാനം.
1: സദാനന്ദൻ, ആളെ പറ്റിക്കരുത് കേട്ടോ. നിങ്ങളാണ് ഒരു ചെറിയ ഗായകൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. നല്ല ഭയങ്കര ഈണോ. എനിക്ക് പാട്ടിനെ കുറിച്ച് കേട്ട് പരിചയമുള്ളൂ. സാധാരണ ആൾക്കാരാണ് ടെമ്പോ താളം എല്ലാം ഒപ്പിച്ച് മറ്റേ സംഗതികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പാടി. എന്നിട്ട് പറയാണ് ഞാനൊരു ചെറിയ ഗായകനാണ്. എന്ത് വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ കുറച്ചാൾ പുറത്തായിരുന്നു. ഇപ്പൊ ഇവിടെ ചെറിയ പോളിഷിങ്ങിന്റെ വർക്കിനൊക്കെ അത്യാവശ്യമായിട്ട് പോണ്ട്.
1: പെയിന്റിംഗ് വർക്ക് അല്ലേ? ഇപ്പൊ എവിടെ നിക്കുന്നേ?
0: ഇപ്പൊ ഞാൻ ചാലക്കുടി പോട്ടയിലാ.
1: അവിടെ എവിടെ പുറത്ത് കടയിൽ വല്ലതാണോ അതോ നിക്കുന്നേ ഇവിടെ?
0: അല്ല, ഹോസ്പിറ്റലില് അമ്മയ്ക്ക് ചെറിയൊരു കൈമർ ചെറിയൊരു പരിക്ക് പറ്റി, അപ്പൊ അതൊന്ന് ചെയ്യാൻ വേണ്ടി വന്ന.
1: ദൈവമേ, അമ്മ ആശുപത്രി നിൽക്കുന്ന ആളെ കൊണ്ടാണ് ഞാൻ ഈ പാട്ട് മുഴുവൻ പഠിച്ചത്.
0: കുഴപ്പമില്ല, അത് കഴിഞ്ഞു, വലിയ വിഷയമുള്ളതല്ല.
1: എന്ത് പറ്റി? വീണതോ വല്ലതാണോ അതോ?
0: ആ, അമ്മ പരിക്ക് വീണതാ, കൈമ ചെറിയൊരു സ്ക്രാച്ച്.
1: ഹോസ്പിറ്റലിൽ കാണിച്ചോ?
0: ആ, കാണിച്ചു.
1: കുഴപ്പമൊന്നുമില്ല അല്ലേ?
0: ഓ, കുഴപ്പമൊന്നുമില്ല.
1: വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്?
0: വൈഫുണ്ട്, എന്റെ തറവാട് അടുത്തന്നെ തൊട്ടപ്പുറത്ത് ഞാൻ വേറെ താമസിക്കുന്നു. അമ്മ, അച്ഛനില്ല, എന്റെ ചേട്ടന്മാരുണ്ട് രണ്ടു മൂന്നാള്.
1: പാട്ട് പാടുന്ന ആരാ വേറെ വീട്ടില്?
0: പാട്ട് പാടുന്നത് വേറെ ആരുമില്ല, ഞാൻ മാത്രേ ഉള്ളൂ.
1: ഒരാൾക്കെ കഴിവ് കിട്ടിയുള്ളൂ. വൈഫ് പാടുവോ?
0: വൈഫ് പാടില്ല.
1: കേട്ടിരിക്കും, ആസ്വദിക്കും.
0: ആസ്വദിക്കും, ആസ്വാദിക്കും,
1: ആസ്വാദിക്കാണ്. വീട്ടിലിരുന്ന് പാട്ടുകളൊക്കെ പാടാറുണ്ടോ?
0: ആ, വീട്ടിലിരുന്ന് പാടാറ്.
1: ഓർക്കസ്ട്ര വെച്ചാണോ കരോക്കെയാണോ എങ്ങനെ പാടുന്നത്?
0: ഞാൻ കരോക്കിനെ ഏതാനും ചെയ്യാറ്.
1: എന്തായാലും സന്തോഷം, ഇങ്ങനെ ഒരാളെ വിളിച്ച് ഒരു പാട്ട് പാടിച്ചു, ഒരു ചെറിയ ഗായകനെ വിളിച്ച് വലിയൊരു പാട്ട് പാടിച്ചു. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവട്ടെ കേട്ടോ. എല്ലാവരും ആശംസ നേരുന്നു. ഇനി ഒത്തിരി നല്ല നല്ല പാട്ടുകൾ പാടാൻ വരട്ടെ. സുജിത്തിനോടും പറയാട്ടോ.
0: പറയാം. ഓക്കെ.
1: ഹലോ.
0: ഹലോ.
1: ആയിക്കോട്ടെ, എന്നോട് പോകാൻ വരട്ടെ. പാട്ട് ഏതാ വേണ്ടെന്ന് പറഞ്ഞില്ല, അത് ചോദിക്കാൻ വിട്ടു. ചെറിയ ഗായകന്റെ പാട്ട് കേട്ട് ലയിച്ചിരുന്നിട്ട് ചോദിക്കാൻ പോലും മറന്നുപോയി സത്യം പറഞ്ഞാല്. അതാ പറ്റിയത്. കയ്യും തലയും പുറത്തിടരുത്, ആകാശ നീലിമ മെഴികളിൽ എഴുതും. തീർച്ചയായിട്ടും പാട്ട് വെച്ചേരാം. ദാസേട്ടന്റെ ആരാധകനാണ് അല്ലേ? അതുകൊണ്ടാണ് കൂടുതലും ദാസേട്ടന്റെ പാട്ട് പാടുന്നത്. കൂടുതലും ഇങ്ങനത്തെ മെലഡീസ് ആണ് പാടുന്നത്.
0: അടിപൊളി ഉണ്ട്, എന്നാലും എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോ അടിപൊളി വേണല്ലോ.
1: എല്ലാം പാടും.
0: ഓക്കെ,
1: എന്തായാലും അടിച്ചുപൊളിയായിട്ട് പാടി നടക്കുക, സന്തോഷമായിട്ട് പോട്ടെ കേട്ടാ.
0: ആയിക്കോട്ടെ.
1: താങ്ക് യു.

0: ഹലോ,
1: നമസ്കാരം. ജെസ് ടീച്ചറല്ലേ?
0: അതെ.
1: ഇത് ആകാശവാണി കൊച്ചി FM ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആലുവ തായിക്കാട്ടുകര SPW ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപിക ശ്രീമതി ജെസ്സി ജോർജിനും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു ആശംസകളൊക്കെ പറഞ്ഞ് പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അയച്ചത് പ്രഫുല്ല ചന്ദ്രൻ ചങ്ങമ്പുഴ.
0: ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന്റെ ഹസ്ബൻഡ്.
1: ടീച്ചർ ഭയങ്കര സ്തുത്യർഹമായ സേവനമാണെന്നൊക്കെ പറഞ്ഞു.
0: അതെ.
1: എത്ര കാലമായി ടീച്ചർ ഇവിടെയായിട്ട്?
0: ഞാൻ 30 വർഷമാണ്. 31st
1: ഈ സ്കൂളിൽ തന്നെ.
0: അതെ.
1: ഏത് വിഷയമായിരുന്നു പഠിപ്പിച്ചിരുന്നത് ആദ്യം?
0: ഞാൻ മാത്സ്.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്. ഈ വർഷം അത്ര അധികം കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. HM കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്കായല്ലോ.
1: ഓ, ടീച്ചറിൽ നിന്ന് മാറി HM ആകുമ്പോ എനിക്ക് തോന്നുന്നു കൊറേ കാര്യങ്ങളുണ്ടല്ലോ. സമയത്തൊക്കെ വീട്ടിലെത്താൻ പറ്റാറുണ്ടോ? അതോ
0: കുറച്ച് വൈകാറുണ്ട്.
1: എന്ത് കാര്യത്തിലാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള? സ്കൂളിലെ HM എന്നതിലുപരി വേറെ കുറച്ച് എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ.
0: 100 ദിന കർമ്മ പരിപാടികളുണ്ട്. കൊറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. 16 വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതില് FIRST 1 ഒരു ഗെയിം ഇൻട്രോഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വോളിബോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു
1: സ്കൂളില്.
0: അതിന്റെ ഉദ്ഘാടനം ഈ 21st സെലിബ്രേഷന്റെ ദിവസമാണ് ചെയ്തത്. പ്രവൃത്തി പരിചയ ക്ലബ് ഉണ്ട്, അഗ്രികൾച്ചർ ക്ലബ് ഓൾറെഡി ഞങ്ങൾക്കുണ്ട്.
1: അവിടെ കൃഷി ഉണ്ടോ നിങ്ങൾക്ക്?
0: ചെറുതായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഹൈസ്കൂൾ കുട്ടികൾക്ക് ഒരു റൈസ് ഹബ് എന്ന് പറഞ്ഞ റോബോട്ടിക് ട്രെയിനിങ്ങിന്റെ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് UP സ്റ്റുഡൻസിന് ഡിജിറ്റൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഗെയിംസ്, അതായത് കമ്പ്യൂട്ടർ ഗെയിമിലൂടെ പഠനം, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വർഷം.
1: അപ്പൊ നിങ്ങൾ സ്പോർട്സിന് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്തത്?
0: വോളിബോൾ കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ വെച്ചാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. തൽക്കാലം സീനിയർ ബാച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗേൾസിന്റെ 2 ടീമും ബോയ്സിന്റെ 2 ടീമും. സ്പോർട്സിന്റെ അധ്യാപകനുണ്ട്. അത് വേറെ ഫുട്ബോൾ അതൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോ സർക്കാർ പറഞ്ഞ 4 എണ്ണം ബാസ്കറ്റ്ബോളിൽ, വോളിബോൾ, അങ്ങനെ ടേബിൾ ടെന്നീസ് ഒക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ കുറച്ച് കൂടുതൽ സ്ഥലം ഉള്ളത് കൊണ്ട് വോളിബോൾ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ
1: ഈ വോളിബോൾ പ്രാക്ടീസ് കൊടുക്കാനായിട്ട് വേറെ അധ്യാപകനുണ്ടോ അതോ സ്കൂളിൽ തന്നെയുണ്ടോ?
0: എന്റെ മകളും ഹസ്ബൻഡും രണ്ടുപേരും വോളിബോൾ പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവര് വന്നൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. വേറൊരു ടീച്ചറിന്റെ മകൾ ഇപ്പൊ 1 മാസത്തേക്ക് സെമ്പറേക്കിന് വന്നിട്ടുണ്ട്. കുട്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോഴേക്കും ഞങ്ങളുടെ സ്പോർട്സ് സാറും കൂടി ചേർന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
1: എല്ലാവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഇതുപോലെ സ്പോർട്സ് കുറച്ച് വികസിപ്പിച്ചെടുക്കാം. നല്ല
0: തീരുമാനം.
1: അതാണ് പ്രഫുല്ലചന്ദ്രൻ എഴുതിയിരിക്കുന്ന പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും സ്കൂളിനെ സ്തുത്യർഹമായി മുന്നോട്ട് നയിക്കാൻ ടീച്ചർക്കാകട്ടെ എന്ന് പറഞ്ഞു. ടീച്ചറോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായി സ്കൂളിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ?
0: 28 വർഷം പഴക്കമുള്ള സ്കൂളാണ്. അപ്പൊ അതിന്റേതായ കുറച്ച് പഴമയുടെ പ്രശ്നമുണ്ട്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അങ്ങനത്തെ കുറെ പരിമിതികളും ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ എയ്ഡഡ് സ്കൂളാണ്. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ ഫണ്ടൊന്നും കിട്ടില്ല. ഓണം സെലിബ്രേഷൻ ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം ഷെയർ എടുത്തിട്ടാണ് ചെയ്തത്. ഞങ്ങൾ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്തത്, ടീച്ചേഴ്സും PTA യും കുറച്ച് ട്രെയിനിങ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് തലേദിവസം ചെയ്താണ് ഞങ്ങള് ഓണം സെലിബ്രേഷൻ ഞങ്ങള് സ്വന്തമാണ് ചെയ്തത്.
1: തീർച്ചയായിട്ടും അത് ഭയങ്കര കയ്യടി തരേണ്ട ഒരു കാര്യമാണ്. ഇക്കാലത്ത് പുറത്ത് ആളെ വെച്ച് ചെയ്യുമ്പോ ഒരു ഒത്തൊരുമയോടെ നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ വല്ലാത്തൊരു, അത് തന്നെ വലിയ
0: ഉച്ചഭക്ഷണം വെക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി ഹെൽപ്പ് ചെയ്തു എല്ലാരും കൂടി ചേർന്ന്.

0: അതേപോലെ എല്ലാം കൊണ്ടും ആ സ്കൂളിന് കറക്റ്റ് ആളാണ് ടീച്ചർ.
1: എനിക്ക് ഒരു വർഷമേ ഉള്ളൂ, ഞാൻ മാർച്ച് 31-നോട് റിട്ടയർ ചെയ്യും. ഒരു വർഷം കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന
0: ടീച്ചറിനെ വല്ലാണ്ട് മിസ് ചെയ്യും അല്ലേ?
1: എനിക്ക് മിസ് ചെയ്യും, അവർക്കും മിസ് ചെയ്യും.
0: അത് തന്നെ അത് തന്നെ. ഇപ്പൊ ടീച്ചറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം നമ്മൾ ഇതിലൂടെ വെച്ച് തരാനായിട്ട്.
1: പുതിയ ഫിലിമിലെ ഏതെങ്കിലും പാട്ട് വെച്ചോളൂ.
0: ആ പുതിയ പാട്ട് വെച്ചുതരാം. സംസാരിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു ടീച്ചർ.
1: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വിശേഷങ്ങൾ പങ്കുവച്ച് ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ വിശേഷങ്ങൾ പറഞ്ഞ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മനു. ഫോൺ ഔട്ട് ഗാനോത്സവം ഇനി അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നിരന്തരം പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. വരുന്ന ഉത്സവകാലങ്ങളിൽ കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ സ്വയം പര്യാപ്തമാകണമെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കലും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴയിൽ കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഇന്ന് സമാപനം. വൈകിട്ട് 5 ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിലേക്ക് തിരിക്കുന്ന ഉപരാഷ്ട്രപതി കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പൊന്നാനി കടവനാട്ടെ പൂക്കൈതപ്പുഴ ജലോത്സവം അല്പസമയത്തിനകം. മത്സര ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2:02
3: ഓർമ്മ ചിന്ത.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മചിന്തിൽ ഞാൻ ലൗലി.
1: ഞാൻ സാജു.
0: സാജു, ഓണത്തിന്റെ നാളുകളാണ് അല്ലേ? ഓണം കഴിഞ്ഞു, എന്നാലും നമുക്ക് ഈ ഒരു ആഴ്ച രണ്ടാഴ്ച ഓണത്തിന്റെ ആ ഒരു വൈബ് നിൽക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്കൊരു ഓണ ഓർമ്മ വായിച്ചാലോ? ഇത് എഴുതിയത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്.
1: അല്പം പഴയ ഓർമ്മയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, 70 മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ് എന്ന ആമുഖത്തോടെയാണ് MS രാജൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. 1968 ഓണക്കാലം. അന്ന് എനിക്കും എന്റെ കൂട്ടുകാരും സഹപാഠിയുമായ വിശ്വംഭരൻ, ശശി, ഞങ്ങളിൽ മുതിർന്ന രണ്ടുപേരും ഒരാൾ വേലായുധൻ, ഒരു പെൺകുട്ടിയും. ഇവരിൽ വേലായുധനും വിശ്വംഭരനും കൂടെയില്ല. അക്കാലത്ത് പൂ പറിക്കാൻ പോകുന്നത് രസകരവും സന്തോഷവും നിറഞ്ഞ കാര്യമാണ്. അന്ന് പാടത്തും പറമ്പിലും വേലിപ്പടർപ്പിലും മുക്കുറ്റിയും തുമ്പയും തുളസിയും പൂച്ചപ്പൂവും കൊങ്ങിണിപ്പൂവും കദളിയും കോളാമ്പി എന്നുവേണ്ട വിവിധ തരത്തിലും നിറത്തിലുമുള്ള പൂക്കളെ കൊണ്ട് പൂക്കളെ നിറയെ. ഇന്ന് ഇതൊന്നും കണി കാണാനില്ലല്ലോ.
1: തീർച്ചയായിട്ടും.
0: ആ നാട്ടുപൂക്കൾ എന്ന് പറയുന്നത് അല്ലേ,
1: എല്ലാം നമ്മളിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്.
0: പകരം മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിക്കൂട്ടും. ഇനിയാണ് കഥയുടെ രസകരമായ അനുഭവം. വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ കോളാമ്പിപ്പൂ പറിക്കാൻ 4 കിലോമീറ്ററോളം നടന്ന് ചുണങ്ങവേലി സ്കൂളിന് മുന്നിലുള്ള വേലിയിൽ നിറയെ കോളാമ്പിയാണ്. ഇന്നത്തെ പോലെ മതിലുകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ഇപ്പോൾ ഒരു ദിവസം പൂ പറിച്ച് തിരിച്ചു

0: വരുമ്പോൾ കാട് പിടിച്ച പറമ്പിൽ നിറയെ കൊങ്ങിണിപ്പൂ. കൊങ്ങിണിപ്പൂ എന്ന് പറയുന്നത് ഞങ്ങൾ കരിപ്പൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ ചെറിയ ഒരു കൊലയായിട്ട്
1: നിൽക്കുന്ന.
0: പക്ഷെ പറമ്പിൽ കടക്കാൻ പേടി. ഞങ്ങൾ രണ്ടുപേർ പൂ പറിക്കാൻ കയറി, ബാക്കിയുള്ളവർ പുറത്തു നിന്നു. പെട്ടെന്ന് പറമ്പിൽ കയറിയവരുടെ പുറകിൽ ഒരു ചേരയും മൂർഖനും ഇണ പിരിഞ്ഞു കിടക്കുന്നു. രണ്ടുപേരും ജീവനും കൊണ്ട് പുറത്തു കിടന്നു. മെയിൻ റോഡിലൂടെ പോരുമ്പോൾ, സാധാരണ ഞങ്ങൾ പൂ പറിക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പൂക്കളം ഇടുമ്പോഴും കൂവുക പതിവാണ്. ഞങ്ങൾ കൂവുന്ന സമയത്ത് ഒരു ബൈക്ക് യാത്രികൻ ഞങ്ങളെ കടന്നുപോയി. പെട്ടെന്ന് ആ വണ്ടി തിരിച്ച് ഞങ്ങളുടെ അടുത്ത് നിർത്തി. ആരടാ കൂവിയത്? ആരും ഒന്നും മിണ്ടാതെ നിന്നു. ധൈര്യമുള്ളവർ ഞാനടക്കം പിറകിലേക്ക് മാറി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. മേലാൽ വണ്ടി പോകുമ്പോൾ കൂകി ഒച്ചയുണ്ടാക്കരുത്. അദ്ദേഹം തിരിച്ചു പോയതും എല്ലാവരും കൂടി ഉച്ചത്തിൽ കൂകി ആർത്തു ചിരിച്ചു. ഇതുപോലെ പുലർകാലത്ത് 5 മണിക്കാണ് വീടിനടുത്തുള്ള ഒരു പറമ്പ് മുഴുവൻ കദളിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് പറിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആൾ അടുത്തുള്ള വീടിനടുത്ത് കൂകി വിളിക്കും. അങ്ങനെ എല്ലാവരും മഞ്ഞുവെള്ളം നിറഞ്ഞ കദളിപ്പൂ പറിച്ചുകൊണ്ടുവന്ന് കുളി കഴിഞ്ഞ് പൂക്കളം തയ്യാറാക്കിയ ശേഷം സ്കൂളിലേക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഓണ ഓർമ്മ.
1: എം എസ് രാജന്റെ ഓർമ്മകളില് പഴയ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂക്കൾ പറിക്കാൻ പോയി അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പക്ഷേ അന്യം നിന്ന് പോയിരിക്കുകയായിരിക്കും.
0: അതെ, തീർച്ചയായും.
1: കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നാം എല്ലാം പൂക്കൾ വാങ്ങുകയാണ്, നമുക്ക് ഇങ്ങനെ പറമ്പും തൊടി അതൊന്നും ഇല്ല, എല്ലാവരും റെഡിമെയ്ഡ്
0: ഫ്ലാറ്റുകളിലും ഒറ്റ വീടുകളിലൊക്കെയാണ്.
1: അതെ അതെ അതെ അതെ. ഇതൊരു പക്ഷേ കേൾക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അവരുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ഒരു ഓണക്കാല ഓർമ്മകൾ നിറഞ്ഞ കത്താണ്.
0: അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനായിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണ്ടേ?
1: നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം.

0: നമുക്കിനി ഒരു പോസ്റ്റ് കാർഡിൽ അയച്ചിരിക്കുന്ന ചെറിയൊരു ഓർമ്മ വായിക്കാം. ഇടത്തല, NED ഇടത്തലയിൽ നിന്ന് ബേബി MS അയച്ചിരിക്കുന്ന ഒരു ഓർമ്മയാണ്. പ്രിയ ഓർമ്മ ചിന്തയെ, ഞാൻ ആദ്യമായാണ് ഇതിലേക്ക് എഴുതുന്നത്. ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, കാരണം ഹസ്ബൻഡ് ഒരു ഫുൾ ടൈം റേഡിയോ പ്രേമിയാണ്, പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഞാൻ 4-ാം ക്ലാസ്സിൽ വടുതല സെയിൻറ് ആനണീസ് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് ഒരു വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ രാത്രിയിലേക്ക് കറിക്ക് വടുതല മാർക്കറ്റിൽ പോയി പച്ചക്കറി ലിസ്റ്റ് തന്നു മേടിക്കാൻ. പറഞ്ഞിരിക്കുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ ലിസ്റ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അടുത്താണ് മാർക്കറ്റ്, ഇവിടെ മീനടക്കം എല്ലാം കിട്ടും. പോകുന്ന വഴിയിൽ മരച്ചീനി വിൽക്കുന്ന ഒരാൾ വിൽപ്പനയ്ക്കായി മരച്ചീനി ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. തൊണ്ട പൊട്ടുന്ന സ്വരത്തിൽ വിൽപ്പന തന്ത്രങ്ങൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഞാൻ എന്താണെന്ന് പറയാം. മരച്ചീനി ചൂട്ടുവെച്ച് വേവിച്ചാൽ പുട്ടുപോലെയും വിറക് കത്തിച്ച് വേവിച്ചാൽ വെണ്ണ പോലെയും വേവും. അദ്ദേഹം അത് വിൽപ്പനയ്ക്ക് വേണ്ടി തന്ത്രമായിട്ട് വിളിച്ചു പറയുന്നത്. 1 രൂപയ്ക്ക് 3 കിലോ. ഇത് കേട്ടപ്പോൾ പച്ചക്കറി മേടിക്കാൻ തന്ന പൈസയ്ക്ക് ഞാനും മരച്ചീനി വാങ്ങി. പൂട്ടും വെണ്ണയും കിട്ടുമല്ലോ. ഇതുമായി വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപാടെ അമ്മ വേലിക്കമ്പ് ഒടിക്കാൻ പോയി. എനിക്ക് നന്നായി കിട്ടി. 1970 കാലഘട്ടത്തിലെ മധുര നൊമ്പരം, ഒരു ഓർമ്മ. അങ്ങനെയാണ് ഈ കത്ത് പറഞ്ഞ്
1: അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: കപ്പ വിൽക്കുന്ന ആള് അദ്ദേഹത്തിന്റെ വിൽപ്പന തന്ത്രം, വെണ്ണയും പുട്ടും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 2 ഐറ്റം കിട്ടുമല്ലോ, എന്നാ പിന്നെ കപ്പ വാങ്ങിച്ചേക്കാം. ഒരു മധുര നൊമ്പര ഓർമ്മ. അപ്പൊ കപ്പയും കിട്ടി, അമ്മ വേലിക്കമ്പ് ഒടിക്കാൻ പോയി, അതിനും കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: കുട്ടിക്കാലം അങ്ങനെ എത്ര രസകരമായ സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അല്ലേ.
0: ഓരോരുത്തർക്കും ഇതുപോലെ ധാരാളം ഓർമ്മകളും സംഭവങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകും ഓർക്കാനായിട്ട്.
1: ഇത് മാത്രല്ല സാജു, എനിക്ക് തോന്നി ആ അടി കിട്ടിയ കാര്യം ഓർത്തപ്പോഴേ, അക്കാലത്തെ മിക്കവാറും കുട്ടികൾ അടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ആരെയും അടിക്കാനൊന്നും ഓങ്ങിയ പോലും അത് പ്രശ്നമാവും.
0: മാതാപിതാക്കൾക്ക് പോലും അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്തായാലും ഈ ഓർമ്മ, എല്ലാവർക്കും ഇത്തരം ഓർമ്മകൾ ഈ കത്തിലൂടെ പലർക്കും ഓർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. നല്ലൊരു പാട്ട് നമുക്ക് ഓർമ്മ ചിന്തയിലൂടെ കേൾക്കാം.

0: ഈ കത്ത് അയച്ചിരിക്കുന്ന വി ജി രമണൻ പൊന്നുരുന്നിയാണ് കേട്ടോ, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്നറിയാലോ. അപ്പോൾ വളരെ കുഞ്ഞക്ഷരത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇതൊരു പഴയ കഥ, ഒരു കൊച്ചു കള്ളന്റെ കഥ എന്നാണ് ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 4.5 ക്ലാസ്സിൽ പഠിക്കുന്നു. അറിയില്ല കേട്ടോ അങ്ങനെ എഴുതിയിരിക്കുന്നെ. അന്നത്തെ കാലത്ത് കുടുംബ വീടുകളിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ പോയി കാണുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അന്നൊരു ദിവസം എന്റെ അമ്മ എന്നെയും കൂട്ടി തേവരയിലുള്ള ഒരു അകന്ന ബന്ധുവിനെ കാണാൻ പോയി. യാത്രയെല്ലാം നടന്നു തന്നെ, അന്നങ്ങനെയാണല്ലോ. ബസ്സിൽ പോകാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തേവരയിലുള്ള വീട്ടിലെത്തി. അവരുടെ സ്വീകരണവും കുശല പ്രശ്നവും നാട്ടിലുള്ളവരുടെ വിശേഷങ്ങളുമായി അകത്ത് വയസ്സായ അമ്മൂമ്മയുടെ അടുത്തിരുന്ന് തകർക്കുകയാണ്. എന്നെ അവര് സ്വീകരണ മുറിയിൽ മൂലയ്ക്കായി ഇരിക്കുന്ന ഒരു മേശയുടെയും ബെഞ്ചിന്റെയും അടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ പുസ്തകങ്ങളുടെ ഇടയിൽ ഒരു പേന ഇരിക്കുന്നു. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ക്ലാസ്സിൽ കോപ്പി എഴുതുന്ന ദിവസം മഷിക്കുപ്പിയും നിബുള്ള പേനയുമായി പോകുന്ന എനിക്ക് പഴയതാണെങ്കിലും ഈ പേനയോടൊരു വാത്സല്യം തോന്നി. അതെന്റെ ട്രൗസറിന്റെ പോക്കറ്റിലുമായി. ചേട്ടമെടുക്ക. വർത്തമാനവും ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. എങ്കിലും ധൈര്യമായി അമ്മയോടൊപ്പം യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ആ പേനയുമായി ഞാൻ ക്ലാസ്സിൽ പോയി. രണ്ടുവരി എന്തോ എഴുതിയപ്പോൾ പേനയിൽ മഷി തീർന്നു. കാലണ കൊടുത്താൽ അടുത്തുള്ള കടയിൽ നിന്നും മഷി നിറയ്ക്കാം, പക്ഷെ കയ്യിൽ കാലണ ഇല്ല. ഞാൻ ആ കടക്കാരന്റെ അടുത്ത് ചെന്നു, എന്റെ പേനയിൽ മഷി തീർന്നു, പൈസ നാളെ തരാം, മഷി നിറച്ചു തരുമോ? എതിരൊന്നും പറയാതെ അയാൾ പേന വാങ്ങി മഷി നിറയ്ക്കാൻ തുടങ്ങിയത് മുതൽ എന്നെയും പേനയെയും മാറി മാറി നോക്കുകയാണ്. മഷി നിറച്ച പേനയുമായി വന്ന അയാൾ പറഞ്ഞു, ഇതൊന്നും കുട്ടികൾ എഴുതുന്ന പേനയല്ല, നിനക്ക് ഞാൻ പേനയും മഷിക്കുപ്പിയും തരാം, നാലണയും തരാം, ഈ പേന എനിക്ക് തന്നേക്ക്. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതമായി. കാരണം പേന വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ അത് കുഴപ്പമാകുമല്ലോ. അങ്ങനെ കാര്യം സെറ്റിൽ ചെയ്ത് മഷിഭരണിയും പേനക്കോലും നാലണയുമായി ഞാൻ പോന്നു. നാലണ കിട്ടിയത് വളരെ നല്ല രീതിയിൽ ചിലവഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയ വീട്ടിലെ അമ്മൂമ്മയുടെ അനുജത്തിയുടെ വീട് ഞങ്ങളുടെ വീടിനടുത്താണ്. അവിടുത്തെ കൊച്ചു വന്ന് പറഞ്ഞു രമണൻ ചേട്ടനോട് വീട്ടിലേക്ക് വരാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ തലേ ദിവസം ഞങ്ങൾ പോയ വീട്ടിലെ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നു. എന്നെ വിളിച്ച് വളരെ കാര്യമായി പറഞ്ഞു, താൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഒരു പേന എടുത്തില്ലേ, അതിങ്ങി എടുത്തുകൊണ്ട് വരാൻ. അത് അച്ഛൻ മരുന്ന് കുറിക്കുന്ന പേനയാണ്. ആദ്യം ഞാനത് നിഷേധിച്ചെങ്കിലും കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ എന്റെ അമ്മാവനെയും വിളിപ്പിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ആ കടക്കാരന്റെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. അയാളുടെ പൈസയും കൊടുത്ത പേനയും വാങ്ങി. അപ്പോഴാണ് അറിയുന്നത് ആ പേന അന്നത്തെ കാലത്തെ വില കൂടിയ പേനയായ ബ്ലാക്ക് ബേർഡ് എന്ന പേനയാണത്രേ. അങ്ങനെ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു കൊച്ചു കള്ളന്റെ കഥയാണ്. പിന്നീട് അമ്മയ്ക്കൊപ്പം എവിടെ പോകുമ്പോഴും പറയും, അവിടെ കാണുന്ന ഒന്നും എടുത്ത് നിന്റെ പോക്കറ്റിൽ ഇടരുത്. ഏതായാലും പിന്നീട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ ഇരുന്നപ്പോൾ ഈ 89-ാം വയസ്സിൽ തോന്നിയ ഒരു ഓർമ്മയാണ് ഓർമ്മചിന്തയിലേക്ക് അയക്കുന്നത്. കൈ ഉദ്ദേശിച്ച പോലെ വഴങ്ങുന്നില്ല എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വി ജി രമണൻ പൊന്നുരുന്നിയുടെ ഈ പഴയ ഓർമ്മ. കൊച്ചുകുട്ടികൾ പലരും അങ്ങനെ ചെലപ്പോ അങ്ങനെ ചെയ്യൂലേ, ഇനി അറിയാണ്ടെ കൈ പോകും തോന്നുന്നു.
1: ഒരു രസമായിരിക്കും അവർക്ക് അത്. പക്ഷെ ആ കടക്കാരൻ

0: പേനയുടെ വാല്യൂ എത്രയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ 89-ാം വയസ്സിലെ ആ ഒരു ഓർമ്മ, അത് നമ്മളുമായി
1: ഓർമ്മയ്ക്ക് നല്ല തെളിച്ചുണ്ട്,
0: തെളിച്ചുണ്ട്. പിന്നെ കൈയൊക്കെ പണ്ടത്തെ പോലെ വഴങ്ങുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ
1: വായിക്കാനത്തെ പ്രശ്നമൊന്നുമില്ല, അക്ഷരത്തെറ്റുകളൊന്നും ഞാൻ കണ്ടതുമില്ല എന്ന് തോന്നുന്നു.
0: രസകരമായ ഒരു കുഞ്ഞു നൊമ്പരം എവിടെയൊക്കെയോ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു കുഞ്ഞോർമ്മ. പക്ഷെ പിന്നീട് അമ്മയുടെ കൂടെ പോകുമ്പോ നിന്റെ കൈയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കരുത്,
1: അപ്പൊ ഒരു ചമ്മൽ ഉണ്ടാവും അല്ലേ അത് കേൾക്കുമ്പോ, സോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന്.
0: അതെ. അപ്പൊ നമുക്ക് വിജി രമണന്റെ ഈ ഓർമ്മകൾക്കായിട്ട് ഒരു പാട്ട് കൊടുക്കാം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ

0: ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 4251125.
2: അപ്പൊ ഈ കത്ത് എഴുതിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ പാലാരിവട്ടത്ത് നിന്നാണ്. ഓർമ്മചിന്ത പലരുടെയും പഴയ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങളാണ് അവതാരകർ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. 1973 കേരളത്തിലെ ഒരു സമര മുദ്രാവാക്യം, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. ഈ ദിനത്തിൽ, അതായത് മെയ് 3, എന്റെ സഹപ്രവർത്തകനായ പരമേശ്വരന്റെ വിവാഹം എരമല്ലൂരിൽ നടക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആലപ്പുഴ റൂട്ടിൽ KSRTC മാത്രമേ ഉള്ളൂ. ഈ ദിനത്തിൽ ബസ് ഓടിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് എറണാകുളത്ത് നിന്നും ബസ്സിൽ യാത്ര പുറപ്പെട്ടു. ഇടക്കൊച്ചി അരൂർ പാലം അക്കരെ എത്തുന്നതിന് മുൻപ് ബസ്സിലേക്ക് കല്ലേർ, സമര അനുകൂലികളുടെ വക. സമരദിനത്തിൽ കോൺവോയ് മാതൃകയിൽ പോലീസ് സംരക്ഷണത്തിലാണ് ഈ സർവീസ്. പോലീസിനെ കണ്ടതും കല്ലെറിഞ്ഞവർ വെള്ളത്തിലേക്ക് ചാടി. ഈ സമയത്ത് കല്ലേറ് പേടിച്ച് ഞാൻ തല താഴ്ത്തിയതിനാൽ രക്ഷപ്പെട്ടു. ബസിന്റെ വശങ്ങളിലേക്ക് കല്ലേറ് വന്നെങ്കിലും ഞാൻ സഞ്ചരിച്ച ബസ്സിൽ ആർക്കും പരിക്കില്ല. വിവാഹത്തിൽ പങ്കെടുത്ത് എറണാകുളത്ത് തിരിച്ചെത്തി. അപ്പൊ ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അക്കാലത്ത് കേരളത്തിൽ തൊഴിൽ ക്ഷാമം രൂക്ഷമായിരുന്നു എന്ന്. അപ്പൊ ഒരു സമര ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്, സെബാസ്റ്റ്യൻ പാലാരിവട്ടത്ത് നിന്ന്.
3: ഒരു സമരദിനത്തിൽ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ഓർമ്മയാണ് നമ്മളോട് പങ്കുവച്ചത്. 1973 കാലഘട്ടത്തിലെ തൊഴിൽ ക്ഷാമത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സമരമൊക്കെ നടന്നിരുന്നു. ആ സമര ദിനത്തിലെ ഒരു വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ സമരാനുകൂലികളുടെ ചെറിയൊരു കല്ലേർ, അതിൻ്റെ ഓർമ്മകളാണ് നമ്മളോട് സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് സെബാസ്റ്റ്യന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം.
2: ഓക്കേ.

0: പ്രിയ ഓർമ്മച്ചിന്തന്, ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതുന്നത്. 23 വർഷത്തിന് മുൻപ് കാവുങ്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിന് ഞാനും ഭാര്യയും രണ്ടു മക്കളും പോയി. നിർധനനായ എൻ്റെ പക്കൽ കാൽ കാശില്ല. വേലപ്പടയണി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത ഐസ്ക്രീം കച്ചവടക്കാരൻ വന്നു. പലരും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 7 വയസ്സുള്ള മകനും അത് ശ്രദ്ധിച്ച് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു. ഇവരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട എൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. പെട്ടെന്ന് ഉത്സവ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടു. ആ പോലീസുകാരൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു എന്ന് പറയുന്നത്. മകൻ, ദേ ചേട്ടൻ നിൽക്കുന്നു, എന്തെങ്കിലും തന്നാൽ ഐസ്ക്രീം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു.
1: ഇവരോട് പറഞ്ഞതായിരിക്കും.
0: പറഞ്ഞതായിരിക്കാം. ഫലമോ, നോക്കിയതുപോലുമില്ല. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന മനുഷ്യ സ്നേഹിയായ ഐസ്ക്രീംകാരൻ വാ മോനെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് ഒരു ഐസ്ക്രീം കൊടുത്തു. എന്നിട്ട് ജോലി കിട്ടുമ്പോൾ കാശ് തന്നാൽ മതി എന്ന സ്നേഹവാക്കും പറഞ്ഞു. അപ്പൊ ഐസ്ക്രീം വിൽപ്പനക്കാരന് ഈ കുട്ടിയുടെ ആ ഒരു മനോഭാവം കണ്ടപ്പോൾ
1: നല്ലൊരു മനസ്സായിരിക്കുന്നു അല്ലേ.
0: ഒത്തിരി സങ്കടം തോന്നിയിട്ടാണ് ആ കുഞ്ഞിനത് കൊടുത്തതെന്ന് കരുതാം. പിന്നീട് ഇതുവരെ ഉത്സവത്തിന് കുടുംബവും മൊത്തം ഞാൻ പോയിട്ടില്ല. ഇന്ന് മകൻ, അതായത് ഐസ്ക്രീം കിട്ടിയ മകൻ, ഇന്ത്യൻ ആർമിയിലാണ്. നല്ല മനസ്സുള്ള ആ ഐസ്ക്രീംകാരനെ പിന്നീട് കണ്ടിട്ടുമില്ല. ഇത്രയാണ് ചേന്നനാട്ട് ആലപ്പുഴ അവിടെ നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഒരു ഗാനം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗ്നിപുത്രി എന്ന ചിത്രത്തിലെ ഇനിയും പുഴയൊഴുകും എന്ന ഗാനം ഓർമ്മച്ചിന്തിലൂടെ കേൾപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്.
1: പണ്ടത്തെ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എല്ലാം കോൽ ഐസ്ക്രീം ആയിരിക്കും അല്ലേ. ആ പെട്ടിക്കകത്ത് ഐസ്ക്രീംകാരൻ കൈയിട്ട് എടുത്തു തരുന്ന
0: പല നിറത്തിലൊക്കെ ഉള്ള,
1: അതെ അതെ അതെ, പല കളറിലാണ്.
0: ചിലത് കഴിക്കുമ്പോൾ നാവിനൊക്കെ കളർ വരും.
1: അതായിരിക്കാം. അപ്പോ കുട്ടികൾക്ക് എപ്പോഴും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ.
0: എവിടെ കണ്ടാലും,
1: അതെ അതെ,
0: ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഒരു
1: ഐസ്ക്രീം കണ്ടാൽ
0: നമ്മളും മോശം
1: അല്ലേ, കൺട്രോൾ പോയേക്കല്ലേ.
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് എഴുതിയത്. പക്ഷെ ആ പൈസ ഇല്ലാതിരുന്ന ഒരവസ്ഥയും ആ ഐസ്ക്രീംകാരൻ കൊടുത്തപ്പോഴുള്ള ഒരു സന്തോഷവും എല്ലാം കൂടി, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പിന്നീട് ഉത്സവപ്പറമ്പുകളിൽ പോകാറില്ല എന്ന് എഴുതിയത്. പക്ഷെ ആ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ.
0: ഐസ്ക്രീംകാരനെ പിന്നീടും അദ്ദേഹം കണ്ടിട്ടില്ല എവിടെയാണെങ്കിലും.
1: ഐസ്ക്രീംകാരൻ എന്ന് പറഞ്ഞാൽ അവര് ഓരോ അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അവരെ നമ്മൾ വീണ്ടും കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോ കണ്ടെന്നും വരാം. എന്തായാലും ആ മകൻ ഇപ്പൊ ഇന്ത്യൻ ആർമിയിലാണെന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഉയർച്ചയുണ്ടായി എന്ന് നമ്മൾ കരുതുന്നു.
0: അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്ക് ഓർമ്മച്ചിന്തിലൂടെ വെച്ചുകൊടുക്കാം.

0: ഞാൻ ദേവേശ്വരം രാഗേഷ്. ഞാൻ ഇവിടെ എഴുതുന്നത്, ഇതൊരു കുട്ടി എഴുതിയതാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ തീവണ്ടി യാത്രയെക്കുറിച്ചാണ്. എൻ്റെ ആദ്യത്തെ യാത്ര 2 വയസ്സിലായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 2ാമതായി തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്കായിരുന്നു യാത്ര. എൻ്റെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു യാത്ര. വൈകിട്ട് 4 മണിക്കായിരുന്നു സമയം. എന്നാൽ 1 മണിക്കൂർ വൈകിയാണ് തീവണ്ടി എത്തിയത്. ഇനി തീവണ്ടിയിലെ വിശേഷങ്ങൾ പറയാം. സാധാരണയായി തീവണ്ടിയിൽ കയറിയാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ സീറ്റ് നമ്പർ തപ്പി നടന്നു. അവസാനം സീറ്റ് കിട്ടി. ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര തുടങ്ങി. സൂര്യൻ ചന്ദ്രനു വേണ്ടി മാറിക്കൊടുക്കുമ്പോൾ, ബ്രാക്കറ്റിൽ സന്ധ്യാസമയം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ തീവണ്ടിയിലെ മുകളിലത്തെ ബർത്തിൽ കയറി ഒരു ബാലസാഹിത്യ പുസ്തകം വായിച്ചു തുടങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. 2024 ഓർമ്മയാണിത്. ഇന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നും ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. നിലയത്തിലുള്ള എല്ലാവരെയും അന്വേഷണം അറിയിക്കുക. ദേവേശ്വർ എം രാഗേഷ്.
1: ദേവീശ്വർ എന്നുള്ള പേര് തന്നെ ഒരു
0: പ്രത്യേകതയുണ്ട്.
1: ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്.
0: ശരിയാ. അപ്പോൾ തീവണ്ടിയിൽ കോയമ്പത്തൂരിലേക്ക് പോയ കഥയാണ് ദേവേശ്വർ എഴുതിയിരിക്കുന്നത്.
1: യാത്രയുടെ ഒരു കുഞ്ഞോർമ്മ.
0: അതെ അതെ. എന്താ പറയാ, ചെറിയ കുട്ടിയല്ലേ, ഇനിയും എത്രയോ യാത്രകൾ ചെയ്യാനിരിക്കുന്നു അല്ലേ, എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ പട്ടണക്കാട് നിന്നും ദേവേശ്വർ എഴുതിയിരിക്കുന്ന ഈ കഥയിൽ ഒരു 4ാം ക്ലാസ്സുകാരന്റെ കുഞ്ഞോർമ്മ. നേരത്തെ ലവ്ലി ചേച്ചി പറഞ്ഞതുപോലെ ജീവിതയാത്രയിൽ ധാരാളം ട്രെയിൻ യാത്രകളും മറ്റ് മാർഗങ്ങളിലൂടെ യാത്രകളൊക്കെ ധാരാളമായിട്ട് ഇനിയും ഉണ്ട്. എന്തായാലും ദേവീശ്വരന് വായനാശീലമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഒരു സാഹിത്യ രൂപത്തിൽ അല്ലെ, എന്താ പറയാ, സൂര്യൻ ചന്ദ്രന് വേണ്ടി മാറിക്കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ സന്ധ്യാസമയം, അതൊക്കെ നല്ലൊരു നിരീക്ഷണമാണ് അല്ലെ, ട്രെയിനിൽ ഇരുന്ന്
0: വായനയുടെ ഒരു ഇതാന്ന് തോന്നുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഓർമ്മചിന്തിന്റെ ഈ കുഞ്ഞു ശ്രോതാവിന്, ദേവേശ്വരം രാകേഷിന് നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചു തരാം.

0: നമുക്ക് പിന്നീട് വാങ്ങാം. ഇയർ ബഡ്സ് അടുത്ത മാസം.
1: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട. 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി നോൺ സ്റ്റോപ്പ് 48 ആ സെയിൽ
0: ഇന്ന് കൂടി മാത്രം.
1: ഇടപ്പള്ളി മെറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.

0: പ്രിയ ഓർമ്മച്ചിന്തല്, നമ്മുടെ ഓർമ്മച്ചിന്തലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ജോർജ് കണ്ണമ്പിള്ളി.
1: സ്ഥലം എവിടെയാ?
0: മറ്റത്തൂർ. ഇത് 1957 നടന്നൊരു സംഭവമാണ് കേട്ടല്ലോ ചേച്ചി. എൻ്റെ വീട്ടിൽ രണ്ട് എരുമകളുണ്ട്. അവറ്റകളെ കുളിപ്പിക്കാൻ ഞങ്ങളുടെ അടുത്ത് ചാത്തൻ ചിറ എന്ന ഒരു വയലിൽ നിന്നും നീരൊഴുക്കുള്ള ഒരു ചിറ പാലത്തിന്റെ ചുവട്ടിലൂടെയാണ്. ഈ ഭാഗം ആഴക്കൂടുതലാണ്.
1: നമ്മൾ ചെറിയ കൊച്ചു പാലങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു പാലങ്ങൾ,
0: അടിയിൽ
1: കൂടി ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്.
0: ഓക്കെ, ഈ ഭാഗത്ത് ആഴക്കൂടുതലാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നീന്തലിൽ പ്രൈമറി പാസ്സായിട്ടുണ്ട്. നീന്തലിൽ പ്രൈമറിയൊക്കെ ഉണ്ടല്ലേ,
1: ബാലപാഠം.
0: എന്റെ അയൽക്കാരൻ കുട്ടപ്പന് ഞാൻ നീന്തുന്നത് കണ്ട് ഒരു മോഹം, നീന്തൽ എനിക്കും പഠിക്കണമെന്ന്. അതായത് കുട്ടപ്പനായിരിക്കും ഇദ്ദേഹം നീന്തുന്നത് കൊണ്ട്. അങ്ങനെ അവനെ ഒരു 3-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീന്തി നീന്തി ആഴമുള്ള ഒഴുക്കുള്ള ഭാഗത്ത് പെട്ടുപോയി ഞാൻ. എരുമയെ തേച്ചു കഴുകിക്കൊണ്ടിരിക്കുകയാണ് അവനെ പെട്ടെന്ന് ഞാൻ ചെന്ന് പിടിച്ചതും ഞങ്ങൾ രണ്ടുപേരും ഒന്നായ പോലെയായ കെട്ടിപ്പിടുത്തവും വിടട എന്ന് പറയലും ഒരു കണക്കിന് വിടുവിച്ചു. ഒഴുക്കിൽ നിന്നും രക്ഷപ്പെട്ടു, വയർ നിറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നതിൽ, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നീന്തല് നീന്തി, പക്ഷെ അവിടെ എന്തോ കൈവിട്ടു പോയി, വെള്ളം കുറച്ച് കുടിച്ചു, വയർ നിറഞ്ഞു എന്നാണ് പറയണത്.
1: വെപ്രാളത്തിൽ നമ്മൾ അടുത്തുള്ള ആളെ കയറി പിടിക്കുമല്ലോ,
0: അതായിരിക്കാം. കുറെ സമയത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ശബ്ദരായി നിന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആഴമുള്ള ഭാഗമായിരുന്നു എന്നാണ് അവർ പറഞ്ഞു. അപ്പൊ അവിടെ വെച്ചിട്ടായിരിക്കാം. ഇന്ന് കുട്ടപ്പനില്ല. 2 വർഷം മുമ്പ് അവൻ ലോകം വിട്ടുപോയി. 50 വർഷമായി ഞാൻ ആ നാട് വിട്ടു പോന്നിട്ട്. ഇപ്പോൾ ഇത്തുപ്പാടം എന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബം. 1900

0: 1987-ലെ ആ ഓർമ്മ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു. എനിക്ക് കളിവീടുറങ്ങിയല്ലോ എന്ന പാട്ട് വെച്ചു തരണം. ജോർജ് കണ്ണമ്പള്ളി.
1: ഞാൻ മനസ്സിൽ കണ്ടു കേട്ടോ ഈ കത്ത് വായിച്ചപ്പോ, ആ ഒരു റോഡിന് താഴെ കൂടി ഒഴുകുന്ന ഒരു ചെറിയ തോട്, അവിടെ ആഴമുള്ള ഭാഗം ഉണ്ടായിരുന്നിരിക്കും. അപ്പോ അവിടെ ആയിരുന്നല്ലോ ഇവ ചെന്ന് പെട്ടത്. അപ്പോ വെപ്രാളത്തിന് കയറി കൂട്ടുകാരനെ കയറി പിടിച്ചു.
0: എന്തെങ്കിലും മുങ്ങി പോകുന്ന ബാലൻസ് പോകുന്ന, പിന്നെ പ്രൈമറി അദ്ദേഹം പഠിച്ച് പാസ്സായിട്ടുള്ളൂ നീന്തലില്.
1: സാജുവിന് നീന്താൻ അറിയോ?
0: എനിക്ക് നീന്താൻ അറിയില്ല. വെള്ളം എനിക്കും ഒരു പേടിയുള്ളൊരു സംഭവമാണ്.
1: എനിക്കും. ഞാൻ വഞ്ചിയെ കയറിയ വെള്ളത്തിലേക്ക് നോക്കുകയില്ല.
0: ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പൊ പാലമൊക്കെ വന്നിട്ടുണ്ട്, മഞ്ഞുമ്മൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ അന്ന് ചെറുപ്പത്തിലെ ഞങ്ങൾ മഞ്ഞുമ്മൽ പള്ളിയിൽ പോവുക, അതല്ലെങ്കിൽ അവിടെ ഒരു സ്കൂളുണ്ട്, പള്ളി സംബന്ധമായിട്ട് പരീക്ഷ എഴുതാനൊക്കെ പോകുമ്പോ വഞ്ചിയിലാണ് അപ്പുറം കിടക്കുന്നത്. അധികം ദൂരമൊന്നുമില്ല. പക്ഷെ ആ വഞ്ചിയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റും. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയും, ഇവിടെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ആ വഞ്ചിയിൽ കയറി കഴിയുമ്പോഴാണ്. ശരിക്കും ഇങ്ങനെ രണ്ട് കുത്തലോടുകൂടി നമ്മൾ അപ്പുറത്തെ കരയിൽ എത്തും. പക്ഷെ ആ ഒരു ഷോർട്ടായിട്ടുള്ള ഗ്യാപ്പിൽ അദ്ദേഹം ഇത്തരം കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും കൂടി പേടിയാകും. അപ്പൊ വഞ്ചി ഇങ്ങനെ വഞ്ചി എന്ന് പറയുന്ന ആടി വിലയുമ്പോ നമ്മുടെ മനസ്സെന്ന്
1: എനിക്ക് തോന്നുന്നു. ഈ വഞ്ചിക്കാരനെ എന്ന് പറയുന്നത് നമ്മൾ അനങ്ങരുത്,
0: അതൊക്കെ പ്രത്യേകം പറയും.
1: അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത്.
0: കുറെ പേര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കയറും, ചിലർ സൈക്കിളൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടാകും. അപ്പൊ ഈ കഥ അദ്ദേഹം ഏകദേശം നടക്കത്താറാകുമ്പോ ഇങ്ങനെ പറയും, ഇങ്ങനെ ആഴം കൂടിയ വശമാണെന്നൊക്കെ ഇങ്ങനെ പറയും.
1: വലിയ വഞ്ചിയായിരുന്നു അത്?
0: വലിയ വഞ്ചിയാണ്, സൈക്കിളൊക്കെ കയറ്റി വരുന്ന. അങ്ങനെ ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ഈ ഇവരിങ്ങനെ വഞ്ചി ഇങ്ങനെ കുത്തുമ്പോ അത് പൊക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ കൂടെ ഈ കഥയൊക്കെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ പേടി വരും. ഞാൻ പെട്ടെന്ന് ആ വെള്ളത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, ഇവര് നമ്മൾ ഭയപ്പെടുമ്പോ നമ്മൾ ആരെങ്കിലും ഒക്കെ പിടിക്കുവല്ലോ, ഇവരങ്ങനെ പിടിച്ചപ്പോഴാണ് വെള്ളം നിറഞ്ഞ കാര്യമൊക്കെ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കളിവീടുറങ്ങിയല്ലോ, ദേശാടനത്തിലെ പാട്ടല്ലേ അത്, നമുക്കത് വെച്ചു കൊടുക്കാം.
1: ശരി.

0: ഇതും ഒരു ട്രെയിൻ യാത്രയെ കുറിച്ചാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് വിമലയാണ്, തിരുവഴ നിന്ന്.
1: ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഓർമ്മയാണ് ദേവേശ്വരാണ് നമുക്ക് എന്താണ്.
0: ഇത് മറക്കാൻ പറ്റാത്ത യാത്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് തൃശൂർ വന്നു, സ്റ്റേഷനിലേക്ക് ബസ് ഇറങ്ങി ഓടിയാട്ടോ വരുന്നത്. കൂടെ നാട്ടുകാരനും കൂടെ ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ട്രെയിൻ നീങ്ങാൻ തുടങ്ങി. അവസാനത്തെ ബോഗിയിലാണ് ഓടിക്കേറിയത്. അയാൾ സഹായിച്ചു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ബ്രാക്കറ്റില്, കൊടി കാണിക്കുന്ന ആളുടെ ബോഗിയിലാണ് കയറിയതെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ആലുവയിൽ നിന്ന് അടുത്ത ബോഗിയിൽ കയറി. കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തില്ല. എനിക്ക് സീസൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. എക്സാമിനർ വന്ന് ടിക്കറ്റ് ചോദിച്ചതും കൂട്ടുകാരനെ കണ്ടില്ല. എന്റെ സീസൺ തീർന്നതും ആയിരുന്നു. പിന്നെ അനുഭവിച്ച വിഷമം ഒന്നും പറയാൻ വയ്യ. അയാൾ പറഞ്ഞു, എക്സാമിനർ കേട്ടോ, വണ്ടി പുറപ്പെട്ട സ്ഥലത്തു നിന്നുള്ള തുക കൊടുക്കണം എന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെ കാത്തു നിൽക്കുന്നവരുടെ അവസ്ഥ. കൂട്ടുകാരൻ ചേർത്തല സ്ലോ ചെയ്തപ്പോൾ ചാടി ഇറങ്ങി.
1: എക്സാമിനർ വന്ന സമയം
0: ആയിരിക്കണം. ചേട്ടനോട് കാര്യം പറഞ്ഞു. രണ്ടുപേരും കൂടി ആലപ്പുഴ വണ്ടി വിളിച്ചു പോന്നു. ആ പാലക്കാട് നിന്ന് തൃശൂർ വന്നു, അങ്ങനെ പോവാണ്. ചേർത്തല സ്ലോ ചെയ്തപ്പോൾ ചാടി ഇറങ്ങി. എക്സാമിനർ പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന്. ഇത്രയാണ് വിമല എഴുതിയിരിക്കുന്നത്.
1: പക്ഷെ അവസാന ഭാഗത്ത് നമുക്ക് എന്തോ
0: കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി വിശദമായിട്ട് എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. അത് ഒന്നാമതൊരു ഈ കത്ത് പോസ്റ്റ് കാർഡിലാണ് എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടി ചുരുക്കിയപ്പോ ചിലതൊക്കെ വിട്ടുപോയോ എന്നൊരു
1: സംശയം.
0: കയ്യില് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പൊ കൂട്ടുകാരൻ ചാടി ഇറങ്ങി.
1: അപ്പൊ നമ്മളെ കാത്തു നിന്നവരുടെ അവസ്ഥ എന്ന് പറയുമ്പോ ഈ പറയുന്നത് പോലെ
0: അല്ലെങ്കിൽ
1: ചേർത്തല സ്ലോ ചെയ്തപ്പോൾ കൂട്ടുകാരൻ ചാടി ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആലപ്പുഴ വന്ന് അവര് കാത്തു നിന്നവര് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ലൈഫിലിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്രതീക്ഷിതമായിട്ടൊക്കെ വരാം. ചിലപ്പോ പൈസ പോക്കറ്റടിച്ചൊക്കെ പോകുന്ന സന്ദർഭങ്ങൾ വരുമ്പോ, ഇതുപോലെ സീസൺ ടിക്കറ്റിന്റെ കാർഡ് സമയം തീർന്നിരിക്കണ നമുക്ക്.
0: പണ്ടത്തെ, പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത്, ഇപ്പോഴൊക്കെ ആളുകൾ ചെയ്യണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പം നമ്മളാ സ്റ്റേഷനിലോട്ട് ചെന്ന് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാൻ നിന്നാ പിന്നെയും താമസിക്കല്ലോ എന്ന് വിചാരിച്ച് ഓടിക്കേറി പോയിട്ടൊക്കെ ഉള്ള അങ്ങനെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുമുണ്ട്.
1: പക്ഷെ ഇവിടെ വിമലയുടെ കാര്യത്തില് സീസൺ ടിക്കറ്റ് കയ്യിലുണ്ട്, പക്ഷെ അതിന്റെ
0: കാലാവധി കഴിഞ്ഞല്ല. ചില സമയത്ത് നമ്മളും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു വരില്ല, അല്ലെ,
1: മറന്നു പോകും.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഓർമ്മചിന്തയിലേക്കുള്ള കത്തുകളൊക്കെ വായിച്ചു. സമയം ഏതാണ്ട് കഴിയാറായി. അപ്പോൾ ഇന്ന് സാജു, നമ്മൾ ട്രെയിൻ യാത്ര എന്തൊക്കെയായിരുന്നു? രണ്ട് ട്രെയിൻ യാത്ര
1: നമ്മൾ ഇന്ന് വായിച്ചു ഓർമ്മകളില്. പിന്നെ അപ്പേന, പിന്നീട് അത് ആവർത്തിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു മോറലുണ്ട് അതിനകത്ത്. അങ്ങനൊരു കത്ത് വായിച്ചു.
0: പിന്നെ
1: നീന്താൻ പഠിപ്പിച്ചു, പക്ഷെ അത് അപകടത്തിൽ പോയി പെട്ടു. അങ്ങനെയൊക്കെ പറയുന്ന അത്തരം ഓർമ്മകളിലൂടെ നമ്മൾ പങ്കുവച്ചു.
0: ഓണം, നമ്മൾ ആദ്യം വായിച്ച കത്ത് ഒരു ഓണത്തെ കുറിച്ചുള്ളതായിരുന്നില്ലേ?
1: ഏറ്റവും ആദ്യത്തെ കത്ത്.
0: അതെ
1: അതെ, വ്യത്യസ്തങ്ങളായ ഓർമ്മകളായിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിലെ രസകരമായതുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നതുണ്ട്, ചിന്തിപ്പിക്കുന്നതുണ്ട് അല്ലേ? അപ്പോ
1: ഇനിയും നിങ്ങളുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മചിന്തിലേക്ക് എഴുതണം. ഓർമ്മചിന്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO, കൊച്ചി.
0: 68 20 21. അപ്പോ വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ഓർമ്മകൾ എഴുതി അറിയിക്കാം. നമ്പർ ഇതാണ്: 94 47

0: 56 22 12 94 47 56 22 12.
1: ഓണാഘോഷം കഴിഞ്ഞു പോയെങ്കിലും നിങ്ങളുടെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള കത്തുകൾ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ധാരാളം ഓർമ്മകൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകും ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓണാഘോഷത്തെക്കുറിച്ച്. ആ വിശേഷങ്ങളെല്ലാം അടുത്ത കത്തിൽ ഞങ്ങൾക്ക് എഴുതണം. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാം.
0: അപ്പോൾ ഇന്ന് ഓർമ്മചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ലൗലി,
1: ഞാൻ സാജു.
2: ഓർമ്മചിന്ത.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ഉത്രട്ടാതി ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാപനം. ലോക്ഭവന് സമീപം വൈകുന്നേരം 5 നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യങ്ങളോടെ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും മുന്നോട്ട് നീങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്കെത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ September 14 ഓൺലൈൻ അദാലത്ത് നടത്തും. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ 2:48. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം 12th ഫെയിൽ എന്ന ചിത്രത്തിനുവേണ്ടി ഷാൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നു ശന്തനു മൊയ്ത്ര.

രംഗീല എന്ന ചിത്രത്തിലെ ഗാനം ഇനി മെഹബൂബ് രചിച്ച് AR റഹ്മാൻ ഈണം പകർന്ന് ആശാ ഭോസ്ലെ, ആദിത്യ നാരായൺ എന്നിവർ പാടിയത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

റാവു എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ദംഗൽ എന്ന ചിത്രത്തിലെ ഗാനം, ജൊനീറ്റ ഗാന്ധി പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം പ്രീതം.

അടുത്ത ഗാനം കുമാർ രചിച്ച് അനിരുദ്ധ രവിചന്ദർ സംഗീതം നൽകി അരിജിത് സിംഗ്, ശിൽപ റാവു എന്നിവർ പാടിയത്. ചിത്രം ജവാൻ.

പ്യാർ തോ ഹോനാ ഹിത എന്ന ചിത്രത്തിലെ ഗാനം ഇനി റെമോ ഫെർണാണ്ടസ്, ജാസ് എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം ജതിൻ ലളിത്.

0: ഇനി ഖയാമത്ത് എന്ന ചിത്രത്തിലെ ഗാനം കുമാർ സാനു, മഹാലക്ഷ്മി എന്നിവർ പാടിയത്.
1: തെരെ ബിനാ ഏസേ ജിയ ജാ രഹാ ഹൂ മേ, ലഗ്താ ഹൈ ജൈസേ കോയി ഗുനാഹ് കിയേ ജാ രഹാ ഹൂ മേ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ഉത്രട്ടാതി ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. ലോക്ഭവന് സമീപം വൈകുന്നേരം 5 നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലധിഷ്ഠിതമായ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും മുന്നോട്ട് നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി താഷ്കൻഡിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 10,613 പേർ അറസ്റ്റിലായി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജസ് അയക്കേണ്ട വിലാസം നമ്പർ 9446455888. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9446455888. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് നോക്കാം. ഹലോ 4 മണിപ്പൂവേ, ഇന്നത്തോടെ കഴിയുന്നു ആകാശവാണി നിലയത്തിലെ ഓണം. ഇന്നത്തോടെ കഴിയുന്നു ആകാശവാണി നിലയത്തിലെ എല്ലാവർക്കും 4 മണിപ്പൂ ശ്രോതാക്കൾക്കും ഇനി പറയുന്ന ഗാനം സമർപ്പിക്കുന്നു. 2 ലോകം ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം കേൾപ്പിച്ചു തരുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് AM ജോണി, സൂസൻ ജോർജ്, MG നഗർ, ചെമ്പുക്കാവ്. ഗാനം കേൾക്കാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അടുത്ത മെസ്സേജ് നോക്കാം. സ്നേഹാന്വേഷണത്തോടെയാണ് സന്ദേശം ആരംഭിക്കുന്നത്. അയച്ചിരിക്കുന്നത് ശാന്ത, കൊടുങ്ങല്ലൂർ നിന്ന്. എനിക്കൊരു പാട്ട് വെച്ചു തരണം. എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള പാട്ടായ ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം എന്ന പാട്ട് എൻ്റെ മകനും മകൾക്കും മരുമകനും കൊച്ചുമക്കൾക്കും വേണ്ടി വെച്ചു തരണേ എന്നാണ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്നേഹം മാത്രം 4 മണിപ്പൂവേ എന്ന് പറഞ്ഞാണ് സന്ദേശം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഗാനം കേൾക്കാം.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
3: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. രാത്രി 12 മണി വരെ മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
2: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
3: ഇന്ന് മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ.
4: അടുത്ത സന്ദേശം എത്തിയിരിക്കുന്നത് കുറച്ച് ദൂരെ നിന്നാണ്. സന്തോഷ് ലണ്ടനിൽ നിന്ന്. നാട്ടിലുള്ള എല്ലാവരും ഓണം ഗംഭീരമായി ആഘോഷിച്ചു കാണുമല്ലോ, ഞങ്ങളും ആഘോഷിച്ചു ആവും വിധം എന്ന് സന്ദേശത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു നല്ല ഓണപ്പാട്ട് വെച്ചു തരുമോ എന്നാണ്.

സന്തോഷ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത സന്ദേശം കൂടി നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, കോതമംഗലത്ത് നിന്ന് വിശ്വനാഥൻ നായരാണ്. എനിക്ക് മധു ബാലകൃഷ്ണൻ പാടിയ ഓണവില്ലിൻ തമ്പുരുമേട്ടും എന്ന പാട്ട് വെച്ച് തരുമോ? നമുക്ക് ആ ഗാനം കേൾക്കാം.

0: ഓണം കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
1: മൈജി നോൺ സ്റ്റോപ്പ് ഫോർട്ടിയേറ്റ് സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്
1: 75% വരെ ഡിസ്കൗണ്ടുമായി. മൈജി നോൺ സ്റ്റോപ്പ് 48-hour സെയിൽ
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
1: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ്, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: ഇനി ഷെരിൻ ബോസ് എറണാകുളം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ നിന്ന്. ഈ സോങ് അരവിന്ദ് ലക്ഷ്മി

അടുത്ത സന്ദേശം വായിക്കും. ഡിയർ നാലുമണിപ്പൂവേ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? തെരി സിനിമയിലെ. അത് കഴിഞ്ഞിട്ടൊരു കോമ മാത്രമേ ഉള്ളൂ, പാട്ട് ഏതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാമെന്നായിരിക്കാം സൂചന എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാം. ഞാൻ ഓടക്കാലി പനിജയം എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. പേര് സോജി, ഭർത്താവിൻ്റെ പേര് എൽദോസ്. ഫുൾ ടൈം റേഡിയോ കേൾക്കുന്ന ആളാണ്.

0: സുഖമില്ലാതെ ഇരിക്കുന്നു എന്നുകൂടി സന്ദേശത്തിലുണ്ട്. ഗാനം കേൾക്കാം.
1: போச்சு

അടുത്ത സന്ദേശം വായിക്കാം. ഇത് ചെറിയ ചെറിയ മെസ്സേജുകളായിട്ട് തുടർച്ചയായിട്ട് അയച്ചിട്ടുണ്ട്. കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്ന് അഞ്ചു, ഇന്ന് ഇന്ദു ചിറ്റയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അജിത് ചിറ്റപ്പൻ വെഡിങ് ആനിവേഴ്സറിയാണ്. വാലിന്മേൽ പൂവും എന്ന പാട്ട് വേണം, പവിത്രം എന്ന ചിത്രത്തിൽ നിന്ന്. പിന്നീട് തുടർച്ചയായിട്ട് വച്ചു തരണമേ ഗുഡ് ഈവനിങ്, എൻ്റെ മെസ്സേജ് വായിക്കുന്ന പ്രതീക്ഷയോടെ എൻ്റെ മെസ്സേജ് വായിക്കണം, നാലുമണിപ്പൂവേ സുഖമല്ലേ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് സ്ഥിരം

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, സുഖമാണോ? നല്ലൊരു പാട്ട് വെച്ച് തരുമോ? കുവൈറ്റിൽ നിന്ന് ദിലീപ് എന്നാണ് സന്ദേശത്തിലുള്ളത്. നമുക്ക് ഒരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം.

0: അടുത്ത മെസ്സേജ് നോക്കാം. അയച്ചിരിക്കുന്നത് റോഷ്നി ബാലു, എടമുട്ടം. ഇത് കുറച്ച് കുട്ടികളുടെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വോയിസ് ടൈപ്പിംഗ് ആയിരിക്കും തോന്നുന്നു. അത് ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോഴെന്തെങ്കിലും പേരിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം എന്നുള്ളൊരു ആമുഖത്തോടു കൂടി സന്ദേശം വായിക്കാം. ഇവിടെ ഒരു കൊച്ചു പിള്ളേരുടെ ടീം തന്നെയുണ്ട്. ഞാൻ പേര് പറയാം. ഇങ്ങനെയാണ് സന്ദേശത്തിൽ എഴുതിയിട്ടുള്ളത്: ബാലരുദ്ര, ഇദ്യരുദ്ര, ധീരജ്, വൈകാലക്ഷ്മി, ദേവികൃഷ്ണ, വൈഷ്ണവി കൃഷ്ണ, ഗോപിക, രേഷ്മ, ശ്രീകുട്ടൻ, മിച്ചൂട്ടൻ. ഇവരെല്ലാവർക്കും കൂടി ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ കണ്ടു എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് സന്ദേശം വായിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് പരാതിയും കൂടി ഉണ്ട്. മുമ്പ് മെസ്സേജ് അയച്ചു, നോക്കിയില്ല, വായിച്ചില്ല എന്നെല്ലാം ഉണ്ട്. പരിമിതികൾ മനസ്സിലാക്കുമല്ലോ നമ്മൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. നമുക്ക് ഗാനത്തിലേക്ക് പോകാം.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് നീരജ്. എറണാകുളം പഴംതോട്ടത്തു നിന്ന് ആണ് എനിക്ക് ജഗർ എന്ന മൂവിയിലെ ശ്രേയ ഘോഷാൽ പാടിയ അഗർത്തും വിൽജാവോ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും മെസ്സേജിലുണ്ട്. ഗാനം കേൾക്കാം.

എൻ്റെ പേര് അനീഷ്. എനിക്കൊരു ഗാനം വേണം. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട് എന്ന് ഗാനം വെച്ച് തരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അനീഷ് ആലുവ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്താനായുള്ളൂ. വീണ്ടും സന്ദേശങ്ങളുമായി അടുത്ത നാല് മണിപ്പൂക്കളിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ നാല് മണിപ്പൂക്കുകൾ സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 55:14. സേവന വാർത്തകൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷം

0: ലക്ഷ്യങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
1: 1550.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
6: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കോണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഭിമുഖം 2 സെപ്റ്റംബർ രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 6238599660. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 6238599660.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
6: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസിൽ സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 2 സെപ്റ്റംബർ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0466-227-3335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0466-227-3335. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491-250-5791. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-250-5791. കേരളം ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്ന് വായ്പയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പാ കുടിശ്ശിക തിരിച്ചടവിൽ നാളെ വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8547-05-2341. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547-05-2341. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാപനം. സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണം വാരാഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാതി ജലമേള പമ്പാ നദിയിൽ പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേള ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലിക് സമ്മാനിച്ചു. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ

0: നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. നേപ്പാൾ പ്രളയത്തിൽ മരണം 768. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യയുടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ 2 സെപ്റ്റംബർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി സ്പെയിനിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: കഴിഞ്ഞ ആഴ്ച പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ കേട്ടത് പെരുവനം എന്ന നാടിന്റെ വിശേഷങ്ങളും കഥകളുമാണ്. അതേറെയും നമുക്ക് പറഞ്ഞു തന്നത് പെരുവനം ഗ്രാമത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മേളപ്രമാണി ചെണ്ട കലാകാരൻ അദ്ദേഹം ഇപ്പോ നമുക്കൊപ്പം തുടരുകയാണ്. നമ്മൾ വരുന്ന വഴി ക്ഷേത്ര പരിസരവും അവിടുത്തെ നടവഴിയൊക്കെ കണ്ടു. അപ്പൊ നടവഴിയുടെ പ്രത്യേകതകള് കുട്ടന്മാരെ പറയും എന്ന് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നവർ പറഞ്ഞിരുന്നു. അപ്പോ അതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അദ്ദേഹം തുടരുകയാണ്.
1: റിസിൽ പൂക്കുട്ടി, പെരുവനം ഗ്രാമത്തെയും അല്ലെങ്കിൽ മേളത്തെ എന്ത് വേണമെങ്കിലും തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ വന്നു. ഇലഞ്ഞിത്ര മേളം അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതേ മേളം പെരുവനം അമ്പലത്തിൽ പെരുവനം മഹാദേവ ക്ഷേത്രം പടക്കുന്നതിൻ്റെ ഏകദേശം ഡിറ്റോ ആണ്. കൂത്തമ്പലമുണ്ട്, ഗോശാലകൃഷ്ണുണ്ട്, എലിഞ്ഞിയുണ്ട്, വലിയ ശ്രീകോല ചുറ്റമ്പലം. ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം എലിഞ്ഞിത്ര മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്ത് ഓമ്പരത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് റിസൽ പൂക്കുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ ഇനി എവിടേക്കാണ് സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെരുവനം നടവഴി പറയുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, നിങ്ങൾക്കത് കാണാം. കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന് അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ റിസിൽ പൂക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി. അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡ് ആണ്. മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, ചെണ്ടയുടെ ശബ്ദം, അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തലാണ്. അതാണ് പെരുവനം നടവഴിയുടെ പ്രത്യേകത. സക്കീർ ഗോസ്വാമിനെ പോലെ റിസിൽ പൂക്കുട്ടി പെരുവനം ഗ്രാമത്തെയും അല്ലെങ്കിൽ മേളത്തെ എന്ത് വേണമെങ്കിൽ ആവാം തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ വന്നു. ഇലഞ്ഞിത്ര മേളം അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതേ മേളം പെരുവനം അമ്പലത്തിൽ പെരുവനം മഹാദേവ ക്ഷേത്രം പടക്കുന്നതിൻ്റെ ഏകദേശം ഡിറ്റോ ആണ്. കൂത്തമ്പലമുണ്ട്, ഗോശാലകൃഷ്ണുണ്ട്, എലിഞ്ഞിയുണ്ട്, വലിയ ശ്രീകോല ചുറ്റമ്പലം. ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം എലിഞ്ഞിത്ര മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്ത് ഓമ്പരത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് റിസൽ പൂക്കുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ

ഇനി എവിടേക്കാ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെരുവന നടവഴി പറയുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, നിങ്ങൾക്കത് കാണാം. കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ രസിൽ പൂക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി, അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡാണ്, മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, ചെണ്ടയുടെ ശബ്ദം, അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തതാണ്. അതാണ് പെരുവന നടവഴിയുടെ പ്രത്യേകത.

പാട്ടിൻ്റെ നാട്ടുവഴി ഇന്ന് നമ്മൾ പെരുവനം എന്ന നാടിനെ പറ്റി അറിയുമ്പോൾ പെരുവനും കുട്ടൻമാരാർ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ നമ്മളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് ആകർഷിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ മുഖത്തെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയില്ല, ഒരു നർത്തകി

0: എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയും.
1: ഗീത.
0: അപ്പോൾ ഞങ്ങൾ പ്രവചനം കറക്റ്റാണോ?
1: ആ കുറച്ചൊക്കെ
0: ഏറെക്കുറെയെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞ വിശേഷങ്ങൾ നമുക്കറിയാം. ഒരുപാട് നാടുകളിൽ മേളവും പൂരവുമായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പുള്ള ജീവിതം? ഇപ്പം എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
1: 8 കൊല്ലം കഴിഞ്ഞിട്ടോ.
0: പെരുവനത്തേക്ക് വന്നതിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതവും.
1: ഞാൻ ജനിച്ച് വളർന്നത് ബോംബെയിലാണ്. അച്ഛൻ എസൂർ റിഫൈൻ, ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സും എല്ലാവരും അവിടെയായിരുന്നു. അപ്പോൾ അച്ഛൻ ട്രാൻസ്ഫർ കൊച്ചിയിലേക്ക് വന്നു, അങ്ങനെ സെറ്റിലായി. പിന്നെ റിട്ടയർമെൻറ്റ് ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ ഇവിടുത്തെ സ്കൂളിലും കോളേജുകളിലും, ഹൈസ്കൂൾ ഇവിടെ ചെയ്തു, കോളേജ് വിമല സെൻറ്റ് മേരീസിലൊക്കെ ചെയ്തു.
0: മാരാരെ എവിടെ നിന്ന് വീണ് കിട്ടി?
1: വീണ് കിട്ടിയതല്ല, ആലോചനയായിട്ട് വന്നതാണ് സത്യം. പക്ഷേ ഞങ്ങളൊക്കെ ഭയങ്കര ആരാധനയുള്ള അന്ന് ഈ ഫോണും ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പം എവിടെ അവിടെയൊക്കെ നമുക്ക് അടുത്ത് ഭരണിക്കോ ശിവരാത്രിക്കോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ കുട്ടികളുടെ സാമർത്ഥ്യമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും ആരാധനയായിരുന്നു. അത് എന്തോ ദൈവം ഒരു സന്ദേശകനെ അയച്ചു,
0: പ്രപ്പോസൽ രൂപത്തിൽ വന്നു.
1: അങ്ങനെ വന്നു. അപ്പോൾ പിന്നെ സംശയമൊന്നുമില്ല, രണ്ടാൾക്കും
0: അങ്ങനെ ഇത് നടന്നു. ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയും ഞാൻ. ഇപ്പം അദ്ദേഹം സംസാരിച്ചപ്പോഴൊക്കെ ആണെങ്കിലും സ്വന്തം കലാജീവിതത്തെ പോലെ തന്നെ ആവേശത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഭാര്യയുടെ വിശേഷവും. അപ്പം എന്തുമാത്രമാണ് അദ്ദേഹം ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളത്?
1: ഒരു സംശയമില്ല, നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ എല്ലാവരൊക്കെ ഉള്ളപ്പോൾ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ പുറപ്പെട്ടു. അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്തു. ഡാൻസ് മോഹമായിരുന്നു എന്നെ. എന്നിട്ട് അന്ന് കലാമണ്ഡലം ലീല ടീച്ചർ, അവർ ഇവിടെ താമസം ഉണ്ടായിരുന്നു കുറച്ചുകാലം. അപ്പോൾ ഒന്ന് രണ്ട് ഡാൻസൊക്കെ പോയി പഠിച്ചു. പിന്നെ കുട്ടികളായി, പിന്നെ ആകെ തിരക്ക്. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾക്ക് പോകണം, വരണം, ഞാൻ അവിടെ ഉണ്ടാവണം. അവർക്കൊക്കെ എന്നെ കണ്ട് ശീലമായി. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഡാൻസൊക്കെ മറന്നു എന്നുവെച്ചാൽ 24 മണിക്കൂറും ബിസി ആയിട്ടുള്ള.
0: പക്ഷെ ഇപ്പം എന്തൊക്കെയോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ.
1: അതെന്താ വെച്ചാൽ അത് കോവിഡ് സമയത്തൊക്കെ ഇപ്പോൾ എല്ലാവരും ഫ്രീ അല്ലേ. അപ്പം ഞാൻ വെറുതെ എൻ്റെ മോള് നന്നായി കളിക്കും. മോളുടെ ഡാൻസ് ടീച്ചർ ശാന്തി ആനന്ദ്, നല്ലൊരു ടീച്ചറാണ്. അപ്പം മകള് പഠിക്കുമ്പോൾ എന്നോട് എപ്പോഴും പറയും, കൊണ്ടാക്കാൻ വരുമ്പോൾ പഠിച്ചോളോ എന്നൊക്കെ തമാശക്ക് പറയും. നമ്മൾ വരാം എന്ന് പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വെറുതെ ഓൺലൈൻ ഒരു ഇതിനങ്ങനെ പോയി. എത്രത്തോളം ഇപ്പം എനിക്ക് കളിക്കാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കാം. വഴങ്ങിയാൽ കളിക്കാം എന്നുള്ളൊരു ഇതിൽ. പിന്നെ മനസ്സിനൊരു സുഖമല്ലേ, ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ. 100 വട്ടം സമ്മതമാ, കൊണ്ടാക്കും എന്നെ. കൊണ്ടുവരാനും വരും, അപ്പം ഉണ്ടെങ്കിൽ അപ്പും കൊണ്ടാക്കും.
0: രണ്ട് കുട്ടികളാ?
1: ആ മോള് ബാങ്കിലാണ്, IDBI. അപ്പോൾ അവള് ഹെഡ് ഓഫീസിലെ ബോംബെയിലെ വർക്കിങ്ങിനെ. അപ്പോൾ MA കഴിഞ്ഞു, ക്രൈസ്റ്റ് കോളേജ് അവനെ ദത്തെടുത്ത പോലെയുള്ള. അവൻ 5 കൊല്ലമായി അവിടെ. ഇപ്പൊ അവൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എടുത്തു. നെറ്റ് എഴുതണം, പാസ്സാവണം.
0: എന്തുമാത്രാണ് അവരുടെ ഒരു, ഇപ്പൊ മോള് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഈ ചെണ്ടാ കൊട്ട് അതൊക്കെ
1: അവൾക്ക് മേളം നല്ല താല്പര്യ. എല്ലാം അറിയാം, കേട്ട ഇന്ന കാലാണ് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. അവൻ പിന്നെ ജനിച്ചപ്പോ തൊട്ട് ഇതിലിക്കാണല്ലോ.
0: താരാട്ടിന് പകരം കൊട്ടായിരിക്കും.
1: അവന് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇത്. അപ്പൊ ഞങ്ങക്ക് പേടിയുണ്ടായിരുന്നു, ഇവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യില്ലേ, പഠിക്കില്ലേ, ഇത് മാത്രേ. അപ്പൊ കൊറേ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവന്റെ ടീച്ചേഴ്സ് നല്ലതായിരുന്നു, കോളേജിലൊക്കെ അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവനെ MA ലിറ്ററേച്ചർ എടുത്തു. ഇപ്പൊ നെറ്റ് ഏതാ നസലായിട്ട് പഠിപ്പിക്കും അതിപ്പോ. അപ്പൊ ഒപ്പം ഇത് കൊണ്ടു നടക്കാമല്ലോ. കൊട്ട് ഇതേ അച്ഛന്റെ ശിഷ്യന്മാർ പോലും അവനെ പഠിപ്പിക്കണേ, അച്ഛന് നേരില്ല.
0: ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു, ഇപ്പോ നമ്മളുള്ള വളരെ വിനയമുള്ള ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തുമാത്രമാണ് ആ ഒരു ലൈഫ്?
1: അത് എനിക്ക് ആദ്യമൊക്കെ ഒരു ഒരു ചമ്മൽ പോലെയായിരുന്നു. മീൻസ് എങ്ങനെയാ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോഴൊക്കെ. പിന്നെ പിന്നെ പിന്നെ അത് എനിക്ക് ഇഷ്ടമാവെന്ന് വെച്ചാൽ എനിക്കും ടോട്ടൽ സെയിം റെസ്പെക്ട് തന്നു തുടങ്ങി.
0: തീർച്ചയായിട്ടും മാരാരെ ഭാര്യല്ലേ.
1: അല്ല അത് കിട്ടുമ്പോൾ ഒരു ശരിയാ, ഐ ആം ലക്കി. അത് ദൈവം ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ലക്കിയാന്ന് പറയാൻ തന്നെ പേടിയാ. ഞാൻ അങ്ങനെ പേടിച്ച് ഈശ്വര വിചാരിച്ച് നടക്കുന്ന ആളാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ നമ്മള് ദൈവങ്ങളെ വിളിക്കുകയാണ്.
0: ഈ മേളം ആസ്വാദനം അങ്ങനെയാണ്,
1: ഭയങ്കര ഇഷ്ടമാണ്. പൊട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ കല്യാണം കഴിച്ച. എനിക്ക് ഭയങ്കര

0: ഇഷ്ടമാണ്. ഞാൻ പക്ഷെ ഞാൻ ചിലപ്പോ ബാക്കിലൊക്കെ ഇറങ്ങി നിൽക്കും. ഇത് എന്താ വെച്ചാൽ ഈ വീഡിയോ നമ്മളെ സൂം ചെയ്ത് കാണിക്കുമ്പോ നമ്മൾ ഷോ കാണിക്കാൻ നിക്കുക എന്നുള്ള തോന്നൽ. അപ്പൊ അവളാണ് മോളാണെങ്കിൽ അവൾക്ക് യാതൊരു ബോധമല്ലേ തുടങ്ങിയ. പിന്നെ അപ്പൊ അമ്മ എന്തിനും പേടിച്ചു നിക്കണെന്ന് പറയും. അപ്പൊ ചിലതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി താളം പിടിക്കാൻ വരും. അത് നാച്ചുറൽ. അത് അമ്മല്ലാണ്ടില്ല എന്നുവെച്ചാൽ ഈ ക്യാമറ കാണൊന്നും പേടിച്ച്.
1: ഈ നാട്ടുംപുറത്തെ ജീവിതമൊക്കെ എങ്ങനെ?
0: ഞാൻ ടോട്ടലി നാടനായി.
1: ബോംബെ ലൈഫ്
0: നട്ട പോലെയാണ്. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ. പിന്നെ വേറെ നിവൃത്തിയില്ല. ഇടയ്ക്ക് പോവും.

0: കേരളത്തില് പൂരങ്ങളെയും പൂര സംസ്കാരത്തെയൊക്കെ നെഞ്ചിലേറ്റുന്ന അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ആസ്വാദക കൂട്ടായ്മയാണ് പൂരപ്രേമി സംഘം. നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് അവരെ കുറിച്ച് കേട്ടു. അപ്പോൾ അതിന്റെ ഒരംഗം നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹം നമ്മളോട് സംസാരിക്കും.
1: എൻ്റെ പേര് വിനോദ് കണ്ടയങ്കാവിൽ നിന്നാണ്. പെരുവനം ഗ്രാമവും തൃശ്ശൂരുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കലകളും പൂരവും ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്.
2: പൂരം പ്രേമി സംഘം എന്ന് നമ്മൾ പെരുവനത്തേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ഇതാണ്. അതിനെ പറ്റി ഒന്ന് പറയാം.
1: പൂരപ്രേമി സംഘത്തിൻ്റെ കൺവീനറാണ് ഞാൻ. പൂരപ്രേമി സംഘം എന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർ, ഈ പൂരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു 20 വർഷത്തോളമായി എന്നും പ്രതിസന്ധികളാണ്. പൂരമായി കഴിഞ്ഞാൽ സംഘാടകർക്കുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല. അതായത് വെടിക്കെട്ടിൻ്റെ വിഷയത്തിലായാലും ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും മറ്റ് പല കാര്യങ്ങളും ഗവൺമെൻറ്റുമായും മറ്റ് പല ആളുകളുമായും നമുക്ക് പല ചർച്ചകളും പല സമരമാർഗങ്ങളും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂരിലെ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൂരപ്രേമി സംഘം എന്നൊരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ പല കാര്യങ്ങളിലും കേസുകളുമായും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. അതിനുശേഷം പിന്നീട് പൂരപ്രേമി സംഘം കേരളത്തിലെ തന്നെ വിവിധങ്ങളായ കലാരൂപങ്ങൾ തൃശ്ശൂരിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ നിരവധിയായ പടയണിയായിക്കോട്ടെ, തോൽപ്പാവക്കൂത്തായിക്കോട്ടെ, അങ്ങനെ തൃശ്ശൂരിൽ കെട്ടുപരിചയമില്ലാത്ത പല കലാരൂപങ്ങളും തൃശ്ശൂരിൽ നടത്തുകയും പൂരപ്രേമി സംഘം ചെയ്തിട്ടുണ്ട്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയപ്പോൾ ഏകദേശം 10,000-ത്തിലധികം പേർക്ക് കേരളത്തിലെ 8 ജില്ലകളിൽപ്പെട്ട 10,000-ത്തിലധികം കലാകാരന്മാരും അതുപോലെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഉപജീവനം ചെയ്ത് ജീവിക്കുന്ന പക്ഷിശാസ്ത്രം പറയുന്നവർ തൊട്ട് ആനപ്പുറക്കാർ, ആന തൊഴിലാളികൾ എന്ന് തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരടക്കമുള്ള പൂരവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യുക, അവാർഡുകൾ നൽകുക എന്നിങ്ങനെ വിവിധ പരിപാടികൾ, ക്വിസുകൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധിയായ പരിപാടികൾ പൂരപ്രേമി സംഘത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്.
2: ഇപ്പോൾ താങ്കളെ പറ്റി ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്, ചെണ്ടപ്പുറത്ത് കോല് വീണാൽ അവിടെ ആളുണ്ടാവും എന്ന് കേട്ടു. അത് ശരിക്കും അങ്ങനെയാണ്.
1: അതായത് എൻ്റെ അച്ഛൻ്റെ വീട് പെരുവനത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്ന പൂരക്കഥകളും ആനക്കഥകളും ഒക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് പരമാവധി സമയം നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പൂരത്തെപ്പറ്റിയും കലകളെപ്പറ്റിയും ആഘോഷങ്ങളെപ്പറ്റിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വിളിച്ചപ്പോൾ തന്നെ 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള സ്ഥലത്തേക്ക് പൂരത്തെപ്പറ്റി പറയുക, ആഘോഷങ്ങളെപ്പറ്റി പറയുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ വരാൻ വരെ തയ്യാറായത്.
2: ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആനകളെയൊക്കെ കണ്ട് പേരും നാടും ഒക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാവും?
1: തീർച്ചയായിട്ടും. ആനയുടെ എന്താ പറയുക, നമ്മളത് ഒരു ആനപ്പിണ്ടം ഇന്ന ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി അത് ഇന്ന ആനയുടേതാണെന്ന് പറയാൻ കഴിവുള്ള ആളുകൾ വരെയുണ്ട്. ആനയുടെ പിൻഭാഗം കണ്ടാൽ പറയും, ആന പോകുന്നത് ആനയുടെ മണം കേട്ടാൽ അറിയും, ആനയുടെ കൊമ്പ് കണ്ടാൽ അറിയും, ആനയുടെ മുഴുവനൊന്നും കാണണ്ട, എല്ലാ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടാൽ ആനയെ തിരിച്ചറിയുന്ന ആളുകളുടെ, എനിക്കൊന്നും അത്രയൊന്നും അറിയില്ലെങ്കിലും കുറേ ആനകളെയൊക്കെ കുറേ ഭാഗങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ആനകളേക്കാൾ കൂടുതൽ കലകളെയും പൂരത്തെയും ഇഷ്ടപ്പെടുക. ഈ പൂരവും ഉത്സവവുമായി ബന്ധപ്പെട്ട് പെരുവന മാറാട്ടുപുഴ പൂരങ്ങളിൽ ഇന്ന് പങ്കെടുക്കുന്ന 24 ക്ഷേത്രങ്ങൾ, തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ക്ഷേത്രങ്ങൾ, അതുപോലെ കുട്ടനല്ലൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 5 ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ മാണിക്യമംഗലം പൂരത്തിൽ പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങൾ അടക്കം ഇത്രയും 50-ഓളം ക്ഷേത്രങ്ങളിലെ പൂരച്ചടങ്ങുകളും അവിടുത്തെ ക്ഷേത്രങ്ങളെപ്പറ്റി, ആ ക്ഷേത്രങ്ങളെപ്പറ്റിയിട്ടുള്ള സമഗ്രമായ വിവരം ഒരു പുസ്തക രൂപത്തിലാക്കി തൃശ്ശൂർ പൂരം മധ്യകേരളത്തിൻ്റെ പൂരചരിത്രം എന്ന പേരിൽ 2023 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചത്. അത് ഇപ്പോൾ 3 എഡിഷൻ കഴിയുകയുണ്ടായി. ഇപ്പോൾ 4-ാമത്തെ എഡിഷൻ വരാറായിരിക്കും.

0: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ എ സി വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണ്ട.
1: കാരണം
0: മൈ ജിയിൽ ഇപ്പോഴും എ സിക്ക് മികച്ച ഓഫർ ഉണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
0: എ സികൾക്ക് വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
1: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
0: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: മൈ ജിയിൽ 30 crore rupees ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 cars, 25 scooters, 100 people, 100,000 ക്യാഷ് പ്രൈസ്, 50 international trips, mega bumper സമ്മാനം, BMW car, scratch and win ചെയ്താൽ TV, refrigerator, washing machine, smartphones, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
0: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഇപ്പൊ മേലക്കാരുടെ പറദീസ, ഇവിടെ ഈ പണ്ടിയും പഞ്ചാരിയും കൊണ്ടിട്ടുള്ള കലാകാരന്മാര്, അവര് എങ്ങനെയാണ് തൃശ്ശൂരിന്റെ സ്വന്തം ഒരു കലാരൂപമായ പുലികളി, അതിന് കൊട്ടുന്ന ഒരു
5: പുലിക്കളിക്ക് കൊട്ടുന്നത് വേറെ ഒരു കൊട്ടാണ്. പുലിക്കളിക്ക് ഇപ്പോൾ ഈ മേളം, ചെണ്ടമേളം, പുലിക്കളിക്ക് ശിങ്കാരിമേളൊക്കെ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. മുമ്പ് ചെട്ടിവാദ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദ്യവും, അതുപോലെ പുലിക്കളിയുടെ കൊട്ട് ചെണ്ടയിൽ വേറൊരു താളത്തിൽ, പുലി താളം എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു താളമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മേള ഉപയോഗിക്കുന്ന മേള രീതിയൊന്നുമല്ല പുലിക്കളിക്ക് ഉണ്ടാകുന്നത്. പുലിക്കളിക്ക് ശരിക്കും പൂർണ്ണമായി ആവേശമാണ് പുലിക്കളിയുടെ മേളത്തിനുണ്ടാകുന്നത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3-4 മണിക്കൂർ തുടർച്ചയായ ഒരു കാലഘടനയോടെ കൊട്ടുന്ന മേളമാണെങ്കിൽ മറ്റതിന് വളരെ ആവേശമുണ്ടാക്കുന്ന മേളമാണ് പുലിക്കളിക്കുള്ളത്.
4: ഇപ്പോൾ ശില്പികളുടെ അവരുടെ ഒരു ഈറ്റില്ലം എന്ന് പറയാലോ കേന്ദ്രം, അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം,
5: അതായത് പെരുവനം ഗ്രാമത്തിലെ എല്ലാ വിധ കാര്യങ്ങൾക്കുള്ള ആളുകളുണ്ട്. പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ 3 ഉടമസ്ഥരായിരുന്നവരാണ് ചിറ്റൂർമനയും കുറുവിട്ടാവണാമനയും അവണാമനയും. ഈ ഇതിലെ ചിറ്റൂർമന എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതിയോളം സ്വത്തിന് അധികാരമുണ്ടായിരുന്ന, അത്രയും വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന നാട്ടുരാജാവായിരുന്നു ചിറ്റൂർമനയിലെ ആളുകൾ. അവർ ഇവിടെ പെരുവനം ഗ്രാമത്തിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം, ക്ഷേത്രം നിർമ്മിക്കുന്നതിനാവശ്യമായ ആളുകൾ, ക്ഷേത്രത്തിൻ്റെ മരപ്പണിക്കാരായ ആളുകൾ, ക്ഷേത്രത്തിൻ്റെ കൽപ്പണിക്കാരായ ആളുകൾ, അതുപോലെ തന്നെ ആനച്ചം നിർമ്മിക്കുന്ന ആളുകൾ, ആനകൾക്ക് വേണ്ട ആനകളുടെ കൊമ്പ് മുറിക്കുന്നതിന് വേണ്ട ആളുകൾ, ആനകൾക്ക് ചങ്ങല പണിയുന്ന ആളുകൾ എന്ന് തുടങ്ങി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ കേരളത്തിൽ നിന്നും അന്യസംസ്ഥാനത്തിൽ നിന്നും ഈ പെരുവനം ഗ്രാമത്തിൻ്റെ വിവിധ

0: സ്ഥലങ്ങളിലെത്തിച്ച് അവർക്ക് ഓരോ സ്ഥലം കൊടുത്ത് അവരെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെരുവനം ഗ്രാമത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ എല്ലാ തരത്തിലുള്ള ആനച്ചമയം നിർമ്മിക്കുന്നതിനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയാവുന്ന ആനയുടെ കൊമ്പ് മുറിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല ഇരുമ്പ് പണിക്കാരായ ആളുകളുണ്ട്, കൽപ്പണിക്കാരായ ആളുകളുണ്ട്, ശില്പികളുണ്ട്, മരപ്പണിക്കാരുണ്ട്. എല്ലാത്തിൻ്റെയും പ്രഗത്ഭരായ ആളുകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് പെരുവനം.
1: ഒരു ദിവ്യത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നും കൂടി ഉണ്ടായിരുന്നതാണ് അല്ലേ.
0: അതുപോലെ പെരുവനം ഗ്രാമത്തിലെ കലകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി കൂത്തമ്പലം. ഈ കൂത്തമ്പലം ഇപ്പോൾ പുനർനിർമ്മാണത്തിൻ്റെ വക്കിലാണ്. കേരളത്തിലെ കൂത്തമ്പലങ്ങളിൽ ഏറ്റവും പ്രധാന കൂത്തമ്പലങ്ങളിൽ ഒന്നാണ് പെരുവനത്തെ കൂത്തമ്പലം. മിഥുനമാസം മുതൽ ചിങ്ങമാസം വരെ പൂർണ്ണമായി 41 ദിവസത്തെ കൂത്തും ചെറിയ കൂടിയാട്ടവും വലിയ കൂടിയാട്ടവും മന്ത്രാംഗം കൂത്തും ഒക്കെ നടന്നിരുന്ന അതിപ്രഗത്ഭമായ സ്ഥലമാണ്. അതുപോലെ തന്നെ മാണി മാധവ ചാക്യാർ, മാണി വാസുദേവ ചാക്യാർ, മാണി നീലകണ്ഠ ചാക്യാർ എന്ന് തുടങ്ങി മുൻതലമുറയിൽപ്പെട്ട ചാക്യാർകൂത്തിലെയും കൂടിയാട്ടത്തിലെയും പ്രഗത്ഭമതികളായ കലാകാരന്മാർ നിറഞ്ഞാടിയ ഒരു സ്ഥലം കൂടിയാണ് പെരുവനം. മേളരംഗത്തെ പ്രഗത്ഭന്മാരായ മുൻകാല കലാകാരന്മാരും ഇന്നത്തെ കലാകാരന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്നത് പെരുവനത്ത് തന്നെയാണ്. പഞ്ചവാദ്യം എന്ന കലാരൂപത്തിന് പെരുവനം ഗ്രാമവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. എന്നിങ്ങനെ പെരുവനത്ത് എല്ലാ കലകളുടെയും ഒരു സംഗമവേദി കൂടിയാണ് പെരുവനം.

0: പേരുകൾ
1: പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുള്ള ഒരു നാടാണ് പെരുവനം എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര പെരുവനത്താണ്. പൂരത്തിൻ്റെയും മേളത്തിൻ്റെയും അമ്പലങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കേട്ട് കേട്ട് നടക്കുകയാണ്. പേരെന്ന് പറയാം.
2: എൻ്റെ പേര് ജോർജ്. ഞാൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. ഞാൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ പെരുവനം പൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂരങ്ങളിലൊന്നാണ്. ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ താമസമെങ്കിലും ഈ പെരുവനത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലും എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ്. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ പൂരം ആസ്വദിക്കാനും പൂരം കാണുവാനും പൂരത്തിൽ പങ്കുചേരാനും എല്ലാവരും വളരെയധികം താല്പര്യം കാണിക്കുന്ന സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പല നാനാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കേന്ദ്രീകരിച്ച് വരുന്നൊരു സ്ഥലമാണ് പെരുവനം പൂരം. ഇത് ലോകത്തിന് തന്നെ മാതൃക കാണിച്ചിട്ടുള്ള പൂരമാണ്. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പൂരം കാണുന്നതിന് വളരെ താല്പര്യം എടുത്തുകൊണ്ട് അതിന് വേണ്ട ഗൈഡുകൾ അതിന് ഇത് പൂരത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുക. ഞങ്ങൾ പല സമയങ്ങളിലും ഇവിടെ വരുമ്പോൾ വിദേശികൾ കണ്ടമാനം വന്ന് ഈ സ്ഥലവും ഇതിൻ്റെ എല്ലാ പുണ്യമായ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഗൈഡുകൾ കൂടെ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും അവരതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കൊണ്ടുവന്നിട്ടാണ് അത് പഠിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഇവിടെയുള്ള ആളുകളെക്കാളും കൂടുതൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ട് അത് നേരിൽ വന്ന് കണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വലിയ ടൂർ പാക്കേജുകൾ വന്ന് അവരവിടുന്ന് ഇതെല്ലാം ചാർട്ട് ചെയ്ത് വരുന്നൊരു സംഭവം കൂടി ഇതിൽ അതിനകത്തുണ്ട്. ഇത് 1444 പൂരമാണ് ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പൂരത്തിന് പ്രധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ മേളങ്ങളും മേളപ്പെരുമയാണ് ഇവിടുത്തെ ഏറ്റവും കാഴ്ചയുള്ള കാര്യം. മേളങ്ങൾ പലതരത്തിലുള്ള മേളങ്ങൾ നമ്മൾ മേളങ്ങളുടെ തന്നെ ഒരു ഈറ്റില്ലമാണ് പെരുമനം എന്ന് പറയുക. അത്രയും താളക്കൊഴുപ്പ് കൂടി ആയ മേളങ്ങൾ ആസ്വദിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഇമ്പം കൊടുത്തുകൊണ്ട് ആസ്വാദനത്തിലൂടെ അത് സ്വയമായി എല്ലാവരും അത് ഉള്ളിലേക്ക് ആവഹിച്ചുകൊണ്ടാണ് ഈ പെരുമനം പൂരം ആസ്വദിക്കാറുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു പഴയ കണക്കുകളൊക്കെയും പറയുകയാണെങ്കിൽ ഏകദേശം പൂരമഹർഷി തപസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആയതുകൊണ്ട് ഇത് പൂരവനം എന്നാണ് അറിഞ്ഞിരുന്നത്. ആ പേരാണ് പിന്നീട് പെരുവനം എന്ന പേരായി മാറിയത്. ഈ സ്ഥലത്തിലെ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം നിന്ന് നിലകൊള്ളുന്നത്. മെയിൻ റോഡിൽ നിന്നും തായംകുളങ്ങരയിൽ നിന്നും 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും എത്തിപ്പെടാനും ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിനും വളരെയധികം സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ പൂരം. ഇവിടുത്തെ ആഘോഷിക്കുന്ന നീണ്ടു നിൽക്കുന്നൊരു പൂരമാണെങ്കിൽ പോലും എല്ലാ ദിവസവും വളരെ ജനസാന്ദ്രതയുള്ളൊരു പൂരമാണ്. ഒരു ദിവസത്തേക്കാൾ കൂടുതൽ മറ്റു ദിവസത്തേക്ക് വരും. അങ്ങനെ അല്ലാതെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. മറ്റു ചെറുപൂരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെയല്ല. ദിവസങ്ങളോളമാണ് ഇതിൻ്റെ കാത്തിരിപ്പും ദിവസങ്ങളോളമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ദിവസങ്ങളോളമാണ് ഇതിൻ്റെ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്.

0: പെരുവനം ഗ്രാമം ചെണ്ട കലാകാരന്മാരുടെ മാത്രം നാടല്ല, ഒരുപാട് ശില്പ കലാകാരന്മാരുടെ കൂടി നാടാണ്. ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴിയിൽ തന്നെ ഈ ഒരു നാടിന്റെ ശില്പ പാരമ്പര്യത്തിന്റെ അടയാളങ്ങൾ തന്നെ നമ്മൾ നിരവധി കണ്ടു. പെരുവനം ഗ്രാമത്തിന്റെ ശില്പ പാരമ്പര്യത്തെ കുറിച്ച് കൂടി പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: കെ.ആർ. വിജയൻ.
2: ചുറ്റും ഒരുപാട് ആനകളുടെ ഇടയിലാണ് ജീവിതം എന്ന് പറയുന്നത്. എത്ര വർഷമായി ചെയ്യുന്നു?
1: ചെയ്യണത് എനിക്കിപ്പോ 81 വയസ്സ് കഴിഞ്ഞു. 11 വയസ്സ് വരെ വിദ്യാഭ്യാസം ഉണ്ടായുള്ളൂ. അതിനുശേഷം ഈ ഏർപ്പാടിലേക്ക് വിഷയത്തിലേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്.
2: അപ്പൊ എന്തൊക്കെയാണ്? ഇപ്പോ നമുക്ക് പല തരത്തിലുള്ള ആനകളെ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നതും ആനകൾ തന്നെയാണ്?
1: ആനകൾ തന്നെ അധികം പോണത്. മറ്റത് റയറായിട്ട് വരും, ഇന്ന സാധനം ഓർഡർ ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. സ്റ്റാച്ചൂസ്, ഫിഗേഴ്സ്, കാര്യങ്ങളൊക്കെ.
2: ഇപ്പോ ഇങ്ങനെ നോർമൽ ഒരു ആന നിൽക്കുന്നത് നമ്മള് ശില്പങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം അതാണ് മറ്റേ വഴക്ക് കൂടുന്ന ആന, പല ഭാവത്തിലുള്ള ആന. അത് സ്വന്തം സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനിൽ ചെയ്യുന്നതാണോ അതോ ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ?
1: ചിലത് ആൾക്കാർ പറയും, പിന്നെ സ്വന്തം സൃഷ്ടി ചെയ്യണതിൽ അധിക ഭാഗം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാരമ്പര്യ ഏർപ്പാട്, അച്ഛൻ്റെ അച്ഛന്മാർ, ചേട്ടന്മാർ, അങ്ങനെ അനിയന്മാർ, അതൊന്നും ആൾക്കാരെ കയറ്റി ഒരു 400 കൊല്ലത്തെ പഴക്കം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആനയുണ്ട്, ശില്പങ്ങളുണ്ട്, വീടുകളുടെ പണികളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ചെയ്യും, മരം കൊണ്ടുള്ള എന്ത് കാര്യങ്ങളും.
2: ഇപ്പോ ഇനിയിപ്പോ ഒരു അടുത്ത തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്നൊക്കെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ അറിയോ ഇത്?
1: ചെറുപ്പക്കാര് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള പരിപാടിയാ. കാരണം ജീവിക്കാൻ ഇതുകൊണ്ട് മാർഗമില്ല. കാരണം ഇതിപ്പോ അകത്തൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വിറ്റു കാശ് ആയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വളരെ കുറവായിട്ടാ കാണുന്നു. വേണമെന്ന് ചോദിക്കേണ്ട കാലം പഴയ കാലത്തുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ ചേട്ടന്മാരും ആൾക്കാരൊക്കെ ആയിട്ടത് കൊച്ചി, എറണാകുളം അവിടേക്ക് പോയി കൊണ്ടു നടന്ന് വിൽപ്പന ഉണ്ടായിരുന്നു. അത് ചിലപ്പം പോയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ആ പദ്ധതി നിർത്തി, ഇവിടെ വരുന്നവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് മാറി. പിന്നെ
2: നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും സഹായമോ? അങ്ങനെ
1: സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ സാംസ്കാരിക വകുപ്പിന്റെ ഒരു എയ്ഡുണ്ട്. ആ അത്
2: ദാരുശില്പകേന്ദ്രം.
1: ആ അത് സംസ്കാരിക വകുപ്പിന്റെ കണ്ട്രോളിലാണ്. ഇതിന്റെ ഹെഡ് ആറന്മുള.
2: അപ്പൊ ഇപ്പം ഒരുപാട് ശില്പങ്ങൾ കണ്ടു. ഇതിലാണെങ്കിലും ചെയ്യുമ്പോ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നമുക്ക് ഒരു ഒരു പൊടിക്ക് ഇഷ്ട കൂടുതൽ ചില വർക്കുകളോട് ഉണ്ടാവുമല്ലോ.
1: അത് അങ്ങനെ ഇല്ല, അങ്ങനെ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. ആവശ്യക്കാരൻ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക, അതാണ് അതിന്റെ കാര്യം.
2: എന്നാലിപ്പോ നമ്മള് വെറുതെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലൊരു കൂടുതൽ മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ ഉണ്ടാക്കി
1: കഴിഞ്ഞു. സന്തോഷം തന്നെയാ.
2: മരതം കൈകൊണ്ട് തൊട്ടാ സന്തോഷമാണ്.
1: നമ്മള് വെറുതെ സമയം കളയല്ല, അപ്പൊ ഉണ്ടാക്കി വെക്കും. അല്ലെങ്കിൽ ഇതൊന്നുകൂടി ഉണ്ടാവില്ല.
2: പെയിന്റിങ്ങും വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണോ?
1: പെയിന്റിങ് മരുമകള്, മകന്റെ കൊടുന്നിട്ടുള്ള മരുമകള്.
2: ഇപ്പൊ ലേറ്റസ്റ്റ് ആയ കൊറോണയും മാസ്കും വരെ ഉണ്ടല്ലോ. അപ്പൊ ഒരു കലാ കുടുംബമാണ്.
1: ആ ഞങ്ങളുടെ തറവാട് അങ്ങനത്തതാണ്.
0: ചേർപ്പില ആന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെയാണല്ലോ. ആ ഒരു ശില്പ പാരമ്പര്യം എവിടെ നിന്ന് വന്നതാണ്?
1: ഷേർപ്പ കാരണം മറിയായിട്ട് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ഞങ്ങൾ പലവർക്കത് കൈ

0: മാറ്റം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വകർമ്മ കാർപ്പൻ്ററാണ്. ഇപ്പോൾ ചേർപ്പൻ സംബന്ധിച്ച് പറയാൽ കുറേ എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ബേസിക് ഇവിടെ തന്നെയാന്ന് ധൈര്യമായിട്ട് പറയാം. ഹെൽപ്പർമാരായിട്ട് കൂടി കുറേശ്ശെ ജോലി വശമാക്കി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ബോർഡിൻ്റെ അണ്ടറിൽ 3 ബാച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുള്ള ആളാണ്. അതിൽ 26 പേരുണ്ടായിരുന്നു 3 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ ഇവർക്കൊന്നും പണിയില്ല, ജീവിക്കണ്ടേ.
1: എന്താ കാരണം?
0: കാരണം ആവശ്യക്കാർ പഴയ കാലത്തുമാര് വരുന്നില്ല. എക്സ്പോർട്ടിങ് നിർത്തി. മറ്റേത് 10-300 പേര് ഈ ലൊക്കേഷനിൽ 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെ ജോലി ചെയ്തിരുന്നു. ഇപ്പം അത് വെറും വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരായിട്ട് ചുരുങ്ങി. ഞങ്ങളുടെ മക്കളൊന്നും ഇപ്പോൾ ഇത് പഠിച്ചോട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവരൊക്കെ മറ്റുമുള്ള മാർഗങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. വെള്ളക്കാരൻ ഇത് കണ്ടമാനം വാങ്ങിയിരുന്നു. ജപ്പാൻ, അമേരിക്ക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിയിരുന്നു. ഇപ്പം അത് കുറഞ്ഞു. വീട്ടിമരം വേണം അവർക്ക് ഇത് ചെയ്യണമെങ്കിൽ. ഇപ്പം വീട്ടിമരം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വർണം പിന്നെയും വാങ്ങാം. അത്രയും വിലയും ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. മറ്റവരാവും പകലും ഞങ്ങൾ ചെയ്തിരുന്നു. ഈ 100-300-250 ആൾക്കാരൊക്കെ ഒരു 10-15 യൂണിറ്റിലായിട്ട് ജോലി ചെയ്തിരുന്നു.
1: അതാത് ക്ഷേത്രങ്ങളുടെ ആനകളുടെ പുനരാവിഷ്കരണം അങ്ങനെ ചെയ്യാറുണ്ടോ?
0: ആ, അപ്പൊ ഒരാള് പിന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാറുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പിന്നെ പാമ്പാടി രാജൻ, അങ്ങനെയുള്ള ആനകളൊക്കെ വേണമെന്ന് പറഞ്ഞ് പടം തന്നാൽ അതൊരു 95% ഒക്കെ അതേമാതിരി ചെയ്തു കൊടുക്കും.

മരം കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരനെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ് പെരുവനം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കുലത്തൊഴിൽ അല്ലെങ്കിൽ കൈത്തൊഴിൽ മാത്രം

0: മരം കീപ്പ് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മള് പമ്പ് ചെയ്യും, കെമിക്കൽ പമ്പ് ചെയ്യും. അപ്പോൾ ഒരു 25 വർഷത്തേക്ക് വേറെ കംപ്ലയിൻസ് മരത്തിന് വരില്ല. അതാണ്, അങ്ങനത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ കുറവാണ്. രണ്ട് ഗവൺമെന്റിന്റെയും എയ്ഡോടുകൂടി പോകുന്നതാണ്.
1: ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ്? അവിടെ ഇവിടെ കസേര, ടേബിൾ, ബുക്ക് ഷെൽഫ് ഒക്കെ കാണുന്നത്?
0: ഇവിടെ എല്ലാം ഉണ്ട്. ഫർണിച്ചർ ഉണ്ട്, അതുപോലെ ട്രീറ്റഡ് സീസൺഡ് വുഡ് ഉണ്ട്, ബോർഡ് നിർമ്മാണം ഉണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മള് മരം കൊണ്ടുള്ള ഷീറ്റ്, മരം കൊണ്ട് ഷീറ്റാക്കുക, പ്ലൈവുഡിന് പകരം മരം കൊണ്ട് ഷീറ്റാക്കുക, ഫിംഗർ ജോയിന്റ് ബോർഡ്സ്, പിന്നെ സി എൻ സി മേക്കിംഗ്, നമ്മൾ കാണുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ചെയ്യും. ചെയ്ത് കാണിച്ചു തരാം. മരം ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആ മരത്തിന് മുഴുവൻ ഉണക്കും. ആ മെഷീനിൽ 5 ചേമ്പറിലേക്ക് ഈ മരത്തിനെ ഷിഫ്റ്റ് ചെയ്യും. അണ്ട് അതിനെ നമ്മൾ 12 ദിവസം അതിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ കൊടുത്ത് ആ നീരാവി ആക്കി അതിലത്തെ വാട്ടർ കണ്ടതിന് മുഴുവൻ വലിച്ചു കളയും. ഈ ഇതിനേക്ക് നല്ല റേഞ്ച് വരുന്ന വില മെഷീൻസാണ്. ഇതിനേക്ക് ഒരു ഏകദേശം നമുക്ക് വന്നൊരു 40 ലക്ഷം രൂപ വരും ഈ പ്ലാന്റിന് മാത്രം. മൊത്തം ഇതിൽ 15 കോടി രൂപ ഒരു മെഷീനറി മാത്രമുണ്ട്, ഫുള്ളി മെഷീനറി മാത്രം. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസുകൾ വേറെ വരും. ഇതാണ് ഫിംഗർ ജോയിൻ്റ് അടിക്കുന്ന മെഷീൻ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇത് വീവിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഇമ്പോർട്ടഡ് മെഷീനാണ്. ഏകദേശം ഒരു 40 ലക്ഷക്കും 50 ലക്ഷക്കും വില വരുന്ന മെഷീൻസാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കട്ടിലുകളാണ്. പുതിയ മോഡല് നമ്മൾ പറയുന്ന ആളെല്ലാം ഇതൊക്കെ റോയ ആയിട്ടാണ് ഇവിടെ കൊടുക്കുക. എല്ലാവരും ഇതുപോലെ വന്ന് കാണും. ഈ ഒരു കട്ടിലിനേക്ക് 2.5 ലക്ഷം ചാർജ് ചെയ്യും, 2,50,000 രൂപ ഈ കട്ടിലിന് വില. പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് വാല്യൂ കൂടുതലായിരിക്കും. നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യും. ഇവിടെ ഉള്ള എല്ലാം
1: ഇത് പഴയ മറ്റൊരു റോയൽ സ്റ്റൈലുള്ള
0: കാലത്ത് നമ്മളിതിനെ പറയാം സപ്പർ മഞ്ചം എന്നാ പറയാ. ഒരു 80 കൊല്ലം പഴക്കമുള്ള ഫാഷനാണ് ഈ സംഭവം സപ്പർ മഞ്ചം. അതുപോലെ ആ സോഫകൾ ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഓരോ സോഫയ്ക്കും 1.5 ലക്ഷം 2 ലക്ഷം കട്ടിലാ തേക്ക്, ഫുള്ളി സോളിഡ് ടീക്ക്. ഇവിടെ എല്ലാം കസ്റ്റമൈസേഷനാണ്. എട്ടിഞ്ചൂണിയും വരും, പതിനോ ഹെയ്ക്കിൾ ഹൈറ്റ് ആവും, സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആവും. ഇതാണ് ഞങ്ങൾ വർക്ക്ഷോപ്പിന്റെ ഏരിയ. ഇവിടെ കംപ്ലീറ്റ് മരങ്ങൾ അസംബ്ലി ചെയ്യുന്നത് കാർപ്പന്റേഴ്സും ചെറിയ ചെറിയ മെഷീനറികൾ വെച്ചിട്ട്. വലിയ മെഷീനറികൾ വലിയ പ്രവർത്തനം നടക്കും, ആ ഏരിയ മുഴുവൻ വർക്ക്ഷോപ്പാണ്. ഇതിൽ മരം ഡ്രൈ ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്. ഇതാണ് എല്ലാ മരം, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കാൻ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ മരം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും
1: ഈ കെമിക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട്.
0: കെമിക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സീസണിംഗ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റൈലാണ് സീസണിംഗ്. പിന്നെ ഇവിടെ ലേഡീസാണ് കൂടുതൽ വർക്കേഴ്സ്, മൈഗ്രേറ്റഡും ലേഡീസും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും എല്ലാം ഓട്ടോമാറ്റിക് മെഷീനറി ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. എല്ലാ മെഷീനും അവർ ഓപ്പൺ ചെയ്യും, എല്ലാം അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം, വേറെ പ്രോബ്ലംസ് ഇല്ല. പക്ഷെ ടെക്നിക്കൽ ട്രെയിനുള്ള ആളുകളുണ്ട്. അതിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സി എൻ സി ഓപ്പറേറ്റർ, അതിനൊക്കെ ടെക്നിക്കൽ ട്രെയിനുള്ള ആൾക്കാർ വേണം. കാരണം ആ മെഷീനിങ് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് ഇന്ത്യയിൽ ഈ സിസ്റ്റം 2-3 സ്ഥലത്തുള്ളൂ. ഈ 5 പ്ലാന്റിനെയും ഇത് കൺട്രോൾ ചെയ്യും. ഈ ഒരു കൺട്രോളിങ് ടവറാണത്. 10 ദിവസം നമ്മൾ ഡ്രൈവിങ്ങാണ് ഒരു മരം പ്രോസസ്സ് പുറത്തേക്കിറങ്ങി. ആ 10 ദിവസത്തിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം, സ്മാഷ് കുറയ്ക്കണം. ഇതിൻ്റെ തന്നെ ഉള്ളിലേക്ക് വെള്ളം തൂളിപ്പിക്കും, സ്മാഷ് കൊടുക്കാൻ തുടങ്ങും മഞ്ഞുമാതിരി. അത് ആ ടൈമിൽ മരം പൊട്ടും, ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ. എന്നാലും മരം ടെമ്പറേച്ചർ വലിച്ചു പോവും വേണം. അത് ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് പഴയ കാലങ്ങളൊക്കെ വെച്ചാൽ മരത്തിന് കുത്തി നോക്കി ചൂട് നോക്കുക, ഇപ്പം അതല്ല. ഇത് നമ്മൾ ചിപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക, എല്ലാ ട്രാക്കുകളിലേക്കും ചിപ്പ് വയ്ക്കും, അതിലേക്ക് മോണിറ്റർ ചെയ്യും. ഇത് ഇന്ത്യയിൽ അതിലില്ല ഈ സംവിധാനം. ഒരു എൻ്റെ അറിവിൽ 2-3 സ്ഥലത്തുള്ളൂ ഇന്ത്യയിൽ തന്നെ.

0: എവിടെ നോക്കിയാലും അമ്പലമോ അമ്പലങ്ങളുടെ പേരുകളോ നിറയെ കുളങ്ങളും ഒക്കെയുള്ള ഒരു നാടിലൂടെയാണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത്.
1: തൃശ്ശൂർ ജില്ലയിലെ പെരുവനം എന്ന് പറയുന്ന ഒരു ഗ്രാമം, ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഭംഗി ഇപ്പോഴും ഉള്ളൊരു നാടാണ്. മരങ്ങൾക്ക് മരങ്ങൾ, ഇളം കാറ്റിന് ഇളം കാറ്റ്, വീടുകളാണെങ്കിൽ പോലും ഇപ്പോൾ റിനോവേറ്റൊക്കെ ചെയ്ത് പുതിയ രീതിയിൽ വരുന്ന വീടിന് പോലും എന്തെങ്കിലും പഴമയുടെ ഒരു ടച്ച് എന്ന് പറയാം. ഒന്നെങ്കിൽ ഓടിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ മരങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ, അങ്ങനെ ഒരു പഴമയുടെ ഒരു അംശം എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ ഒരുപാട് പഴയ തറവാട് വീട് പോലത്തെ വീടുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്.
0: അതുമായി ബന്ധപ്പെട്ട നാടിൻ്റെ കഥകളുമൊക്കെ നമ്മൾ ഇതിനോടകം കേട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച പുതിയൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊത്തുകൂടാം. ഇതുവരെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഫെറിൻ, ഹസീന, നിർവഹണം റിയ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര.
2: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡി നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡി നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി

ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

ആകാശവാണി കൊച്ചി FM 102.3. ഇന്ന് വൈകിട്ട് 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. രാത്രി 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. ഒൻപത് 30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ്റെ കേരള സന്ദർശനത്തിൻ്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ.

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 40 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കിയ പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കിത്തോട്ടം.

0: മിയാവാക്കി മാതൃകയിൽ പഴവർഗ്ഗത്തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് കർഷകനും മുൻ വിദ്യുശക്തി വകുപ്പ് എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ സംസാരിക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഡോക്ടർമാർ ഇല്ലാതാകുന്ന സർക്കാർ ആതുരാലയങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ AC വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണം.
5: കാരണം
4: മൈ ജിയിൽ ഇപ്പോഴും AC മികച്ച ഓഫർ ഉണ്ട്.
5: മൈ ജി നോൺ സ്റ്റോപ്പ് 48-hour sale.
4: AC വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
5: ഫിനാൻസ് പർച്ചേസിൽ 30,000 വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം, രാത്രി 12 വരെ.
4: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ്, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് രാത്രി 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്, തിരുവനന്തപുരം റിലേ. 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
6: 30 രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ NK വിജയൻ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കുഞ്ഞിരാമൻ നായർ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
8: 30 രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
10: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഹോട്ടൽ ഭക്ഷണം വില ഏകീകരണം സാധ്യമോ?

0: 750 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ ആർ സി ആർ കായം എന്തു പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്. ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടരുന്ന സഹയാത്രിക. ഇമ്മാനുവേൽ മെറ്റൽഡുമായി അഭിമുഖം. 11:30 NCRT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിൻ്റെ പുതുവഴികൾ, ഭാരത സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PMFME സ്കീം. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടരുന്ന പാട്ടിൻ്റെ നാട്ടുവഴി പെരുവനം അവസാന ഭാഗം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ചലച്ചിത്ര ഗാനങ്ങൾ 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മട്ടുപ്പാവിൽ കിഴങ്ങുവർഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയും ഭാര്യ മറിയാമ സാമുവലും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ഹോട്ടൽ ഭക്ഷണം വില ഏകീകരണം സാധ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കൊങ്കിണി ഗാനങ്ങൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ചോദ്യം, ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചിയിൽ പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്. തുടരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച കർണാടക സംഗീത കച്ചേരി. പെരിശ്രീ രാമമൂർത്തി വയലിൻ, TK മൂർത്തി മൃദംഗം, EM സുബ്രഹ്മണ്യം ഘടം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.

0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഇന്ന് പി ഭാസ്കരൻ രചന നിർവഹിച്ച് കെ പി ഉദയഭാനു സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. സേവനവാർത്തകൾ. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽസ് അധ്യാപകരെ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 9447523238. ഫോൺ നമ്പർ വീണ്ടും

0: 9447523338.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ിൽ നൈറ്റ് ഷോപ്പിംഗ് ചെയ്താലോ?
4: എവിടെ?
3: ഇടപ്പള്ളി മറിൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ നോൺ സ്റ്റോപ്പ് 48
5: EMI ഓഫറുകളും 30 കോടിയുടെ മൈ ജി ഓണം മാസോണം സമ്മാനങ്ങളും
3: ഇന്ന് കൂടി മാത്രം.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈ ജി തൂക്കി.
0: ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0477225167. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477225167.
8: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
8: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
11: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈ ജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
11: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
11: എന്നാ മൈ ജി തന്നെ പോവാം.
10: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
12: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
13: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
12: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
13: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
12: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
13: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
12: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
14: 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്.

ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. തുടർന്ന് 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
2: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
4: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
2: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
2: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ

0: 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: നശാമുക്ത ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ കി ഹമാരേ യംഗ് മ്യൂസിഷ്യൻസ് ഐസെ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമെ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരേ ദേശ് മേ ബെഹ്തരീൻ കണ്ടെന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടെന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖച്ഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കന്തിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയേവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2,500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23-അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6-അംഗ സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരിൽ 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP തൂഫാൻ വാരിയർ ഡിക്ലറേഷനും MK രാഘവൻ MP തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവഹിക്കും. പത്മശ്രീ മീനാക്ഷി അമ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെക്കുറിച്ചാണ്

0: പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവരാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: लहरी अडिमत्तम ओराले मात्रम बाधिक्कुन्न ओन्नल्ल, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യബത് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
1: इस साल सूर्य पथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥിയോ കരിബ് 46% മഹിളയെ ഹെ യാനി ദേശ്ഭർമേ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗെ ബഡാ റഹി ഹെ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഡ്താ ഹെ തോ ഉസ്കെ സാത്ത് പൂരേ പരിവാർ കാ ഭവിഷ്യ ആഗെ ബഡ്താ ഹെ ഓർ മഹിള കേ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹെ.
0: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം.

0: തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സ്വച്ഛതാ കി എക് ബഹുത് ബഡി ഖൂബി ഹോതി ഹൈ ജബ് കിസി ജഗഹ് കോ സ്വച്ഛ രഖ്നെ കാ സങ്കൽപ്പ് വഹാ കേ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ ഇസ്സെ ഉസ് ജഗഹ് കി പൂരി പഹചാൻ ഹീ ബദൽ ജാതി ഹൈ ദേശ് കേ അലഗ് അലഗ് ഹിസ്സോ മേ സ്വച്ഛതാ കേ ലിയേ ഐസേ പ്രയാസ് ഹമേ നിരന്തർ പ്രേരണാ ദേതേ ഹൈ.
0: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: ആജ് ഹമാരി ബേട്ടിയോ കേ സപ്നോ കി ഉഡാൻ ധർത്തി സേ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹീ ഹൈ ഔർ ആപ്കോ യഹ് ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തിസാറ്റ്.
0: രാജ്യത്ത് 23 ആരംഭിച്ച മിഷൻ ശക്തിസാറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രമറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖരനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമീജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: പരിരക്ഷകനും വിദ്യുച്ഛക്തി വകുപ്പ് മുൻ എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാർ. മിയാവാക്കി നമ്മുടെ കൊച്ചു കേരളത്തിലും വളരെയധികം പ്രചാരത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മിയാവാക്കി മാതൃകകളിൽ തോട്ടങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ മിയാവാക്കി നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. പക്ഷെ അതിന് പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ അല്ലേ? ഏതൊക്കെ രീതിയിലാണ് മിയാവാക്കിയിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്? എന്താണ് മിയാവാക്കി? വീട്ടിൽ ചെറിയൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ഇതൊക്കെ പരിപാലിക്കാം, ഇതിനൊക്കെ പറ്റിയൊന്ന് നമുക്ക് സംസാരിച്ചാലോ?
1: ഞാൻ ഈ മിയാവാക്കി മാതൃകയിൽ ഫ്രൂട്ട് പ്ലാന്റ് വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. മിയാവാക്കി ജപ്പാനിൽ തുടങ്ങിയത് സാധാരണ പ്ലാന്റുകൾ വെച്ചിട്ട് കാർഡ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുടെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഗുണമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ട് മിയാവാക്കി ഉണ്ടാക്കി കൊടുക്കും.
0: ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് നമ്മളൊരു മിയാവാക്കി ഉണ്ടാക്കിയാൽ
1: ഉപകാരമാണ്. കാർബൺ ക്രെഡിറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീറ്റർ അകലയിൽ വെച്ചിട്ടാണ് ഇത്. ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. റൗണ്ടിലുണ്ടാക്കാം, സ്ട്രെയിറ്റ് ലൈൻ മിയാവാക്കി ഉണ്ടാക്കാം, ടേബിൾ ടോപ്പ് ഉണ്ടാക്കാം, റൂഫ് ടോപ്പ് ഉണ്ടാക്കാം. അങ്ങനെ ഏത് ഷേപ്പിലും നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് മിയാവാക്കി ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ മിനിമം 60 പ്ലാന്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഏകദേശം 2 ലക്ഷം രൂപയോളം വരും.
0: എത്ര സെന്റ് സ്ഥലത്തൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും?
1: സെന്റ് അല്ല കണക്ക്. ഒരു സെന്റ് എന്ന് പറയുന്നത് 40 സ്ക്വയർ മീറ്ററാണ്. ഒരു മീറ്റർ വെച്ച് വെക്കുകയാണെങ്കിൽ 40 എണ്ണം ഒരു സെന്റിൽ വെക്കാം. ഫുള്ള് വെക്കുകയാണെങ്കിൽ ഫുള്ള് വെക്കേണ്ടി വരില്ല. അതിനെ ഒരു ഡിസൈനൊക്കെ കണക്കാക്കി ഒക്കെ വെക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും 10-30 എണ്ണം വെക്കാം. അപ്പൊ ഒരു 10 സെന്റ് വെക്കുകയാണെങ്കിൽ 10-300 എണ്ണം ഈസിയായിട്ട് വെക്കാല്ല.
0: നമ്മൾ ഇതുവരെ എത്ര ഇടത്തൊക്കെ ചെയ്തിട്ടുണ്ട്?
1: ഞങ്ങളൊരു 20 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. വലിയ വർക്ക് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിന്റെ വർക്കാണ് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ നമ്മൾ എറണാകുളത്ത് കൊച്ചിങ് കോർപ്പറേഷനിലൊക്കെ 2 ലക്ഷത്തിന്റെ പ്ലാന്റ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ മിയാവാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
0: നമ്മുടെ ഈ നഗരമധ്യത്തിലൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ ഏത് രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്?
1: അത് നമ്മൾ ആദ്യം തന്നെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ തീരുമാനിക്കും. എന്നിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പ്ലാന്റിങ് മെത്തേഡ് ഉണ്ട്, അതെല്ലാം ഇതിന്റെ സക്സസ് ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാന്റ് എന്ന് വെച്ചാൽ 2 വർഷം പ്രായമുള്ള മിക്കവാറും ഷൂട്ടായത് ആറായതൊക്കെ ഉള്ള പ്ലാന്റ് വെച്ചിട്ടാണ് ഈ മിയാവാക്കി ഉണ്ടാക്കുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. സാധാരണ ഒരു തൈ വെച്ച് എത്ര വർഷം കാത്തിരിക്കണം, പിന്നെ കായ ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ലല്ലോ. ഇതങ്ങനെയല്ല, 6 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും.
0: അന്തരീക്ഷത്തിൽ ഓക്സിജൻ കണ്ടന്റ് കൂടും, അത് മാത്രമല്ല നമുക്ക് ശുദ്ധമായ പച്ചക്കറികൾ ഫലങ്ങളൊക്കെ
1: എല്ലാം കിട്ടുകയും ചെയ്യും. ഞങ്ങൾ നടന്നൊരു മെത്തേഡ് ഉണ്ട്.
0: നമുക്കിപ്പോ ഇവിടെയുള്ള ഈ മിയാവാക്കി തോട്ടം ഒന്ന് കണ്ടിട്ട് വന്നു.
1: ഇത് ബുബ്ലൂസ് നാരങ്ങ.
0: ഇത്ര ചെറുപ്പത്തിലേ ഉണ്ടായില്ല, ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഇതൊക്കെ 2 വർഷം പ്രായമുള്ളതാണ് ഈ കവറിലിരിക്കുന്നത്.
0: ഇതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ്?
1: നമ്മളിത് മിയാവാക്കി മാതൃകയിൽ വെച്ചേക്കണോണ്ട് കേടൊന്നും പറ്റില്ല. അല്ലാണ്ട് ഒരു ഐറ്റം തന്നെ വെച്ച് കഴിഞ്ഞാൽ നിറയെ കേടുവന്ന് നമ്മളെപ്പോഴും അതിൻ്റെ പുറകെ നടക്കണം. ഇതിങ്ങനെ മിയാവാക്കി മാതൃകയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്നിനും കേടുവരില്ല. വെള്ളവും വെള്ളവും മാത്രം ഇട്ട് കൊടുത്താൽ മതി.
0: ഒരുപാട് സ്ഥലം വേണമെന്നില്ല.
1: വേണമെന്നില്ല. കുറച്ച് സ്ഥലത്ത് തന്നെ കൂടുതൽ ഫ്രൂട്ട് നമുക്ക് കിട്ടും.
0: ഇതൊക്കെ എന്ത് ചെടിയാണ്?
1: ചെറി, വെസ്റ്റ് ഇൻഡീസ് ചെറിയാണ്. മറ്റേത് വിയറ്റ്നാം പ്ലാവ്. കായ ഉണ്ടായതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, കടച്ചക്ക, അതിലൊക്കെ കായ ഉണ്ടായതാണ്.
0: ഈ കടച്ചക്കൊക്കെ പറയുന്നത് ധാരാളം വേരോട്ടമുള്ള ചെടിയല്ലേ? അപ്പൊ അത് ഈ ഒരു ചെറിയ ചട്ടിയിൽ വെക്കുമ്പോ എന്തെങ്കിലും
1: ചട്ടിയിൽ ചെറിയ കായ ഉണ്ടാവുള്ളൂ. താഴെ വെച്ചു കഴിഞ്ഞാൽ നിറയെ കായ ഉണ്ടാവും.
0: അല്ലാണ്ട് വേര് തിങ്ങി ബുദ്ധിമുട്ടുകൾ വരില്ല?
1: അത് എയർ പ്രൂണിങ് പോട്ടിലെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് നമ്മൾ വെച്ചേക്കണേ. എയർ പ്രൂണിങ് പോട്ടിലെ വെച്ചേക്കണേ. സാധാരണ ഡ്രമ്മിലൊന്നും വെക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. അതിലൊന്നും കായ ഉണ്ടാവില്ല. എയർ പ്രൂണിങ് വെച്ചിട്ട് ഈ പോട്ടിൽ വെച്ചിട്ട് നമ്മൾ മിയാവാക്കി മാതൃകയിൽ ടെറസിന്റെ മുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് ആ ചട്ടി. 2 അടി ഹൈറ്റും 2 അടി ഡയേ. മണ്ണിൽ വെക്കാൻ സ്ഥലം മണ്ണില്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ ഈ എയർ പ്രൂണിങ് പോട്ട് വെച്ചിട്ട് നമ്മൾ മിയാവാക്കി ഉണ്ടാക്കി കൊടുക്കും. കേടാവുന്നില്ല. അടിയിൽ ഇങ്ങനെ ഇതല്ലേ,
0: വെള്ളം
1: ഉണ്ടെങ്കിൽ വെള്ളം താഴെ വന്നോളൂ. ടെറസിനൊന്നും കേടുണ്ടാവും.
0: ഒരുപാട് ചെലവ് വരുന്നൊരു കാര്യമാണോ?
1: എയർ പ്രൂണിങ് പോട്ട് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന 1,000 രൂപ വരും ഒരു പ്ലാന്റിന്.
0: സ്ഥലത്തോടുകൂടി
1: താഴെ വെച്ച് കൊടുക്കുന്നതിന് 3,600 രൂപ വെച്ചിട്ട് 60 പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. മിയാവാക്കി മാതൃകയിൽ ഇപ്പോൾ കേരള എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെ.
0: ഇതെന്ത് ചെടിയത്?
1: ബെറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്.
0: ഇതൊക്കെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് അല്ലേ?
1: ഇത് സീതപ്പഴം. നിറയെ കായകളുണ്ടാണ്. പേര തന്നെ ഒരു 8 വെറൈറ്റി പേരുണ്ട്. മാവ് തന്നെ 28 വെറൈറ്റി ഉണ്ട്. പ്ലാവ് 7 വെറൈറ്റി ഉണ്ട്. റംബുട്ടാൻ, ഇത് സപ്പോട്ട, എല്ലാം നമ്മൾ കായോടുകൂടിയോ വെച്ച് കൊടുക്കണം.
0: ഈ മധുരക്കിഴങ്ങൊക്കെ നമ്മള് ഇത് എന്തെങ്കിലും പ്രത്യേക രീതിയിലാണോ?
1: ഇല്ല, അത് നമ്മളിവിടെ വെറുതെ ഇട്ടേക്കണമെന്നല്ല. നമ്മള് പച്ചക്കറികളൊക്കെ ഇതിന്റെ സൈഡിൽ കയറ്റി നമ്മള്

0: രീതിയിൽ ചെയ്യണോണ്ട് നിറയെ ഉണ്ടാവും.
1: ഒരു തരി സ്ഥലം പോലും നമ്മൾ വെറുതെ കളയുന്നില്ല.
0: നെല്ലിയാണ്, നെല്ലി അതുണ്ടായതാണ്. പാലക്കാട് നമ്മുടെ മെയിൻ നഴ്സറി. നമുക്ക് ഒരു മിയാവാക്കിയുടെ ഓർഡർ കിട്ടിയ എല്ലാം പാലക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടാണ് നട്ടു കൊടുക്കുന്നത്. ഇതൊക്കെ ഡിസ്പ്ലേ മാത്രമാണ്. ഇത് ആത്തച്ചക്ക നിറയെ ഉണ്ടാവും. ഇത് സീതപ്പഴം നിറയെ ഉണ്ടാവും. സീതപ്പഴം, അരി, നെല്ലി, കിളിഞ്ഞാവൽ, കിളിഞ്ഞാവല്, കുള്ളൻ തെങ്ങ്. ഇപ്പൊ നമ്മള് എയർപ്രൂണി പോട്ടിൽ വെച്ചേക്കണേ. ഇതൊരു ഓർഡറാണ്. ഇതിപ്പോ അവര് വീട് പണി നടക്കുകയാണ്. അവിടെ കൊണ്ടുപോയി ഇത് മാറ്റിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ കായ വരും. സ്ട്രോബെറി പേരെന്ന് പറയും. കണ്ടാ പറയുക, പേരെന്ന് പറയില്ല. കണ്ടാൽ കായ ഉണ്ടായാലും പറയില്ല പേരെന്ന്. പഴുത്ത് കഴിയുമ്പോ മഞ്ഞക്കളർ. ഇത് വേരിഗേറ്റഡ് പേര്. കണ്ടാ കായ കണ്ടാ പറയില്ല പേരെന്ന് പറയില്ല. സാധാരണ പേരൊക്കെ ഇത്രയും വലുതാവും. ഇലക്ക് തന്നെ ഒരു പ്രത്യേകതയാണ്,
1: കാണാനും ഭംഗിയുമാണ്.
0: പഴുത്ത് കഴിയുമ്പോ മഞ്ഞ കളറാണ്.
1: ഉദ്യാനത്തിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് അല്ലേ? സപ്പോർട്ട് നിറച്ചിണ്ടായിട്ടുണ്ടല്ലോ.
0: നിറയെ സപ്പോർട്ട് ഉണ്ട്. ഇത് മണ്ണിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ നിറയെ.
1: ഇതിപ്പോ നമുക്ക് എത്ര വർഷം നമുക്ക് ഇതുപോലെ കവറിലൊക്കെ വെക്കാൻ പറ്റും?
0: 2 വർഷം കവറാണ് ഇരിക്കുന്നത്. 2 വർഷം ഇതങ്ങോട്ട് താഴേക്ക് ഒരു 5-6 മാസത്തിനുള്ള താഴേക്ക് വെച്ചാൽ നിറയെ കായ ഉണ്ടാവും. ഇത് ലൂവി കായുണ്ടായതാണ്. മണ്ണിലൊക്കെ വെച്ചാൽ നിറയെ കായ ഉണ്ടാവും. അതുപോലെ തന്നെ മുരിങ്ങ, മുരിങ്ങയിലൊക്കെ നിറയെ
1: ഉണ്ടാവും.
0: ഓറഞ്ച് അത് നമ്മള് പച്ചക്കറി നടാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നത് കവർ. അതിലാണ് നമ്മള് പച്ചക്കറിയൊക്കെ നമ്മളിവിടെ ചുറ്റും പച്ചക്കറി. ഓറഞ്ചാണ്, വലിയ ഓറഞ്ച്, നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയുന്നത്.
1: അതേ വലിപ്പത്തിലൊക്കെ ഉണ്ടാവും.
0: ഉണ്ടാവും. ഭയങ്കര പുളിയായിരിക്കും. ഒരു 4 വർഷത്തേക്ക് നമ്മളിവിടെ ഉണ്ടാവുമ്പോ പുളിയായിരിക്കും. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ പുളി മാറി മധുരമായി വരും.
1: ഒരുപാട് സ്ഥലത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ? അത്
0: കൊടുത്തിട്ടുണ്ട്. ഈ കിംസ് ഹോസ്പിറ്റലൊക്കെ നിറയെ കൊലകുത്തിയൊക്കെ ഉണ്ടായിരുന്നു.
1: ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലാണ് പരിപാലിക്കേണ്ടത്?
0: ഞങ്ങള് നട്ടുകൊടുക്കുന്നത് ഒരു പ്രത്യേക മെത്തേഡില്ല. ആ കോമ്പിനേഷനിലൊക്കെ നട്ടു കൊടുക്കും. പിന്നെ വെള്ളവും വെള്ളമൊക്കെ ഇടക്ക് ഉപയോഗിച്ചാൽ 1 വർഷത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലും വേണ്ട, തനിയേതായി. അതാണ് ഈ മിയാവാക്കി മാതൃകയുടെ പ്രത്യേകത. എന്തൊക്കെ ചെയ്യണ്ടേന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു.
1: കുറഞ്ഞത് എത്ര സ്ഥലം വേണ്ടി വരും? ഇതുപോലെ
0: നമുക്ക് പറയാൻ പറ്റും. 1 സെന്റില് പോലും ചെയ്യാമല്ലോ. 1 സെന്റില് വീട് വെച്ചേക്കണവർക്ക് പോലും ചെയ്യാം, 1/2 സെന്റില് വീട് വെച്ചേക്കണവർക്ക് പോലും ചെയ്യാം, ടെറസിലും മുകളിലും. അതൊക്കെ താല്പര്യം അനുസരിച്ചിരിക്കും. സെന്റല്ല ഇതിന്റെ കണക്ക്. അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം.
1: ഈ നമ്മള് പുതിയതായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ മിയാവാക്കി രീതി. ഇപ്പൊ
0: എല്ലാവർക്കും ഇപ്പൊ അറിയാം.
1: പിന്നെ അതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂട്ടി കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്?
0: നമുക്ക് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് കൂടുതൽ സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കാർബൺ ക്രെഡിറ്റ് വഴിക്ക് നമുക്ക് അതിന്റെ പൈസ കിട്ടും. അപ്പൊ നമ്മൾ ഈ നമുക്ക് 1% ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ മിയാവാക്കി മാതൃകയില് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെച്ചാൽ ഫ്രൂട്ടും കിട്ടും, കാർബൺ ക്രെഡിറ്റ് വഴിക്ക് അങ്ങനെ വേറെ വരുമാനവും വീട് കിട്ടും.
1: അപ്പൊ അത് അവര് വന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും.
0: ആദ്യം നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി. വർഷത്തിലൊരിക്കല് 4 മൂലയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. മിയാവാക്കി ഞങ്ങൾക്ക് വൈറ്റില പരിസരത്ത് 4 എണ്ണമുണ്ട്. അത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർഡർ അനുസരിച്ച് ചെന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കണേ ചെയ്യണം. ഓൾ കേരള ചെയ്യേണ്ട. ഇപ്പൊ മൈസൂർ ഒരു ഓർഡർ വന്നുണ്ട്. വേറെ അടുത്ത മാസം ചിലപ്പോ മൈസൂരും ശരിയാകും.
1: ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മിയാവാക്കി എന്ന ആശയം ഉപയോഗപ്പെടുത്തി എടുക്കാൻ പറ്റും?
0: അതിന് തന്നെ ഒരു എക്സാമ്പിള് പറയാം. ചേർത്തലെന്ന് നമുക്കൊരു ഓർഡർ വന്നു ഈ മിയാവാക്കി മാതൃക. അതിന്റെ ഓണർക്ക് ഇതെന്താന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്തു തരില്ല. നമ്മൾ ചെന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ ആള് വന്നു കഴിഞ്ഞിട്ട് ദേ തമ്മില് ഓല തമ്മിൽ മുട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുള്ളിനോട് ഇത് പഠിക്കാൻ പറഞ്ഞു. നമ്മൾ അതിന്റെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പുള്ളി അത് പഠിച്ചു കഴിഞ്ഞ് പുള്ളി മാനസികമായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ മാത്രം നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയാണ് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഠിക്കണേ ഇതെന്താന്ന്.
1: ചെടികൾ വെച്ചാൽ അത് ആവശ്യമില്ലാണ്ട് വെട്ടിക്കളയൊന്നും വേണ്ട അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടണോന്നു.
0: അതാണ് അതിന്റെ തിയറി. അതാണ്
1: അപ്പോഴും കായ്ഫലം നന്നായിട്ട്
0: കിട്ടും. കേടും വരില്ല, കേടും വരില്ല. ഒരു വർഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ ഇലകളൊക്കെ വെള്ളം ഇട്ടുകൊടുക്കും. ഇടക്ക് പച്ച ചണ്ണാൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
1: അപ്പൊ ഏറ്റവും കുറഞ്ഞ സ്ഥലം എത്രയാ ഇത് ചെയ്യാനായിട്ട്?
0: 1 സെന്റിലൊക്കെ ചെയ്യാം. 1 സെന്റിൽ തന്നെ 40 പ്ലാന്റ്.
1: ഈ 40 പ്ലാന്റ് എന്ന് പറയുന്ന എല്ലാ മരങ്ങളായിരിക്കും?
0: എല്ലാം 2 വർഷം പ്രായമുള്ള ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കും.
1: പഴം ഉള്ള മരങ്ങൾ തന്നെയായിരിക്കും?
0: പഴമുള്ള മരങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ 1 മീറ്റർ അകലയിൽ നിക്കണകൊണ്ട് ഒന്നും ഓവറായിട്ട് അങ്ങനെ വലുതായി പോകില്ല.
1: അപ്പൊ നമ്മളിവിടെ ഈ കടച്ചക്കയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പൊ ഈ കടച്ചക്കൊക്കെ ഭയങ്കര വേരുള്ള കൂട്ടത്തിലാണെന്നൊക്കെ പറയണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതുവരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ?
0: ഇല്ല, അത് അടുത്ത മരം നോക്കിക്കോളും. പിന്നെ ഓവറായിട്ട് ഒന്നിനും വലുതാക്കാൻ പ്രകൃതി അനുവദിക്കില്ല.
1: ഇതിന്റെ ഇടയിൽ ഇടത് ഇനി അത് വളരും.
0: ഇടത് തന്നെ എല്ലാ ജീവികൾക്കും ശത്രുക്കൾ ചെടികളാണ്. അപ്പൊ നമ്മുടെ ഈ നാരകത്തിൽ വന്നൊരു പുഴുലേലൊക്കെ തിന്നണ

0: തിന്നാൻ അടുത്ത നിൽക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ മാവ് അതിലുള്ള മുഴുവൻ ഇതിനെ തിന്നോളൂ. അതേസമയത്ത് നമ്മൾ മുഴുവൻ നാരകം വെക്കുകയാണെങ്കിൽ എല്ലാത്തിലും ആ കേട് വന്ന് അങ്ങോട്ട് എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞ തിയറി. അതാ ജപ്പാനിലാണ് ഇത് കണ്ടുപിടിച്ചത്. മനുഷ്യർക്കൊക്കെ ഒരു അഡീഷണൽ വരുമാനമാകും. വീട്ടിൽ ഫ്രൂട്ട്സും കഴിക്കാം, കാർബൺ ക്രെഡിറ്റും കിട്ടും, പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം. ഇപ്പം പിള്ളേർ മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ചെടിയിൽ ചുവട്ടിലൊക്കെ പോയി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിട്ട് പിള്ളേർക്ക്. നമുക്ക് എൻക്വയറി വരുമ്പോൾ അറിയാം.
1: ചെടികളൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വളർന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് പരിചരിച്ച് നിർത്തേണ്ടത്?
0: പ്രൂണിങ് ആണ്. ഞങ്ങൾ ഒരു വർഷം വരെ രണ്ട് പ്രാവശ്യം, ആറുമാസം പിന്നെ ഒരു വർഷം, രണ്ട് പ്രാവശ്യം ഞങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരില്ല.
1: ഓ, അപ്പൊ കൂടുതലായിട്ട് വളർന്നു പോയാലോ?
0: വളർന്നു പോവില്ല. വീട്ടുകാർക്ക് പഠിപ്പിച്ചാണല്ലോ കൊടുക്കണം, അവരോട് പറഞ്ഞു കൊടുക്കുക, അതൊന്ന് കെട്ടി ചെയ്ത് കളഞ്ഞാൽ മതി. ചിലത് മാത്രം അങ്ങനെ വരും. പണ്ടത്തെ യുദ്ധത്തിന് കാലാൾപ്പടയല്ലേ ഫ്രണ്ടില്, ഫ്രണ്ടിലെ റോയിലുള്ള ആൾക്കാർ മരിച്ചു കഴിയുമ്പോ അടുത്ത റോയിൽ നിന്ന് ആൾക്കാർ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കും. അതേമാതിരിയാണ് മിയാവാക്കി. നമ്മളുടെ മുകളിൽ ഉള്ളത് എന്തെങ്കിലും പറ്റിയ അപ്പൊ അടുത്ത് റെഡിയായിരിക്കാൻ അതിന്റെ അടിയിൽ അവൻ പെട്ടെന്ന് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിട്ട്
1: പോയിന്ന് വെച്ച് പ്രശ്നമില്ല,
0: ഒരു പ്രശ്നമില്ല.
1: നമുക്ക് വളരെ ചെറിയ സ്ഥലങ്ങളൊക്കെയാണല്ലോ, ഒരു സെന്റ് രണ്ട് സെന്റ് ഒക്കെ നമുക്ക് ഭൂമി വീട് കഴിഞ്ഞൊക്കെ ഉണ്ടാവാൻ വളരെ കുറവ് തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളൊരു മിയാവാക്കി രീതിയിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾക്കുള്ളിൽ ഇത് റീപ്ലാന്റ് ചെയ്യേണ്ടി വരും?
0: ഒരിക്കലും റീപ്ലാന്റ് ചെയ്യണ്ട.
1: അപ്പൊ ഇത് വല്ലാണ്ട് വളർന്നു പോകില്ലേ?
0: ഇല്ല, അതല്ലേ എന്റെ തിയറി. എല്ലാം ഇങ്ങനെ അടുത്തുനിന്ന് ഒരു മീറ്റർ അകലയിൽ നിൽക്കണമായിരുന്നു, ഒന്നൂറായിട്ട് വലുതായി പോകില്ല. എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് കിട്ടും. അത് നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് കിട്ടും.
1: വലിപ്പമൊക്കെ ഉണ്ടാവോ?
0: വലിപ്പം ഓവറായിട്ട് വലിപ്പം വെച്ചില്ലെങ്കിലും ക്വാളിറ്റി ഉള്ള. ഇപ്പൊ പേരൊക്കെ എന്നാന്ന് ചോദിച്ചു, നമ്മൾ മേടിക്കുന്ന പേരൊക്കെ ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മള് ഈ മാതൃകയിലുണ്ടായി നമ്മൾ പറിച്ച് തിന്നും വരും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇറങ്ങി ഇതൊക്കെ കഴിക്കാനൊക്കെ ഒരു ടെൻഡൻസി വരും.
1: അപ്പൊ ഇതിൽ നമുക്ക് പറ്റാത്ത ചെടികൾ എന്തൊക്കെയാണ്?
0: ഈ മിയാവാക്കി മാതൃകയിലും മിക്കവാറും എല്ലാം ഉപയോഗിക്കാൻ തോന്നണം. ഇതൊക്കെ നമ്മുടെ പ്രകൃതി നോക്കിക്കൊള്ളു. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഇണക്കി കൊടുക്കണ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതി നോക്കിക്കോളൂ.
1: വേറെ പരിചരണങ്ങളൊന്നും ഇല്ല?
0: വേറെ പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിൽ പ്രൂണിങ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ ഇതിന്റെ വളം, വളം നമ്മൾ മെയിനായിട്ട് സേസ് ചെയ്യുന്ന ഇലകളൊക്കെ ഇല്ലേ, ഇതിന് വീടിന ഇലകളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് പച്ചച്ചാണകം കുറച്ചിട്ട് കൊടുക്കുക. പച്ചച്ചാണകം വേണം. പച്ചച്ചാണകം എന്നാണ് ഇതെല്ലാം ശരിയായി വരുന്നത്. ചിലരെന്നോട് ചോദിക്കാറുണ്ട് എന്തൊക്കെ വെള്ളമാണ് കിട്ടുന്നത് എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിള് പറയാറുണ്ട്. ഇപ്പൊ ഒരു കാട്ടിൽ കൂടി നടക്കുകയെന്ന് ചോദിച്ചു, കാട്ടില് എന്താ സംഭവിക്കണം? എല്ലാ മരത്തിന്റെ ഇലകളല്ലേ ഉണങ്ങി താഴേക്ക് വീഴുന്നത് അല്ലേ. ഇപ്പൊ കാറ്റ് കൊണ്ട് ഇതിന്റെ മരത്തിന്റെ ചവിട്ടി തന്നെയൊക്കെ ഇലകൾ കൂടും അല്ലേ. അപ്പോഴായിരിക്കും കിളികളൊക്കെ മുകളിൽ വന്ന് കിളികൾ കഷ്ടിച്ച് വീഴുന്നേ അല്ലേ. പശു അങ്ങനെയുള്ള സാധനങ്ങൾ പോകുമ്പോൾ അതിന്റെ കഷ്ടം. പിന്നെ മൃഗങ്ങൾ തമ്മിൽ തല്ലു പിടിച്ച് ചത്തുപോകും, പട്ടി പൂച്ച അങ്ങനെയല്ല, അതുമൊക്കെ അതിന്റെ ജീവിതം. മെയിനായിട്ടുള്ള കാര്യം എന്താണ്? ഈ ഉണക്കല അല്ലേ. പിന്നെ ചാണാനും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. വേറെ ഒരു മരുന്നും മേടിച്ച് ഒരു വളവും മേടിക്കേണ്ട കാര്യമില്ല, എല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്കിപ്പൊക്കെ മേടിക്കാൻ കിട്ടുന്ന വളങ്ങൾ അല്ലെങ്കിൽ മരുന്ന് ഇതൊക്കെ പറയണതൊക്കെ ചാണകത്തിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തതാണ്. ചാണാനിട്ട് എല്ലാം കഴിഞ്ഞില്ലേ, അതിൽ നിന്ന് വിഘടിച്ച് വേണ്ട സാധനങ്ങൾ മേടിക്കുക, ആശുപത്രിയുടെ രൂപ കൊടുത്താൽ മേടിക്കണം.
1: പരിചരണം അധികം വേണ്ട,
0: വേണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് ലേബറൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തന്നെ കിട്ടാനില്ല, നല്ല സ്കില്ഡ് ലേബേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഈ മാതൃക നോക്കിയാണെങ്കിൽ നമ്മൾ ഒരു വർഷം ഏകദേശം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അതിന്റെ പട്ടിണി വിട്ടേക്കാ നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ.
1: ഇവിടെ സൈഡിലൊക്കെ ഈ ചട്ടി വെച്ചേക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്?
0: നമ്മളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികള് നടാനാണ്. അപ്പൊ ഞങ്ങളുടെ മാതൃകയിലുള്ള മിക്സിംഗ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. അത് പറയാം. അപ്പൊ ആ മിക്സിങ്ങിന്റെ പ്രത്യേകതയാണത്. ഞങ്ങളുടെ രീതിയിലുള്ള മണ്ണ മിക്സ് ചെയ്ത് വിടുമ്പോ ആ ചട്ടിയില് ഒരു ചട്ടിയില് ഒരു വിത്തല്ല ഇടണം, കുറേ വിത്തിടും. അപ്പൊ അതിൽ ആരോഗ്യമുള്ള മുളച്ചു വരും, ബാക്കിയുള്ള അതിനെ തന്നെ വളവും. അതൊരു വ്യാവാക്കി മാതൃകയാണ്. ഇപ്പൊ നമ്മളൊരു 5 സെന്റിലെ 10 സെന്റിലെ വെജിറ്റബിളിന്റെ മിയാവാക്കി ഉണ്ടാക്കണോന്ന് വിചാരിച്ചു.
1: അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ.
0: പാർട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. പക്ഷെ ആദ്യം അതിനെ കുറിച്ച് നമ്മള് ക്ലാസ് കൊടുക്കും. അപ്പൊ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മളാദ്യം അതിൽ കുറെ ചവറൊക്കെ

0: ഇടാൻ ശ്രമിക്കാം. കിട്ടുന്നിട്ട് അവരൊക്കെ ഇടുക. ഈ എല്ലാ വിത്തും കൂടി എടുക്കുക, നമുക്ക് ആവശ്യമുള്ള എല്ലാ വിധ ആയിരക്കണക്കിന് വിത്തുകൾ കളക്ട്
1: ചെയ്യാ.
0: ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെളിയില്ലേ സാധാരണ ക്ലേ, അതിലേക്ക് ഇട്ട് മിക്സ്
1: ചെയ്യാം.
0: അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ
1: എന്നിട്ട്
0: ഉണ്ട പിടിച്ചിട്ട് അരിയുണ്ടമാരെ ഉണ്ട പിടിച്ചിട്ട് നിറയെ ഇട്ടേക്ക. അതിന് അനുകൂല സമയം വരുമ്പോ അത് മുളച്ചോളും. ഒരു ഉണ്ടയില് തന്നെ പല വിത്തുകളും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ മുളച്ചു വരുമ്പോ എന്താ സംഭവിക്കണ, അതിനെ പുഴുവോ എന്തെങ്കിലും ഒച്ച എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇന്ന് ചീഞ്ഞു പോവും, പിന്നെ മുളക്കും. ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോ അതിൽ ആരോഗ്യമുള്ള മുളച്ച് നല്ല കായ ഉണ്ടാവും. നമ്മള് പിന്നെ മുതല് കായ മാത്രം പെറുക്കാൻ പോയാ മതി, വേറെ ഒന്നും വളം ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല.
1: അതിന്
0: വളമായിട്ട്, അതാണ് പ്രകൃതി നിയമം, അതാണ് മിയാവാക്കി മാതൃകയില് പച്ചക്കറി കൃഷി. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗുണം, ലേബറും.
1: അപ്പൊ ഈ മിയാവാക്കിയിലേക്ക് തിരിയാനൊരു കാരണം എന്താ ശരിക്കും?
0: എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ചെടീനോടൊക്കെ ഭയങ്കര ഭ്രാന്ത്. ഞാൻ നഴ്സറിയുടെ പേര് പറഞ്ഞിട്ട് ആ നഴ്സറിയിൽ നിന്ന് പിടിച്ചു കൊണ്ടിട്ട് നിന്നിട്ട് കായ ഉണ്ടായില്ല. ആദ്യൊരു കായ ഉണ്ടായി, പിന്നെ ഒന്നുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നഴ്സറിക്കാരുടെ കുഴപ്പം, പ്ലാന്റിന്റെ കുഴപ്പമില്ല, അവരെ നടണം മെത്തേഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല. അപ്പൊ നമ്മൾ തന്നെ രംഗത്തിറങ്ങി ഇതൊന്ന് കാണിച്ചുകൊടുക്കാന്ന് വിചാരിച്ചാണ്
1: വന്നത്. അപ്പൊ ഈ മിയാവാക്കി എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടെന്നും അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പഠിച്ചു?
0: മിയാവാക്കി എന്നുള്ള വർഷങ്ങളൊക്കെ മുമ്പ് ജപ്പാൻ മാതൃകയാണ്. അത് നോക്ക് ഉള്ള എവിടെ വേണമെങ്കിലും അത് ചെയ്യാനുള്ളൊരു ഇത് വേണ്ടേ. മിയാവാക്കി മാതൃകയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നമ്മളുടെ സാധാരണ മരങ്ങളൊക്കെ വെച്ച് മിയാവാക്കി ചെയ്യാൻ
1: അറിയാം.
0: ഹരിസാറൊക്കെ ഇതിന്റെ മെയിൻ ആളായിരുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണമില്ല, കൊല്ലം ആശ്രമ മൈതാനത്തൊക്കെ. പക്ഷെ സാധാരണക്കാർക്ക് ഗുണം കിട്ടണമെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ് ആകുമ്പോ ഫ്രൂട്ടും കഴിക്കാല്ലേ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രൂട്ടും തൊടിയേ ഇല്ല.
1: മിയാവാക്കി എന്ന ആ ഒരു നല്ലൊരു ആശയത്തെ നമ്മള് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
0: അതില് എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ട്, സാധാരണ കൃഷിക്കാർക്കുള്ള ബുദ്ധിമുട്ട്? ഇപ്പൊ ഈ അടുത്ത് രണ്ടു മൂന്ന് നാല് മാസം മുമ്പ് കാസർഗോഡ് നിന്ന് ഒരു ന്യൂസ് കിട്ടിയ, അവിടുത്തെ ഒരു കർഷകൻ 20 ഏക്കറിൽ 40 ടൺ റംബുട്ടാൻ പുള്ളിക്ക് എല്ലാ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ പുള്ളിക്ക് 3 ടണ്ണ കിട്ടിയുള്ളത്, മൊത്തം റംബുട്ടാൻ മാത്രം. ഏക വെള്ള എന്തായാലും പരാജയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേടുകൾ വരില്ലേ, ഒരു കേട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും അതേ കേടുകളെ വരില്ലേ. അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ ഇടക്ക് വലിയ വേറെ പ്ലാന്റുകളൊക്കെ മിക്സ് ചെയ്ത് വെക്കുക. പുള്ളി ദേഷ്യം കൊണ്ട് അത് വെട്ടിക്കളയാൻ പോണെന്നൊക്കെ പറഞ്ഞു പുള്ളിയിൽ എന്റെ ഒരു കേട്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അത് എത്ര വർഷം പഴക്കമുള്ളതാ.
1: ചെറിയ
0: മരങ്ങൾ, വലിയ മരങ്ങൾ കൊണ്ട് പ്ലാന്റ് ചെയ്യാം, എല്ലാം കൂടി മിക്സ് ചെയ്ത്. അപ്പൊ അതും രക്ഷപ്പെട്ടു, ഇതെല്ലാം രക്ഷപ്പെടും. രണ്ടും ദേഷ്യം വന്നിട്ട് അത് വെട്ടിക്കളഞ്ഞ ഒരു പരിഹാരമല്ല. ആലോചിക്കാം.
1: പിന്നെ മിയാവാക്കിയിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉദ്യാനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ശ്രോതാക്കളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്?
0: ആദ്യം ഈ മിയാവാക്കി മാതൃകയെ കുറിച്ചൊന്ന് പഠിക്കുക.
1: ഏത് രീതിയിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്?
0: നമുക്ക് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ട, അതിൽ ഇന്ധനം വേണം, പിന്നെ അതിന് സ്പാർക്ക് വേണം അല്ലേ. അതേപോലെ തന്നെ ഒരു പ്ലാന്റിന്, ഒരു പ്ലാന്റ് നമ്മൾ സാധാരണ പ്ലാന്റ് എങ്ങനെ നടന്ന, ആ കവറിൻ്റെ വലുപ്പത്തിൽ ഒരു കുഴി എടുത്തിട്ട് കൊണ്ടുപോയി കവർ കീറി അങ്ങോട്ട് വെക്കും അല്ലേ. അങ്ങനെ വെച്ചാൽ അങ്ങനെ 4 വർഷത്തേക്കാണ് അങ്ങനെ അതിരിക്കുകയുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിൽ 1 മീറ്റർ താഴ്ചയിൽ കുഴിയെടുക്കും. എന്നിട്ട് ആ കുഴിയിലെ പകുതി മണ്ണും ബാക്കി ഞങ്ങളുടെ മിശ്രിതം കൂടിയിട്ട് കുഴി മൂടിയിട്ട് അതിൻ്റെ പിന്നെ മുകളിൽ തിരഞ്ഞിട്ടാണ് വെക്കുന്നത്. അങ്ങനെ തിരഞ്ഞു വെച്ചാൽ ഈ 1 മീറ്റർ താഴേക്ക് അതിൻ്റെ തായ് പേര് പോയി കഴിഞ്ഞില്ലേ, 3 മാസം കൊണ്ട് അത് പോയി കഴിഞ്ഞാൽ നിറയെ കായ ഉണ്ടാകും.
1: അപ്പൊ അതിന് പ്രത്യേക രീതിയിലുള്ള മിശ്രിതമൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അല്ലേ?
0: അത് ഞങ്ങള് നമ്മുടെ ഒരു
1: പ്രത്യേക കൂട്ടാണ്. ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ?
0: അപ്പൊ
1: ഇതിനൊക്കെ സഹായിക്കാനൊക്കെ ആരൊക്കെയാണ്, വേറെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് അതിന്റെ ഒക്കെ?
0: പണിക്കാരുണ്ട്, പണിക്കാരൊക്കെ ഇട്ടാ പോകുന്നത്. ഞങ്ങള് വീട്ടുകാരെല്ലാരും കൂടിയ പോകണം, മോനും എന്റെ വൈഫും മോളും മോളുടെ ഹസ്ബൻഡും ഒക്കെ ഇട്ടൊക്കെയാണ് ഞങ്ങള് ഗ്രൂപ്പായിട്ട്. എല്ലാവർക്കും ഇതിനോടും ഭയങ്കര താല്പര്യമുള്ളത് ഉണ്ട്.
1: ഫാമിലി മൊത്തം സപ്പോർട്ടാണ്.
0: സപ്പോർട്ടാണ്. അപ്പൊ ആ രീതിയിൽ ഞങ്ങള് പോയിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കും.
1: എന്താണ് ഇതിനെ പറ്റി അവരുടെയൊക്കെ ഒരു അഭിപ്രായം?
0: ഇതിന് നല്ലൊരു പ്രതീക്ഷ ഉണ്ടല്ല. നമ്മള് ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ

0: പുറത്തേക്ക് വരുന്നത്.
1: മിയാവാക്കി എന്ന് പറയുന്ന ഒരു രീതിയുടെ ഏറ്റവും വലിയൊരു ഗുണഫലമായിട്ട് കാണുന്നത് ഏത് സ്ഥലത്ത് നമുക്ക് ചെയ്യാം കൃഷി, അധികം സസ്യങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് നടുന്ന രീതിയിൽ, ചതുപ്പായാലും വെള്ളം അധികം കിട്ടാത്ത സ്ഥലമാണെങ്കിലും
0: ഏത് രീതിയിലുള്ള മണ്ണിലും നമുക്ക് ഈ മാതൃകയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓർ കിട്ടി, ആദ്യം ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ആ സ്ഥലത്തെ കുറിച്ച് പഠിച്ചിട്ട് അവിടെ ഏത് രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ വെക്കാമെന്ന് തിരി. ഇപ്പം പാറയാണെന്ന് വിചാരിച്ചു, പാറയുടെ ഇടയ്ക്ക് ചില സ്ഥലത്ത് മാത്രം മണ്ണുണ്ടെങ്കിൽ നമ്മളവിടെ ഡ്രാഗൺ ഫ്രൂട്ട് സൈസ് ചെയ്യും. അതേസമയം ഉപ്പുകളിലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ കണ്ടല് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിൻ്റെ തോട്ടം ഒക്കെ സൈസ് ചെയ്യും. അങ്ങനെ എന്താണ് ആ അവിടെ മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടത്തെ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ അങ്ങനെ നട്ടു കൊടുക്കുക.
1: അപ്പൊ ഇത് നമുക്ക് ഏത് സ്ഥലത്തും ചെയ്യാം, വെള്ളം തീരെ കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് അവിടെ ചെയ്യാം. ഇനി അല്ല, ഒരു വെള്ളത്താൽ നിറഞ്ഞു നടക്കുന്ന ഒരു ചതുപ്പിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ? ഫലങ്ങളും എല്ലാം
0: ചെയ്യാൻ പറ്റും അവിടെ. നമ്മൾ കണ്ടല്ല ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ഒക്കെ ചെയ്യാൻ പറ്റും.
1: ഈ വെച്ചിരിക്കുന്ന ഈ ചെറിയ കണ്ടെയ്നറൊക്കെ ചെടിക്ക് വേണ്ടിട്ട്, ഇത് വൃക്ഷവിളകളാണോ നടുന്നത്, പച്ചക്കറിയോ?
0: നമ്മൾ പച്ചക്കറികൾ, എല്ലാത്തരം പച്ചക്കറികളും നമ്മൾ വെർട്ടിക്കലായിട്ട് കയറ്റുന്ന പരിപാടിയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ട് പച്ചക്കറികൾ,
1: അതായത് പടർപ്പിനങ്ങള്,
0: പടർപ്പിന മറ്റേ പാവല് വെണ്ട എല്ലാം ഇങ്ങനെ നടും. നിറയുണ്ടാവും, നമ്മളെ മാതൃകയിൽ ചെയ്യുന്നതുകൊണ്ട് നിറയുണ്ടാവും. അപ്പൊ നമ്മ ഇവിടെ വന്ന കസ്റ്റമർക്കും ഒക്കെ പറിച്ചെടുക്കാം.
1: ഡ്രമ്മിനൊക്കെ ഒരുപാട് ഹോൾ ഇട്ടേക്കണം, എന്തിനാണ്?
0: ഞങ്ങൾ എയർ പ്രൂണിങ് ബോട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എയർ പ്രൂണിങ് ബോട്ടിൽ നിറയെ ഹോളാണ്, മുഴുവൻ ഹോളാണ്. അതിലൊന്നും പോലെ തെങ്ങ് പോലും വെച്ചേക്കുന്നത് എയർ പ്രൂണിങ് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്.
1: അതിനോട് ഒരു സാമ്യം വരുത്താനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്.
0: അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് അത് ജപ്പാൻ മാതൃക തന്നെയാണ് എയർ പ്രൂണിങ് ബോട്ടിൽ.
1: അല്ല, ഇപ്പൊ ഈ ഇത്
0: അതിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പച്ചക്കറി മിക്സിങ്ങിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ഇതിൽ മിക്സ് ചെയ്താൽ നടുന്ന രീതിയിലാണ്. ഒരു വിത്തല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പയറാണെന്ന് വിചാരിച്ചു, ഒരു പയറല്ല ഇടുന്നത്, ഒരു 19 പയറിൻ്റെ വിത്തിടും. അപ്പം അത് ബാധിച്ച് ആരോഗ്യമുള്ള മുകളിലേക്ക് വരും, മറ്റേയൊക്കെ ചീഞ്ഞ് അതിന് തന്നെ വളമാകും. അപ്പം അങ്ങനെ കൂടുതൽ വെർട്ടിക്കലായിട്ട് കയറ്റുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം മതി.
1: ഈ രീതി നല്ല ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരമാണ്.
0: വീടുകളിലാണെങ്കിലും ഞങ്ങൾ മിയാവാക്കി വെച്ച് കൊടുക്കുന്നിടത്ത് അവർക്ക് പച്ചക്കറിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. സൈഡില് മിയാവാക്കി മാതൃകയില് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും.
1: സാധാരണ വീടുകളിൽ പടർപ്പിനങ്ങളാണ് പരിപാലിക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഈ രീതിയിലാവുമ്പോ നമുക്ക് വളരെ എളുപ്പമാണ്.
0: സ്ഥലം വളരെ കുറവ് മതി,
1: നമുക്ക് സാധനങ്ങൾ പറിച്ചെടുക്കാനും എളുപ്പമാണ്. അതിപ്പോ മുകളിലേക്ക് പോയി ഒരു പരിധി കഴിഞ്ഞാൽ തിരിച്ചു താഴേക്ക് വരും. അപ്പൊ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഒരു രീതിയെ പറ്റി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാം.
0: രണ്ട് നമ്പർ പറയാം, 7736144935. പിന്നെ ഒരു നമ്പർ 8547010668.
1: ഒരിക്കൽ കൂടി പറയാമോ?
0: 7736144935. 8547010668.
2: ഇത്തിരി മുറ്റത്തൊരുക്കാം പഴവർഗ വിളകളുടെ മിയാവാക്കി തോട്ടം. പരിമിതമായ സ്ഥലത്ത് മിയാവാക്കി മാതൃകയിൽ പഴവർഗ വിളകളുടെ തോട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് കർഷകനും വിദ്യുച്ഛക്തി വകുപ്പ് മുൻ എഞ്ചിനീയറുമായ വൈറ്റില സ്വദേശി അശോക് കുമാറായിരുന്നു. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.
3: താകൃതാളം നല്ല താകൃതാളം തക താകൃതാളം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. അന്നക്കിളി എന്ന ചിത്രത്തിനു വേണ്ടി പഞ്ചു അരുണാചലം രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന് എസ് ജാനകി ആലപിച്ചത്.

0: അന്നക്കിളി എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി പഞ്ചു അരുണാചലം എഴുതി ഇളയരാജ സംഗീതം പകർന്ന എസ് ജാനകി ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ ശ്രീ പി രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി ഈസ് ബീയിങ് കാൾഡ് ആസ് ദി ഗാഡ്സ് ഓൺ കൺട്രി. ദർ ഈസ് ഓൺലി വൺ സിംഗിൾ

0: state in the whole of the nation, that is God's country, that is Keralam, that we all are proud of it.
1: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
2: സുഖദ് സംയോഗ് സേ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ് കി 15th एनिवर्सरी भी मना रहे हैं. मुझे खुशी है इस विशेष अवसर पर हम अपने संबंधों को कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप का दर्जा देने जा रहे हैं. हम इसके अंतर्गत ठोस लक्ष्य निर्धारित करते हुए आगे बढ़ेंगे.
1: സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768, 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള 1000 കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട്

0: അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ പഠിക്കാനും ഇന്നോവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट. इसके माध्यम से 108 देशों की 12,000 छात्राओं को सैटेलाइट टेक्नोलॉजी सीखने और इनोवेशन के क्षेत्र में आगे बढ़ने का अवसर मिल रहा है.
0: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening ലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം
1: കേരള മോഡൽ എന്ന് നാം അഭിമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ജീവിത നിലവാര സൂചികകളും ആയുർദൈർഘ്യത്തിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട് വളരെ മുന്നിലാണ്. ശിശുമരണ നിരക്കിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഇതൊക്കെ സാധ്യമായത് നമ്മുടെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സബ് സെന്റർ, കുടുംബാരോഗ്യ

0: ആരോഗ്യകേന്ദ്രം, പ്രാഥമിക ആരോഗ്യകേന്ദ്രം തുടങ്ങി താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അടങ്ങുന്ന പൊതുമേഖലയിലെ വലിയ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടാണ് ചുരുങ്ങിയ ചിലവിൽ രോഗനിർണയത്തിനും ചികിത്സകൾക്കും സാധാരണക്കാർക്ക് ആശ്രയമാകുന്നതും ഇന്നും ഈ സൗകര്യങ്ങളാണ്. കോർപ്പറേറ്റുകൾ പിടിമുറുക്കുന്ന സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ചെലവേറുന്ന സാഹചര്യത്തിൽ സർക്കാർ മേഖലയിലെ സേവനമാണ് സാധാരണക്കാർക്ക് ഏക ആശ്രയം. ഇത്തരം സർക്കാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കുറവ് കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത്. എന്തുകൊണ്ട് പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം. രോഗികളുടെയും ഡോക്ടർമാരുടെയും അനുപാതത്തിൽ ഉണ്ടായ വ്യത്യാസം പ്രശ്നമാണ്. സാമൂഹ്യ പ്രവർത്തകൻ അനിൽ ജോസ്:
1: ഇന്നത്തെ ആരോഗ്യ മേഖല അഫോർഡബിൾ അല്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ സർക്കാർ സംവിധാനങ്ങളാണ് കുറച്ചെങ്കിലും ഇവരെ സഹായിക്കാൻ വേണ്ടിയുള്ളത്. പേഷ്യൻസിന് എണ്ണം കൂടുതലായതുകൊണ്ടും സൗകര്യങ്ങളുടെ അപര്യാപ്തത അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും എങ്ങനെയെങ്കിലും ഈ ആൾക്കാരെ ഒപി കണ്ട് തീർക്കുക എന്ന് പറയുന്നതായി മാറിയിട്ടുണ്ട്. അപ്പം ഈ സർക്കാർ മേഖലയിൽ വരുന്ന ഡോക്ടർമാരെ എണ്ണത്തിലുള്ള കുറവ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എണ്ണം, ഇവിടെ ഡോക്ടർമാര് 100-200 ഒപിയൊക്കെ ഒരു ദിവസം കണ്ടതിനെ കുറിച്ച് വീമ്പ് പറയുന്ന നമ്മൾ കാണാറുണ്ട്. ആലോചിച്ച് നോക്കൂ, എത്ര സമയമാണ് ഒരു മനുഷ്യന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുമ്പോൾ എത്ര കുറച്ച് സമയമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നീണ്ട നിര, സ്കാനിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനാണെങ്കിലും ലാബ് ടെസ്റ്റ് ആണെങ്കിലും നീണ്ട നിര. ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡോക്ടർമാരും പേഷ്യന്റ് തമ്മിലുള്ള അനുപാതം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ഓരോ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറും 100-150 ഒപി ഒരു ദിവസം കാണേണ്ടി വരികയാണ്. അതിന് പുറമെയാണ് അവർ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ സർജനാണെങ്കിൽ അവർ കാണുന്ന ഒപിക്ക് പുറമെ സർജറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സർജറിയോട് സർജറിയാണ്. ഇവർക്കൊക്കെ എത്രമാത്രം ക്വാളിറ്റിയോടി എത്രമാത്രം അർപ്പണ മനോഭാവത്തോട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പല സ്ഥലത്തും ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര പ്രശ്നത്തിലാണ്. ഇത്രയും രോഗികൾ വരുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോട്ടെ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ സ്കാനിങ്ങിനൊന്ന് ചോദിച്ചു നോക്കൂ. നോക്കൂ, എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഇന്നത്തെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്കാനിങ്ങിന് ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്ന നിങ്ങൾ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം, സി ടി എടുക്കണം, എം ആർ ഐ എടുക്കണം. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടുക. ആലോചിച്ച് നോക്കി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ഈ ആൾക്കാരെ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിർബന്ധിതരായിത്തീരുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ രോഗികൾക്ക് അനുസൃതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അവിടെ പൈസ കൂടുതലാണ്. അപ്പൊ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ, പരമാവധി ആൾക്കാർ ഇൻഷുറൻസ് എടുപ്പിക്കാനുള്ള തന്ത്രമായിട്ട് വരെ മാറുന്നുണ്ട്. ഇൻഷുറൻസ് ഉള്ളവരെ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവരവിടെ കിടക്കുന്നു. കാരണം 24 മണിക്കൂർ അവിടെ കിടന്നെങ്കിലും പൈസ കിട്ടത്തില്ല. അപ്പൊ കിടക്കുന്നു, അവരെ കുറെ സ്കാനിങ് നടന്ന് കുറെ പൈസ ആകുന്നു. ഈ പൈസ മുഴുവൻ ഇൻഷുറൻസ് കമ്പനിക്കാർ അടയ്ക്കുന്നു. അങ്ങനെ ഒരു വിഷ്വസ് സർക്കിളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് മേഖലയിൽ പേഷ്യൻസിന്റെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആ റെഫറൽ സിസ്റ്റം, അതായത് പി എച്ച് സി പോലുള്ള സ്ഥലങ്ങളിൽ മാക്സിമം ആൾക്കാർ വരിക, അവിടെ നിന്ന് റെഫറലായിട്ട് സി എച്ച് സി കമ്മ്യൂണിറ്റി സെന്റർ അല്ലെങ്കിൽ താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റൽ, പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. അവിടുന്ന് റെഫറൻസ് ഉള്ളത് മാത്രം ജനറൽ ഹോസ്പിറ്റല്, അവിടുന്നുള്ള റെഫറൻസ് മാത്രം മെഡിക്കൽ കോളേജിൽ പോകുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല.
0: പുതുതലമുറയിലെ ഡോക്ടർമാർ സർക്കാർ മേഖലയിലേക്ക് കടന്നു വരാത്തതിന് പല കാരണങ്ങളുമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ:
2: പബ്ലിക് സെക്ടർ പൊതുവെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം കൊടുക്കാനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, എങ്കിലും പല പരിമിതികളും ഗവൺമെന്റ് സെക്ടറിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മുൻപത്തെ അപേക്ഷിച്ച് ഏറെ മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, മികച്ച ജനറൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, ഇതെല്ലാം ഉണ്ട്. എങ്കിലും ദ സ്പീഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതായത് സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റവും ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനവും, ചേഞ്ചിങ് നീഡ്സ് ആൻഡ് പോപ്പുലേഷൻ, അതിനാനുപാതികമായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ മാറ്റം വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിന് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സ്റ്റാഫിംഗ് പാറ്റേൺ തന്നെയാണ്. പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്റ്റാഫിംഗ് പാറ്റേണിൽ നിന്നും, അതായത് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫും, ആ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും അതിന്റെ തോത് പ്രൈവറ്റ് സെക്ടറിനെ അപേക്ഷിച്ച് കുറവെന്ന് ആണ് അറിയാൻ കഴിയുന്നത്. പുതുതലമുറയിലുള്ള ഡോക്ടർമാർ എന്തുകൊണ്ട് പബ്ലിക് സെക്ടറിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഒന്ന്, പുതുതലമുറയിലുള്ള ഡോക്ടർമാർ ചിന്തിക്കുന്നത് പഴയ തലമുറയിലുള്ള ഡോക്ടർമാർ ചിന്തിക്കുന്നത് പോലെയല്ല. അവരുടെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ ഇതെല്ലാം വ്യത്യസ്തമാണ്. ജോലി ചെയ്യുന്ന സമയം കൃത്യമായും കഠിനമായും ഉത്സാഹത്തോടുകൂടിയും ജോലി ചെയ്യുക. ജോലിക്ക് ശേഷമുള്ള

0: സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുക എന്നുള്ളതാണ് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊടുക്കാൻ നമ്മുടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. യുവതലമുറയെ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റൊരു ഘടകം വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. ഏതൊരു ഡോക്ടർക്കും എത്ര ജൂനിയറോ സീനിയറോ ആയിക്കൊള്ളട്ടെ, സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ രോഗിക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയവും രോഗി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സാവകാശവും താല്പര്യവും ചികിത്സാവിധികൾ വിശദീകരിച്ചു കൊടുക്കാനുമുള്ള സൗകര്യം, ഇതെല്ലാം ഡോക്ടർക്ക് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഒരു ദിവസം 100 or 200 രോഗികളെ കാണേണ്ടി വരുന്ന ഒരു ഡോക്ടർക്ക് ഇത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എത്ര മിടുക്കിയായിട്ടുള്ള ഡോക്ടറായാലും ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ ഈ രോഗിക്ക് ഗുണപ്പെടാതെ പോകുന്നു എന്നുള്ളത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ രോഗികളുടെ സംഖ്യയിൽ ഒരു ക്യാപ്, ഒരു പരിമിതി കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോഴേക്കും അനുപാതികമായിട്ടുള്ള സ്റ്റാഫിംഗ് പാറ്റേൺ നടപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതും ജൂനിയർ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ചും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇതിനോട് ചേർത്ത് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഹെൽത്ത് കെയർ വയലൻസ് ആണ്. ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന അറ്റാക്കുകൾ, ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന, ഡോക്ടർമാർക്ക് മാത്രമല്ല പ്രധാനമായും ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഫിസിക്കലായിട്ടുള്ള, അതായത് ഇഞ്ചുറി, പരിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വാക്കാലുണ്ടാകുന്ന ആക്രോശങ്ങളും ആക്രമണങ്ങളും ആയിരിക്കാം. ഇത് രണ്ടും ഒരു ഡോക്ടറെ സംബന്ധിച്ച് വളരെ ട്രോമറ്റൈസിംഗ് ആണ്.
1: സർക്കാർ ആശുപത്രികളിൽ ജോലി സാഹചര്യം കാര്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് പൊതുജനാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ ബി ഇക്ബാൽ അഭിപ്രായപ്പെടുന്നത്.
2: ആശുപത്രികൾക്കെതിരായിട്ടുള്ള ആക്രമണം, ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണം, അതിനൊരു കാരണം അതൊരു വൈരുദ്ധ്യവും കൂടിയാണ്. കാരണം ഇന്നിപ്പം ആരോഗ്യ മേഖലയിലുള്ള സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വളരെയേറെ വർദ്ധിച്ചു, പുതിയ ഉപകരണങ്ങൾ വന്നു, രോഗ ചികിത്സാ രീതികളൊക്കെ ആവിഷ്കരിക്കപ്പെട്ടു. ഇതിനൊക്കെ വലിയ പ്രചാരം ഡോക്ടർമാർ തന്നെയും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വഴി നൽകുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പഴയ പോലല്ല, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആശുപത്രികളിൽ രോഗികളും ബന്ധുക്കളും എത്തുന്നത്. അപ്പൊ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഡോക്ടർമാരിലാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആശയവിനിമയം നടത്തുന്നതിനുള്ള ചില പാകപ്പിഴകളുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും എതിരായിട്ടുള്ള ആക്രമണം വർദ്ധിക്കുന്നുണ്ട്. അത് സർക്കാർ ആശുപത്രി മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇപ്പം ശക്തമായ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമ സംരക്ഷണം നൽകാൻ വേണ്ടിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മറ്റും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സത്യത്തിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം 2006 തൊട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണം 2006 സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഡോക്ടർമാരുടെ ശമ്പളം, വേതന രീതിയിലൊക്കെ ഗണ്യമായ വർധന ഉണ്ടാക്കി. അതുപോലെ റെസിഡൻസി പ്രോഗ്രാം ഇതൊക്കെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല പെൻഷനും ലഭിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ആകർഷണീയമായി മാറി ധാരാളം ഡോക്ടർമാർ ആ കാലഘട്ടത്തില് ചേർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചത്, ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പോവും, പലരും സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോവും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുന്നിടത്തോളം വേഗം ജോലിയിൽ പ്രവേശിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് അനുരൂപമായ രൂപത്തിൽ PSC അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. PSC ഓരോ പോസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ കാലതാമസം വരും. ആ സമയത്തിനകം ഇവർ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കും, അവരുടെ സ്ഥാനം ഉറപ്പിക്കും. പിന്നീട് സർക്കാർ ആശുപത്രിയിൽ വരാൻ പലരും താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് PSC അപ്പോയിന്റ്മെന്റ് ത്വരിതഗതിയിലാക്കിയാൽ ഡോക്ടർമാർ കൂടുതലായിട്ട് സർക്കാർ മേഖലയിലേക്ക് വരും. അതിനുവേണ്ടി പ്രത്യേകമായി PSC ഒരു പ്രൊഫഷണൽ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങളെപ്പോഴുള്ള ആരോഗ്യ രംഗത്തുള്ള ജനകീയാരോഗ്യ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറവ് പരിഹരിക്കാൻ കഴിയും.
1: ഡോക്ടർമാരുടെയും ഇതര ജീവനക്കാരുടെയും നിയമനത്തിലെ സങ്കീർണമായ നടപടിക്രമങ്ങളും ഇതര പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതും പ്രധാനമാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK.
3: മുമ്പത്തേതിനെ അപേക്ഷിച്ച് നമുക്ക് സൗകര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും അതുപോലെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളുടെ ഒരു ഗുണനിലവാരത്തിലായാലും എണ്ണത്തിലായാലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഈ മാനവ വിഭവശേഷിയുടെ കാര്യമാണ്. സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത് 1960s അതേ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നമുക്കറിയാം അന്നത്തെ അപേക്ഷിച്ച് നമ്മുടെ പോപ്പുലേഷൻ ഇരട്ടിയായി. മുമ്പത്തേതിനെ അപേക്ഷിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ജനങ്ങളിൽ എത്തുന്നത് മുമ്പ് 30% ആയിരുന്നു, ഇന്ന് 50% ആയി. അത്രയധികം വ്യത്യാസം ഉണ്ടായിട്ട് പോലും സ്റ്റാഫ് പാറ്റേൺ, നമ്മൾ ഇവർക്കൊക്കെ സർവീസ് നൽകാനുള്ള ഡോക്ടർമാരടക്കമുള്ള നഴ്സുമാരും മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കമുള്ളവരുടെ എണ്ണത്തിൽ നാമമാത്രമായിട്ടുള്ള വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് പുറമെയാണ് ഈ

0: നിലവിലുള്ള ഒഴിവുകൾ കൂടി വരുമ്പോൾ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാകും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹെൽത്ത് സർവീസിൽ 800 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. അതിൽ ജനറൽ കേഡർ, അതായത് നമ്മൾ അസിസ്റ്റന്റ് സർജൻ, CMOs ഒക്കെ ഉൾപ്പെടുന്ന 476 പേരുടെ ഒഴിവുണ്ട്. സ്പെഷ്യലിസ്റ്റുകളുടെ 300 പേരുടെ ഒഴിവുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മാനവവിഭവശേഷി കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ സ്വകാര്യ മേഖല ഒരു പുതുതായി ആളുകൾ ജോയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി സ്വകാര്യ മേഖലയിലും അതുപോലെ വിദേശത്തുമൊക്കെയുള്ള തൊഴിലവസരങ്ങളും മികച്ച ശമ്പളവും ഒരു ഫാക്ടറാണ്. പക്ഷെ അതിലുപരി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഹെൽത്ത് സർവീസിലുള്ള ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാലതാമസം, അതോടൊപ്പം തന്നെ PSC നിയമനം വൈകുന്നു. പിന്നീട് നമ്മുടെ പല ഡോക്ടർമാരും ജോയിൻ ചെയ്യുമ്പോൾ അവർ പലരും സ്പെഷ്യാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എൻട്രി കേഡർ എന്ന് പറയുന്ന അസിസ്റ്റന്റ് സർജനായിട്ടാണ് ജോയിൻ ചെയ്യുക. അവർക്ക് അവരിപ്പോ ഒരു പീഡിയാട്രിഷനോ ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അവരെന്താണോ പഠിച്ചത് അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് കയറാനായി പിന്നീട് ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. കാരണം സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് ഓപ്ഷൻ കൊടുത്ത് അവർക്ക് വർഷങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതുപോലെ സമയബന്ധിതമായി പ്രൊമോഷൻ നടക്കുന്നില്ല. ഈ പ്രൊമോഷൻ നടക്കാൻ മറ്റു പല ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിനും പ്രൊമോഷൻ സമയബന്ധിതമായി നടക്കുന്നതിനും ഒക്കെ ഒരുപാട് കാലതാമസം ഹെൽത്ത് സർവീസിൽ ആരോഗ്യവകുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം പുതിയ ആളുകൾക്ക് അതുപോലെ PSC നിയമനം കിട്ടുമ്പോൾ പലപ്പോഴും തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് നിയമനം കിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ പലരും, നമുക്കറിയാം മറ്റു പലരും ഗവൺമെന്റ് സർവീസ് കയറുന്നതിനേക്കാൾ ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഡോക്ടർമാർക്ക് കയറാൻ പറ്റുക. കാരണം അവർ കൂടുതൽ സമയം പഠിക്കുന്നു. PG കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 28-30 വയസ്സാകുമ്പോഴാണ് അവർക്ക് അവരുടെ പഠനം പോലും പൂർത്തിയാവുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അവർക്ക് ഒരു കുടുംബമൊക്കെ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ദൂര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ദൂര ജില്ലകളിലൊക്കെ ജോലി കിട്ടുന്ന അവരെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരു കാര്യമാണ് PG ചെയ്യുന്ന ആളുകൾ പലരും സർവീസിൽ കയറുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഒരു PG ചെയ്യാനുള്ള കാലയളവിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം നീട്ടി നൽകുമായിരുന്നു. പക്ഷെ ഇപ്പോ നിലവിൽ 6 കൂടുതൽ ലീവാണെങ്കിൽ അവർ വന്ന് ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്ത് പിന്നീട് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കൂടുതൽ ഒരു സാങ്കേതികമായുള്ള സർവീസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതങ്ങനെ പല ഘടകങ്ങൾ ഈ കാര്യത്തിലുണ്ട്.
1: ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു കേരള ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ.
2: DHS മുഖേന ഏതാണ്ട് 132 ഡോക്ടർമാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 30 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടേഴ്സിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ നടക്കുന്നതുകൊണ്ട് ആ സെലക്ട് ചെയ്ത ഡോക്ടർമാരെ തന്നെ ജോയിൻ ചെയ്യാൻ September 1 ജോയിൻ ചെയ്യാന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അത് ആ ഡോക്ടർമാര് വന്ന് September 1 ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആശുപത്രികളും കുറെയൊക്കെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവും. മറ്റ് ഉള്ള പോസ്റ്റുകൾ എത്രയും പെട്ടെന്ന് നികത്താൻ വേണ്ടി ധനകാര്യ വകുപ്പിന്റെ പെർമിഷന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ ഡോക്ടർമാരെ വിന്യസിക്കും. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലകൾ ഡോക്ടർമാർക്ക് ഒരു പ്രത്യേക പ്രയോറിറ്റി ഗവൺമെന്റ് നൽകുന്നുണ്ട്. കാരണം ആ പ്രദേശങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവ് ധാരാളമുണ്ട്, പലരും ആ ജില്ലയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആ 3 ജില്ലകൾക്ക് ഒരു പ്രത്യേക പാക്കേജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്ത മാസത്തോടുകൂടെ ഇത് ഓർഡറിലാവും. ഇപ്പൊ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഉള്ളത് കൊണ്ടാണ് പല ഡോക്ടർമാരും ലീവ് എടുത്തു പോയിട്ടുള്ളത്. അത് 1st അത് ഒരു തിരിച്ചു വരുമ്പോ എല്ലാം നോർമലായിട്ട് മുന്നോട്ട് നീങ്ങും.
1: പൊതുമേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തകരാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. എന്തൊക്കെ സിസ്റ്റം തകരാറുകൾ പറഞ്ഞാലും അർപ്പണബുദ്ധിയോടെ സേവനമനുഷ്ഠിക്കുന്ന നിരവധി ഡോക്ടർമാരും നേഴ്സുമാരും ഇന്നും സർക്കാർ മേഖലയിലുണ്ട്. സേവന തൽപരരായ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതിനോടൊപ്പം വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുകയാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പല ജീവിതശൈലീ രോഗങ്ങളുടെയും തലസ്ഥാനമായി മാറിയിട്ടുള്ള നമ്മുടെ നാട് പകർച്ചവ്യാധികളുടെയും മാറാരോഗങ്ങളുടെയും കൂടി തലസ്ഥാനമായി ആതുര കേരളമായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമകാലികം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സമകാലികം. മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
5: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ

0: ജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനംവകുപ്പ്.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക്

0: കെ സി ബി അറിയിപ്പ് മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ മോർ പരിസരം, പള്ളിത്താഴം പരിസരം, ബി എസ് എൻ എൽ കോരംകോട്, കോരംകോട് അമ്പലം പരിസരം, വള്ളക്കുരിശ്, ഹെയിൽമേരി പെരുമ്പള്ളി പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.
1: ഓണത്തിന് ബിഗ് സ്ക്രീൻ ടിവി വാങ്ങാൻ പറ്റിയില്ലേ?
2: എങ്കിൽ നേരെ ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൾട്ടി ഫീച്ചറിലേക്ക് പോരൂ. ഇന്ന് കൂടി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ,
1: 75% വരെ ഡിസ്കൗണ്ടും മികച്ച EMI-ഉം,
2: ഒപ്പം മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
3: ഷോറൂമുകൾ രാത്രി 12 വരെ മാത്രം.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷം വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതൽ മാർക്കും കുടുംബവാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്തവരെയുമാണ് ഈ പദ്ധതി പ്രകാരം പരിഗണിക്കുന്നത്. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഈ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന അടുത്ത മാസം 30 മുൻപ് ഓൺലൈനായി ഡേറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം: 0484-298-3130. FM ഈവനിംഗിൽ ഇനി
4: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

വൈകിട്ട് 3:20 കഴിയുമ്പോഴേക്കും ഉണ്ണിമോളുടെ സ്കൂൾ ബസ് വരും. മഴ പെയ്യുന്നു. ഉണ്ണിയമ്മ മഴ കണ്ടുകൊണ്ട് ഉമ്പായിയുടെ ഗസലും വെച്ച് കാപ്പി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിപ്പൊടിപ്പുകൾ പോലെ മഴ മാനത്ത് പൊടിഞ്ഞു തൂവുന്നു. തൂവാനം കണ്ടിരിക്കാൻ നല്ല രസം. ഉണ്ണിയമ്മയുടെ കുട്ടിപ്രായത്തിൽ മഴയത്ത് കുടയില്ലാതെ മുറ്റത്തിറങ്ങി മഴ നനയാറുണ്ട്. ഓടിട്ട വീട്. മുറ്റത്ത് വെള്ളിനൂലുകൾ പോലെ നിരനിരയായിട്ടാണ് മഴ പെയ്ത് വീഴാറ്. അതിൽ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ച കടലാസ് വഞ്ചി ചെറുതും വലുതും കുറേ ഉണ്ടാക്കി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കിവിടും. മഴ തോർന്നാലും വെള്ളൊഴുക്കിൽ വഞ്ചിക്കൊപ്പം തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് പിറകേ നടക്കും. തറവാട്ടിലെ വീട്ടില് അന്ന് ഉണ്ണിയമ്മയുടെ മുത്തശ്ശിയുണ്ടായിരുന്നു. അവിടെ പറമ്പില് മഴവെള്ളം കെട്ടിക്കിടക്കുന്നയിടത്ത് കുഞ്ഞു വാൽമാക്രികളും തവളക്കുഞ്ഞുങ്ങളും ഉണ്ടാവും. ചിറ്റയുടെ മക്കൾ രാകേഷും മണിക്കുട്ടിയും ചേർന്ന് നീളമുള്ള പച്ചോല ഈർക്കില തുമ്പത്ത് കുരുക്കുണ്ടാക്കി തവളക്കുഞ്ഞുങ്ങളെ പിടിക്കും. തവളക്കുഞ്ഞിയുടെ കഴുത്തിൽ കുരുക്കുവളയം വീണാൽ പിന്നെ നീളമുള്ള ഈർക്കിൽ വള്ളി ഒറ്റ വലിയാണ്. പിന്നെ കുരുക്കഴിക്കാതെ അതിനെ ചാടിച്ചുകൊണ്ട് നടക്കും. അയ്യോ, ഉണ്ണിമോളുടെ ബസ്സെത്തി. എവിടെ കൂടാ? ഉണ്ണിയമ്മ കുടയ്ക്ക് നെട്ടോട്ടം തുടങ്ങിയപ്പോഴേക്കും ഉണ്ണിമോള് മഴ നനഞ്ഞ് ഓടിയെത്തി. ഞാൻ കുട എടുത്തു വയ്ക്കാൻ മറന്നു മോളെ. ആ, അത് കാരണം എനിക്ക് മഴ കൊള്ളാൻ പറ്റി. ഉണ്ണിമോള് വേഗം മുറ്റത്തിറങ്ങി രണ്ട് കൈയും നീട്ടി മഴയെ തട്ടിക്കളിച്ചു. ഇങ്ങനെ മഴ നനയല്ലേ ഉണ്ണിമോളെ? ജാനൂട്ടി ഉണ്ണിമോളോട് മുരണ്ടു. അപ്പൂച്ചിയാണെങ്കിൽ കുറേ നേരമായി മഴ തോർന്നിട്ട് വേണം നായാട്ടിനിറങ്ങാൻ എന്ന് കരുതി മ്യാവു മ്യാവു എന്നും വിളിച്ച് ഇരിക്കണു. നിനക്ക് എങ്ങോട്ട് പോവാനാ തിരക്കപ്പൂച്ചി? അതൊക്കെ ഉണ്ട്. അപ്പൂച്ചി ഒന്നും വിട്ടു പറയുന്നില്ല. ഇടയ്ക്ക് ആരും അറിയാതെ ഊരു ചുറ്റാനൊരു പോക്കുണ്ടവൾക്ക്. എവിടെ പോണേന്ന് എനിക്കറിയാം. ജാനൂട്ടി അർത്ഥം വെച്ച് മൂളി.

0: മഴയ്ക്ക് ശമനം വന്നു. ഉണ്ണിമോൾ റെയിൻകോട്ടും തൊപ്പിയും വെച്ച് മഴവെള്ളത്തെ പിടിക്കാനിറങ്ങി. വാ അപ്പൂച്ചി വാ. ഉണ്ണിമോൾ ആ മാങ്കോസ്റ്റിൻ ചെടിയുടെ ചുവടെ നിന്ന് അപ്പൂച്ചിയെ വിളിച്ചു. അപ്പൂച്ചി എന്തോ കോളുണ്ട് എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ മ്യാവൂ മ്യാവൂ വെച്ചുകൊണ്ട് ഓടിയെത്തി.
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: മികച്ച ഓഫർ പ്രൈസിൽ ഫോൺ സ്വന്തമാക്കാൻ മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സ് സെയിൽ.
3: ഗംഭീര EMI ഓഫറുകൾക്കൊപ്പം മൈ ജി ഓണം മാസോണം സമ്മാനങ്ങളും നേടാം.
2: ഇന്ന് കൂടി മാത്രം ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
1: നമസ്കാരം സാർ. നമസ്കാരം
0: സഹോദര. നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സാർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സാർ, എന്നെ കുറിച്ച്

0: പറയുകയാണെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് എം ബി എ ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
1: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
0: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
1: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
0: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി, ത്രിഭുവന മഹാദേവി, ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ 2 തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു,

0: ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റ് ആകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജ് ഉള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്,

പിന്നെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും റോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ 1000 കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക്
റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി.

ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലിസിന്റെ ആയിരക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5000-ൽ പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്.

സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണ്ണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്.

0: നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 30:06. FM ഈവനിങ്ങിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിങ് മെലഡി. ക്രിമിനൽ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഇന്ദീവർ രചന നിർവഹിച്ച് MM കീരവാണി സംഗീതം പകർന്ന് കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

0: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
1: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
0: CKYC എന്ന് വെച്ചാ
1: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14 ഡിജിറ്റിന്റെ ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
0: RBI പറയുന്നു,
1: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സംസ്ഥാനത്തെ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട

പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദ്യുതിമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. പ്രായം 18-നും 60-നും ഇടയിലായിരിക്കണം. അപേക്ഷകർ www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 04-84-29-83-130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04-84-29-83-130.

0: കോട്ടയം ജില്ലയിൽ 2026 വർഷത്തിലെ കാവ് സംരക്ഷണത്തിനുള്ള ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. കാവുകളിൽ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും കാവിന്റെ ജൈവ വൈവിധ്യ പരിപോഷണത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഉടമസ്ഥർക്ക് ധനസഹായം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, SH മൗണ്ട് PO, കോട്ടയം എന്ന വിലാസത്തിലോ ACF.SF-KTYM.FOR@Kerala.gov.in 68006 അല്ലെങ്കിൽ ACFSFKTM@gmail.com എന്ന ഇമെയിൽ വിലാസങ്ങളിലോ അപേക്ഷിക്കണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 04-81-23-10-412 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-81-23-10-412
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 0477224155. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477224155.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാട് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യത മറ്റു വിശദവിവരങ്ങൾക്കും https://recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 04-84-257-6606 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-84-257-6606

0: 7 6 6 0 6.
1: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
8: കിച്ചൺ അപ്ലയൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ?
9: മിക്സർ, അവൻ, എയർ ഫ്രൈയർ തുടങ്ങി എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
8: ഈ വമ്പൻ ഓഫറുകൾ ഇന്ന് കൂടി മാത്രം.
9: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
10: ചാർജർ പിന്നീട് വാങ്ങാം, ഇയർബഡ്സ് അടുത്ത മാസം.
9: ഇനി പോസ്റ്റ്പോൺ ചെയ്യണ്ട. 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ
10: ഇന്ന് കൂടി മാത്രം.
9: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ രാത്രി 12 വരെ.
11: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
12: അതെങ്ങനെ?
11: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ICAR വേൾഡ് ഫിഷ് പ്രൊജക്റ്റിൽ യങ് പ്രൊഫഷണൽ 1 തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ എല്ലാ രേഖകളുമായി നേരിട്ടുള്ള അഭിമുഖത്തിൽ നാളെ രാവിലെ 9 മണിക്ക് മുൻപായി എത്തിച്ചേരുക. കരാർ കാലാവധി 1 വർഷമായിരിക്കും.
13: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
11: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ രാത്രി 12 മണി വരെ. മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
13: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
11: ഇന്ന് മാത്രം. ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ.
14: തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
15: യുദ്ധത്തിന്റെ ആലസ്യത്തിൽ അമർന്നതുകൊണ്ടാകാം പതിവുള്ള തിരക്കൊന്നും അങ്ങാടിയിൽ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിക്കേള് തുന്നുന്നതിനിടയിൽ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് കുതിരവണ്ടിയിൽ രാമറും മകനും പോകുന്നതാണ്. എങ്ങോട്ട് പോകുന്നു എന്നയാൾ കൈകൊണ്ട് ചോദിച്ചു. ദാ ഇത്തിരിടം വരെ എന്ന് രാമർ ഉച്ചത്തിൽ പറഞ്ഞു. തക്ഷൻ കുന്നിനപ്പോൾ ഒരു പുതിയ മുഖമാണുള്ളതെന്ന് രാമറിന് തോന്നി. വണ്ടിയിൽ പോകുമ്പോൾ ബാങ്കിലെ സൈറൺ കേൾക്കണമെന്ന് രാമറിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അങ്ങാടിയിൽ കൂടി നിൽക്കുന്ന എല്ലാവരും വണ്ടിക്ക് നേരെയാണ് നോക്കുന്നത്. വീടിന്റെ കോലായിൽ കല്യാണി നിൽക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ വണ്ടി അവൾ കാണും മുമ്പേ അത് ഒരു മരത്തിന്റെ മറവിലെത്തിയിരുന്നു. രജിസ്ട്രാഫീസും പറമ്പിൽ അമ്പലവും പോലീസ് സ്റ്റേഷനും ടൂറിസ്റ്റ് ബംഗ്ലാവും സാൾട്ട് ഓഫീസും എല്ലാം കടന്ന് ചീർപ്പിലെത്തിയപ്പോൾ രാമർ വണ്ടി നിർത്തുവാൻ പറഞ്ഞു. ചീർപ്പിൽ അപ്പോൾ ധാരാളം തോണികൾ അപ്പുറത്തും ഇപ്പുറത്തും എത്താൻ വേണ്ടി കാത്തുകിടക്കുകയായിരുന്നു. ചീർപ്പിന്റെ വാതിലുകൾ തുറക്കുന്നതിനനുസരിച്ച് തോണികൾ ഓരോ ഭാഗത്തേക്കും പോകും. മൂരാട് പുഴയിലെ ഉപ്പുവെള്ളം അകലാപുഴയിലേക്ക് കടക്കാതിരിക്കുവാനും ചീർപ്പ് സഹായിക്കുന്നു. ചീർപ്പിന്റെ പ്രവർത്തനം രാമർ മകന് പറഞ്ഞുകൊടുത്തു. അതിനിടയിൽ പരിചയക്കാരിൽ പലരും രാമറോട് തിരക്കുന്നുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വെറുതെ, മോനെ കാണിക്കാൻ വന്നതാ. കുറെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മടങ്ങാ, അവന് മടുത്തിട്ടുണ്ടാവും. തിരികെ അങ്ങാടിയിലെത്തിയപ്പോൾ എല്ലായിടത്തും ഒരു മൂകത പരന്നതായി രാമർ കണ്ടു. എന്തോ ശുഭകരമല്ലാത്ത വിവരം കേട്ട ഭാവമായിരുന്നു എല്ലാവരിലും. നേരത്തെ അങ്ങാടിയിൽ കണ്ട ചലനം പോലും ഇല്ലാതായിരിക്കുന്നു. അങ്ങാടി എങ്ങനെയാണ് പെട്ടെന്ന് ഈ വിധത്തിൽ മാറിപ്പോയത്? കുതിരവണ്ടി വീട്ടിലേക്ക് തിരിച്ചുവിട്ട ശേഷം രാമർ അങ്ങാടിയിലേക്ക് നടന്നു. ഗോവിന്ദൻ അടിയോടി ഒരു പീടികയുടെ തൂണും ചാരി നിൽക്കുന്നു. എന്താണുണ്ടായത്? രാമർ അന്വേഷിച്ചു. INIയിലെ തെരുവത്ത് കണ്ടി മീത്തൽ

0: എളപ്പം വന്നിട്ടുണ്ട്, സുഖമില്ലാതെ. അതിനെന്താ? ഓനൊരു വിവരം പറഞ്ഞു. എന്ത് വിവരം? ഗോവിന്ദൻ അടിയോടി ചുറ്റുമൊന്ന് പകച്ചു നോക്കിയ ശേഷം ചെവിയില്ലെന്നോണം പറഞ്ഞു, നമ്മളെ നടുക്കണ്ടി കണാരനെ തൂക്കിലേറ്റിയത്രേ. ഓൻ INI ജൂനിയർ ആഫീസർ ആയിരുന്നു എന്ന് കേൾക്കുന്നു. രാമർക്ക് ആ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ പെടാതിരിക്കാനുള്ള അസാധാരണ വൈഭവം അയാൾക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് പിടിക്കപ്പെടുക? രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു മുങ്ങിക്കപ്പലിൽ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകുമ്പോഴാണത്രേ അയാൾ പിടിക്കപ്പെട്ടത്. മദിരാശി തുറമുഖത്ത് വെച്ചായിരുന്നു തൂക്കിക്കൊല എന്നാണ് കേളപ്പം പറഞ്ഞത്. നടുക്കണ്ടി കണാരൻ നല്ലൊരു ദേശസ്നേഹിയാണെന്ന് രാമർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു സാധാരണ തൊഴിലാളി ഇംഗ്ലീഷ് സ്വയം പഠിച്ച് ദേശസ്നേഹത്തിന്റെ പേരിൽ കടൽ കടക്കുകയായിരുന്നു. അയാളുടെ ദുരന്തം മാനസികമായി രാമറെ വല്ലാതെ തകർക്കുകയും ചെയ്തു. പിന്നീട് കുഞ്ഞിക്കേളുവുമായും ചേക്കുവുമായും സംസാരിച്ചിരിക്കെ രാമർ പറഞ്ഞത് കണാരന്റെ ദേശസ്നേഹത്തോളം വരില്ല മറ്റാരുടേതും എന്നായിരുന്നു. അന്നേരം കുഞ്ഞിക്കേളു പറഞ്ഞു, ഇയാളാണ് തക്ഷംകുന്നിന്റെ വീരപുത്രൻ. ശരിയാ, ചേക്കുവും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇതൊക്കെ ആരോർക്കും? എനിക്ക് സംശയമുണ്ട്, കുഞ്ഞിക്കേളു പറഞ്ഞു. മറ്റു രണ്ടുപേർക്കും അഭിപ്രായമൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. തെല്ലിട അവർ നിശബ്ദരായിരുന്നു. ഇന്നത്തെ വൈകുന്നേരം സ്നേഹിതന്മാരുമായി പല കാര്യങ്ങളും പറയാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ അതിനു പറ്റിയ സമയം ഇതല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ ചേക്കു പറഞ്ഞു, മറ്റന്നാളാണ് നമുക്ക് കഞ്ഞി കൊടുക്കേണ്ട ദിവസം. അത് കൊടുത്തതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ആശ്വാസമായിന്നോ? നെല്ല് കുറച്ചുകൂടി മാണ്ടി വരൂ അല്ലേ ചേക്കു? രാമർ ചോദിച്ചു. അത് ഓർമ്മിപ്പിക്കാനാ ഞാനിത് പറഞ്ഞത്. സാരമില്ല, നാളെ നമുക്ക് എല്ലാവരെയും കാണാം. രാമർ അത് പറഞ്ഞ ഉടനെ കുഞ്ഞിക്കേളു അഭിപ്രായപ്പെട്ടു, എല്ലാവർക്കും മൺകലം കൊടുക്കാനുള്ള ചേക്കുവിൻ്റെ ബുദ്ധി നല്ല ബുദ്ധി തന്നെയാ. ആരും മണ്ണിൽ കുഴി കുഴിക്കണ്ടല്ലോ. പോലീസ് വണ്ടി വന്നാലും പേടിക്കണ്ട. കഞ്ഞി കുഴിയിലൊഴിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ അനുഭവം അവരെ ഞെട്ടിപ്പിച്ചിരുന്നു. വിശപ്പിന്റെ ആർത്തി കൊണ്ട് മണ്ണ് പുരണ്ട കഞ്ഞി വാരി കുടിക്കുന്ന നാട്ടുകാരെ ഏറെ ദുഃഖത്തോടെയാണ് അവർ നോക്കി നിന്നത്. കഞ്ഞി പതുക്കെ പതുക്കെ അകത്താവുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷവും അവർ നിറഞ്ഞ കണ്ണുകളോടെ കാണുകയായിരുന്നു. അടുത്ത പ്രാവശ്യം കഞ്ഞി പകരുമ്പോൾ മണ്ണിലുള്ള കുഴിയിലേക്കാകരുതെന്നും അവർക്ക് തോന്നിയിരുന്നു. അതിന് ചേക്കു ഒരു വഴി കണ്ടെത്തി. നേരെ ആന്തൂരാൻ കുന്നിൽ ചെന്ന് കുറേ മൺചട്ടികൾ ഉണ്ടാക്കാൻ പറയുക. 4 ദിവസം കൊണ്ട് നാട്ടിലേക്ക് ആവശ്യമായ ചട്ടി ഉണ്ടാക്കിത്തരാമെന്ന് ഇട്ടുണ്ണി നായർ ഏൽക്കുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം കഞ്ഞി പകരുക പുതിയ മൺചട്ടിയിലായിരിക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഓണം കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
3: മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
2: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്
3: 75% വരെ ഡിസ്കൗണ്ടുമായി. മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിൽ
2: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
3: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ്, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
2: അറിവിലെ കാടും കാട്ടറിവും. കാടിനെക്കുറിച്ചുള്ള എല്ലാ തരം അറിവുകളെയും കാട്ടറിവ് എന്നോ കാടറിവ് എന്നോ പറയുന്നു. മനുഷ്യന് കാടിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവല്ല അത്. കാട്ടിൽ നിന്ന് അനുഭവാത്മകമായി സ്വരൂപിക്കുന്ന എല്ലാ അറിവുകളും അതിൽപ്പെടുന്നു. അടിസ്ഥാനപരമായി അത് ഫോക്ലോർ അല്ലെങ്കിൽ കൂട്ടറിവാകുന്നു. കാട്ടിൽ വസിക്കുന്ന ഗോത്രങ്ങൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾ സ്വരൂപിക്കുന്ന അറിവുകൾ പരസ്പരം കൈമാറുന്നു. പാരമ്പര്യങ്ങളിലൂടെ അത് തുടരുന്നു. കാടും കാട്ടുവാസികളും ഇല്ലാതാവുന്ന ഇക്കാലത്ത് കാട്ടറിവുകൾക്ക് നാശം വരുന്നു. പുതിയ നാഗരിക ജ്ഞാനം അതിനെ വ്യവസായത്തിലേക്ക് സ്വാംശീകരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുന്നു. ഇന്ന് കാടിനെക്കുറിച്ചുള്ള ജൈവികമായ അറിവുള്ളത് അവശേഷിക്കുന്ന ഏതാനും ആദിവാസികൾക്കാണ്. അവരും നഗരവൽക്കരിക്കപ്പെടുന്നതോടെ മനുഷ്യരാശിയെ സഹസ്രാബ്ദങ്ങളോളം നിലനിർത്തിയിരുന്ന ആ അറിവുകൾ നശിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആ അറിവിൻ്റെ സ്വഭാവത്തിന് ഉദാഹരിക്കാൻ നമുക്ക് ആദിവാസികളുടെ തന്നെ തീനറിവ്

ിൽ ചില ഇലത്തീനുകളും പഴങ്ങളും പറയാവുന്നതാണ്. രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാത്തതായിരുന്നു അവരുടെ പ്രകൃതി ഭക്ഷണം. കാട്ടിലകൾ, കാട്ടുപഴങ്ങൾ, കാട്ടുകുമിളുകൾ, മുളയരികൾ, കാട്ടുനെല്ലുകൾ, ചോലമീനുകൾ എന്നിങ്ങനെ പോകുന്നു അവ. കാട്ടിലകളിൽ പ്രധാനപ്പെട്ട ഒന്നായ മുളക്കൂമ്പ് പല ആദിവാസി വിഭാഗങ്ങളുടെയും ഒരു സാധാരണ

0: ചുരുളിയിലയും മണിത്തക്കാളിയിലയും അട്ടപ്പാടിയിലെ ആദിവാസികൾ ഇന്നും കഴിക്കുന്നു. നിലമ്പൂരിലെ ആദിവാസികൾ പഴുതാരക്കാലിയുടെ ഇല ഭക്ഷിക്കുന്നുണ്ട്. മരത്താളിൻ്റെ ഇല അരച്ച് കാസർഗോട്ടെ മറാഠികൾ അപ്പം ചുടാറുണ്ട്. കുറകർക്ക് അത് മരച്ചേമ്പും കാണിക്കാർക്ക് അത് കാട്ടാളൻ ചേമ്പുമാണ്. ഇങ്ങനെ നാഗരികരായിപ്പോയ നമുക്കറിയാത്ത നൂറുകണക്കിന് ഇല ഇനങ്ങൾ കാട്ടറിവിൽപ്പെടുന്നു. അനേക ഇനം ചക്കകൾ കേരളത്തിലെ കാടുകളിൽ ഒരു പ്രധാന പഴമാണ്. കാട്ടുതക്കാളിയിലെ ചെറുപഴങ്ങൾ കാട്ടുവാസികൾക്ക് ലഭ്യമായിരുന്നു. മാഞ്ചുണ്ട, വിരി എന്നീ കാട്ടുപഴങ്ങൾ ആദിവാസികൾക്ക് സാധാരണം. മിക്ക ആദിവാസികളും ഈന്തിൻ പഴം കഴിക്കാറുണ്ട്. അതിൻ്റെ കുരു മാവാക്കി അവർ ഉപയോഗിക്കുന്നു. അത്തിപ്പഴവും കാട്ടുഞ്ഞാവൽപ്പഴവും നെല്ലിയും നാട്ടിലും പ്രസിദ്ധമാണ്. പൂവം, പാലി, ചടച്ചി എന്നീ പഴങ്ങൾ മിക്ക ആദിവാസികൾക്കും ലഭ്യമായിരുന്നു. കാവളം, കറുത്തോടൽ, വറ്റോടൽ എന്നിവയും കാട്ടിലുള്ള രുചികരമായ പഴങ്ങളാണ്. പുൽമേടുകൾക്കടുത്ത് വളരുന്ന കാട്ടുകൊയ്യയുടെ പഴം മുതുവാന്മാർക്ക് പ്രിയപ്പെട്ടതാണ്. ചോലനായ്ക്കർ കഴിക്കാറുള്ള ഒന്നാണ് ഉപ്പുമാങ്ങാവള്ളിപ്പഴം. ഇലകൾക്കും ധാന്യങ്ങൾക്കും പഴങ്ങൾക്കും പുറമെ 50-ലധികം കിഴങ്ങിനങ്ങൾ വേറെയുണ്ട്. തേനിനങ്ങൾ കാട്ടറിവിലെ അവിഭാജ്യ ഘടകമാണ്. കാട്ടുകോഴികൾ, പക്ഷികൾ, മാനിനങ്ങൾ, മയിലുകൾ, മുയലുകൾ, മീനിനങ്ങൾ, ഞണ്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കാട്ടറിവുകൾ നിലനിൽപ്പിൻ്റേതാണ്. കാട്ടിലെ നീരറിവുകൾ വിപുലമാണ്. കടലുപോലെ തന്നെ കാടും വിഭവങ്ങളുടെ അക്ഷയ ഖനിയാണ്. നാടും കാടും കാണാതെ നാഗരികരായ നമുക്ക് കാട്ടറിവുകളില്ല. നഗരത്തിലേക്ക് വികസിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കൂട്ടറിവുകൾ അന്യമാകുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ AC വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണം.
6: കാരണം
5: മൈ ജിയിൽ ഇപ്പോഴും AC മികച്ച ഓഫർ ഉണ്ട്.
6: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
5: AC വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
6: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
5: ഇടപ്പള്ളി മറൈൻ ഡ്രൈവ്, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
7: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അടുത്ത മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
8: ₹30 crore ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട്ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
7: കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൗജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0479-2452-277 അല്ലെങ്കിൽ 2457778 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
11: എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: FM ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം

0: ഭാഗത്തായിരുന്നു. വൈറ്റ് ഹൗസും വൈറ്റ് ഹാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ്. വൈറ്റ് ഹാൾ ബ്രിട്ടനിലെ ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കുഞ്ഞിരാമൻ നായർ എന്ന കവിത. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ഷോർ. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: has raised fears of another round of flooding in low-lying areas of Dasaratpur, which could face its seventh flood this season. The situation is particularly worrying as Dasaratpur has been affected by floods since the 6th of last month, while several embankment breaches remain vulnerable. The IMD says a well-marked low-pressure area over the northwest bay of Bengal is bringing heavy to very heavy rain. Red warning has been issued for Baleswar, Keunzar and Mayurbhanj, while Jajpur and Bhadrak are under orange warning. Prakash Das, Akashvani News, Bhubaneswar.
1: In men's hockey, the World Cup final between Germany and Spain is underway at Wavre-en, Belgium. Defending champions Germany were leading 1-0 when reports last came in against Spain. Germany are aiming to defend the crown they won in 2023 and secure their fourth World Cup title. Spain, meanwhile, are chasing their maiden Hockey World Cup trophy. In women's cricket, India were 136-7 in 16.3 overs against Thailand in a group stage match of 2020 Asia Cup at Dubai when reports last came in. Earlier, Thailand won the toss and opted to bowl first. And now before we end the bulletin, the headlines once again. India and Uzbekistan elevate bilateral ties to comprehensive strategic partnership, seal long-term uranium supply pact and set $5 billion trade target by 2030. Prime Minister Narendra Modi conferred Uzbekistan's highest state honor, reaches Kyrgyz Republic to take part in 26th SCO summit at Bishkek. Prime Minister Modi warns of perils of drug abuse in Mann Ki Baat program, celebrates women's economic empowerment, girls entering space industry and agricultural innovation. Nepal issues fresh flood alert along Bhote Koshi River. 149 Indians rescued so far as death toll crosses 780. And in men's hockey, Germany and Spain locking horns for the coveted World Cup title in Belgium. And that's all in the news at 9. Good night.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
3: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: എല്ലാ ശ്രോതാക്കൾക്കും അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ?
5: തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കത്ത് വായിക്കുവാണ്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാത്രി 9:30 നിലയം പ്രക്ഷേപണം ചെയ്ത സാഹിത്യ സുരഭി എന്ന പരിപാടിയിൽ അശ്വതി അശോകൻ അവതരിപ്പിച്ച കഥ വരാന്തയിൽ വെയിൽ നല്ല അവതരണവും പുതിയ പ്രമേയവും കൊണ്ട് മികച്ചതായി. തുടർന്ന് അവതരിപ്പിച്ച കവിതകൾ എല്ലാം തന്നെ മികച്ചതായിരുന്നു എന്ന് ചേർത്തലയിൽ നിന്നും കിലാബെസ് പറയുന്നു.
4: ഈ അഭിപ്രായത്തിന് നന്ദി. പരിപാടി സശ്രദ്ധം കേട്ടതിൽ സന്തോഷം.
5: ഇനിയൊരു വലിയ കത്താണ്. കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തെ ആസ്പദമാക്കി ഡോക്ടർ സരിതാ മഹേശ്വരൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായിരുന്നു. വൈവാഹിക ബന്ധം അടിമ ഉടമ ബന്ധമല്ലെന്ന് വ്യക്തമാക്കി എ എം ഹരിദാസ് അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായി. ശ്രീകൃഷ്ണന്റെ ചിരി വിഷയമാക്കി പി വി കൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തനീയമായിരുന്നു. കാവ്യധാരയിൽ ഇടശ്ശേരിയുടെ പുലരെ പുലരെ പൊന്നോണം എന്ന കവിത രഞ്ജിനി സുധീരൻ ആലപിച്ചത് അതീവ ഹൃദ്യമായി. യൂസഫ് അലി കേച്ചേരിയുടെ ഓണപ്പാട്ട് വിജേഷ് ഗോപാൽ ആലപിച്ചതും കാവാലം നാരായണ പണിക്കരുടെ പിറന്നാളിൽ എന്ന കവിത മൃദുല ആലപിച്ചതും വൈലോപ്പിള്ളിയുടെ ഓണക്കളികൾ പ്രിയാവർമ്മ ആലപിച്ചതും കർണാനന്ദമായി. പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഓൺലൈനിൽ കൊച്ചി നിലയം ഇവിടെ കിട്ടുന്നത് 1.5 മിനിറ്റിലേറെ വൈകിയാണ്. എന്നാൽ കണ്ണൂർ നിലയം ചെറിയ വ്യത്യാസത്തിൽ കിട്ടുന്നുമുണ്ട്. അടുത്തുള്ള മഞ്ചേരി നിലയം 2 മിനിറ്റ് വൈകിയാണ് കിട്ടുന്നത്. ബുധനാഴ്ചകളിൽ ഇതേ സമയത്താണ് അനന്തപുരിയുടെ ഇതാ ഒരു ചോദ്യം. രണ്ടും ഒരേ സമയമായതിനാൽ ഏതെങ്കിലും ഒന്നേ കേൾക്കാൻ കഴിയൂ. അതിനാൽ കൊച്ചി നിലയത്തിന്റെ ഈ പരിപാടി വ്യാഴാഴ്ചകളിലാക്കിയാൽ ഏറെ ശ്രോതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് കത്തയച്ചിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, മലപ്പുറം വറ്റല്ലൂരിൽ നിന്നാണ്.
4: മലപ്പുറത്തു നിന്നുള്ള ശ്രീ കെ രാമചന്ദ്രൻ പിള്ള, നന്നായി സിഗ്നൽ ലഭിക്കുന്ന നിലയങ്ങൾ അടുത്തുണ്ടായിട്ടും നമ്മുടെ കൊച്ചി നിലയത്തിന്റെ പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ബുധനാഴ്ചയിലെ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നല്ലത് തന്നെ. എന്നാൽ കൊച്ചി നിലയത്തിന്റെ മറ്റു പരിപാടികളും അത് അവതരിപ്പിക്കുന്നവരുടെ സൗകര്യവും പരിഗണിച്ചാണ് ബുധനാഴ്ച എന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഈ നിർദ്ദേശം തീർച്ചയായും ആലോചിക്കുന്നതാണ്.
5: അടുത്ത കത്ത് നോക്കാം. റിയാസിന്റെ

0: അഭിമുഖം. വിഷമിക്കേണ്ട, വിദേശ പഠനം. അതങ്ങനെയല്ല, വിഷമമല്ല വിദേശ പഠനം എന്നാണ്. അഡ്വക്കേറ്റ് ബിന്ദു ശ്രീകുമാറുമായി റിയ നടത്തിയ അഭിമുഖം സ്ത്രീധനവും ഗാർഹിക പീഡനവും. ഡോക്ടർ മനോജുമായി എം വി ശശികുമാർ നടത്തിയ നവജാത ശിശുപരിചരണം അമ്മമാരറിയാൻ ഏറെ അറിവ് പകരുന്നതായിരുന്നു. പീറ്റർ പാലക്കുഴിയുടെ കഥ യുക്കാലി. സാഹിത്യസുരഭി ചില്ലുജാലകം ശനിദശ ഓർമ്മചിന്ത് നാലുമണിപ്പൂവ് മധുരം മലയാളം ഐമനം രവീന്ദ്രൻ ആലപിച്ച കവിതകൾ എന്നിവയും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിരിക്കുന്നു പുതിയിടത്തുനിന്നും ശ്രീകുമാർ.
1: ഒരുപാട് പരിപാടികൾ അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലും സന്തോഷം.
0: ഇനി നമുക്ക് ലഭിച്ച ചില പരാതികളാണ്.
1: എന്താണ് പരാതി?
0: അതായത് വെള്ളിത്തിരയിൽ സ്ഥിരമായി വിളിക്കുന്ന ശ്രോതാക്കൾ തന്നെ പേരു മാറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് 3 മാസം തികയുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് പരാതി അയച്ചിരിക്കുന്നത്. അതിൽ ചിലർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല.
1: ഇത്തരം ഒരുപാട് പരാതികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ഥിരം വിളിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് മറ്റുള്ളവർക്കും അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം ആഗ്രഹം കാണും.
0: പരമാവധി എല്ലാവർക്കും അവസരം കൊടുക്കാൻ ശ്രമിക്കുക.
1: അതെ, അപ്പോൾ അടുത്തകത്തിലേക്ക് പോയാൽ.
0: കർക്കിടകത്തിലെ പ്രഭാതവും സായാഹ്നവും ധന്യമാക്കി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത രാമായണ പാരായണവും രാമായണത്തിലെ ഏറെ ശ്രദ്ധേയമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠർ അവതരിപ്പിച്ച രാമായണ പൊരുളും മികച്ച നിലവാരം പുലർത്തി. ആകാശവാണിയുടെ വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കായി കാത്തിരിക്കുന്നു. ഒപ്പം എല്ലാ നിലയാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകളും അറിയിച്ചിരിക്കുകയാണ് തൃക്കരിപ്പൂർ കാസർഗോഡ് നിന്നും എം ജി ധരൻ.
1: രാമായണ മാസത്തിലെ പരിപാടികൾ ശ്രീ എം ജി ധരന് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചതിൽ നന്ദി. പിന്നെ ഓണവിഭവങ്ങളെക്കുറിച്ച് ഈ അഭിപ്രായവേദി പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുക്കിയ ഓണവിഭവങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാവ് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഓണം കഴിഞ്ഞു പോയെങ്കിലും തിരിച്ചും ആശംസകൾ.
0: അടുത്ത കത്തിലൂടെ നമുക്ക് പറ്റിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഓഗസ്റ്റ് 16 ഡൽഹി വാർത്ത തുടങ്ങുന്നതിന് മുൻപ് സമയം തെറ്റായാണ് പറഞ്ഞത്. 12:49 എന്ന് പറയേണ്ടതിന് പകരം 12:59 എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു എരമല്ലൂരിൽ നിന്നും സുമേഷ് രാജൻ.
1: എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആ ഒരു പരിഭ്രമത്തിനിടയിൽ തെറ്റിപ്പോയതായിരിക്കാം അനൗൺസർക്ക്. എന്തായാലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. കത്തിന് നന്ദി.
0: അപ്പോ അടുത്ത കത്ത് വായിക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 കൗതുക വാർത്തകൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് വായിക്കുന്ന രാമചന്ദ്രൻ, ഹോ, ആ വായന ഒരിക്കലും മറക്കില്ല. സുഭാഷിതം എല്ലാവരുടെയും ശ്രദ്ധയോടെ കേൾക്കും. പ്രൊഫസർ എം ഹരിദാസിന്റെ മാതൃത്വത്തിന്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. അപ്പോൾ ഓർമ്മ വന്നത് എന്റെ മാതാവിനെക്കുറിച്ചാണ്. കൃഷ്ണൻ കുരൂർ പറഞ്ഞ സുഭാഷിതത്തിൽ തന്നെ വളർത്തിയ ആളുടെ മരണത്തിൽ ഏറെ ദുഃഖിച്ച നായയുടെ അതേസമയത്ത് തന്നെ മരിച്ചു വീഴുന്നത് ആ നായയുടെ സ്നേഹത്തെക്കുറിച്ചും ഏറെ നമ്മെ ചിന്തിപ്പിക്കുന്നു. ഈ കത്ത് നമുക്ക് അയച്ചിരിക്കുന്നത് അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്നുമാണ്.
1: ഈ സുഭാഷിതത്തിന്റെ ഒരു ഉദ്ദേശം എന്നത് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചിന്ത ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ്. അത് ശ്രോതാക്കൾ ഏറ്റെടുക്കുന്നു എന്നത് നല്ലത് തന്നെ. അഭിപ്രായത്തിന് നന്ദി.
0: വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ 9 സമകാലികം അവസരോചിതമായി തോന്നി എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയിൽ നിന്നും. അതുപോലെ തന്നെ വിചാരത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മരണശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് നേത്രദാനം. 16 നിയമരംഗത്തിൽ നേത്രദാന ബോധവൽക്കരണ രംഗത്ത് ജ്യോതിസ് എന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിച്ച് നിരവധി പേർക്ക് വെളിച്ചമേകിയ രാംകുമാർ മഠത്തിലുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ പ്രസക്തവും നേത്രദാനത്തെക്കുറിച്ചുള്ള ഒട്ടേറെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഉപകരിക്കുന്നതുമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
1: സമകാലികം, വിചാരം ഈ പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര അയച്ച ഈ അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: അദ്ദേഹം ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനപ്രിയനായ ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ അർബുദ ചികിത്സാ രംഗത്തെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ എം വി ശശികുമാറുമായുള്ള അഭിമുഖത്തിലൂടെ പങ്കുവച്ചുകൊണ്ട് ഓണത്തെക്കുറിച്ചുള്ള മധുരമനോഹരമായ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച് 16 ആവണി പൊന്നുഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം.

0: അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: ഈ അഭിപ്രായത്തിനും നന്ദി.
0: അടുത്ത കത്തിലേക്ക് പോകാം. കാവ്യധാരയെക്കുറിച്ച്. ഓഗസ്റ്റ് 15 ചെമ്മനത്തിന്റെ ഓർമ്മ ദിനമായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ നെല്ല് എന്ന കവിത അനഘശ്രീ നന്നായി ആലപിച്ചു. അതുപോലെ 16 ഓണമുറ്റത്ത് വൈലോപ്പിള്ളി കവിത നന്നായി ആലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 16 നേത്രദാനത്തിന്റെ ആവശ്യകതയും ബോധവൽക്കരണവും. ഇതേക്കുറിച്ച് രാംകുമാർ മഠത്തിൽ MV ശശികുമാറുമായി നടത്തിയ അഭിമുഖം വളരെ മികവ് പുലർത്തി. സത്യത്തിൽ രാംകുമാർ സംസാരിക്കുന്നത് ഒരു ഡോക്ടർ സംസാരിക്കുന്ന പോലെയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ അഭിനന്ദനീയമാണ്. അദ്ദേഹത്തിന്റെ പത്നി സതീദേവിയും അഭിനന്ദിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് താങ്ങും തണലുമായി അവർ കൂടെയുണ്ട്. ഒരിക്കൽ റേഡിയോ ശ്രോതാക്കളുടെ ഗ്രൂപ്പ് നടത്തിയ വാർഷിക സംഗമത്തിന് ഇദ്ദേഹം പത്നി സമേതമെത്തി പ്രഭാഷണം നടത്തിയിരുന്നു. കാഴ്ചയിലും അദ്ദേഹം ഒരു പ്രൗഢ വ്യക്തിയാണ്. MV ശശികുമാറിനും രാംകുമാറിനും അഭിനന്ദനങ്ങൾ. ഓണം സ്പെഷ്യൽ ഗാനോത്സവം ഡോക്ടർ ഗംഗാധരൻ, MV ശശികുമാർ എന്നിവർ നന്നായി ചോദ്യങ്ങളും സെലക്ട് ചെയ്ത ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ബാല്യ കൗമാരകാലങ്ങളും ആ ഗാനത്തിലൂടെ ഇതൾ വിരിഞ്ഞു അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 18 തൃശൂർ നിലയം അവതരിപ്പിച്ചത് വൈക്കം വിജയലക്ഷ്മിയുമായി ജയ CR നടത്തിയ അഭിമുഖത്തിലൂടെയാണ് ഗാനങ്ങൾ കേട്ടത്. പക്ഷേ വലിയൊരു പ്രതിഭയായ വിജയലക്ഷ്മിയെ വേണ്ടതുപോലെ ഓണ സ്പെഷ്യൽ പരിപാടിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. അഭിമുഖകാരി ആരാധികയായി മാറിയതിന്റെ കുറവുണ്ടായി. അവരുടെ കഴിവ് എല്ലാവർക്കും അറിയാം. അവരുടെ ഓണ ഓർമ്മ, അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകൾ, സംഗീത സംവിധായകർ, ആ ഓർമ്മ വരുന്ന ചോദ്യങ്ങൾ വേണ്ടിയിരുന്നു. തൃശൂർ നിലയത്തിന്റെയാണെങ്കിലും എഴുതിയെന്നേയുള്ളൂ. എങ്കിലും അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം അറിയിച്ചിരിക്കുന്നു എല്ലാവർക്കും. TV ഹരികുമാർ, കണിച്ചുകുളങ്ങരയിൽ നിന്നും. 18 ആവണിപ്പൊന്നൂഞ്ഞാലിൽ ശ്രീമതി വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച ഗാനങ്ങളും ഗാനശകലങ്ങളുമെല്ലാം വളരെ ഹൃദ്യമായിരുന്നു എന്നറിയിച്ചിരിക്കുന്നു രാജി കളവം കോടത്ത് നിന്നു.
1: പലവിധ അഭിപ്രായങ്ങളാണ് അല്ലേ?
0: അതെ അതെ.
1: ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ.
0: അപ്പോ
1: എന്തായാലും നമ്മുടെ രണ്ട് പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, ഓണാശംസകൾ.
0: ഓഗസ്റ്റ് 16 വിചാരം പരിപാടിയിൽ നേത്രദാന ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന രാംകുമാർ മഠത്തിലുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഇത്തരമൊരു മഹത്തായ കർമ്മത്തിലൂടെ കുറേയേറെ കാഴ്ചപരിമിതർക്ക് ഇരുട്ടിന്റെ ലോകത്തു നിന്നും മുക്തിയേകാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ കാര്യമാണ്. ശ്രോതാക്കൾക്ക് ആവശ്യമാകുന്ന പക്ഷം ആ സംഘടനയുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പ്രസ്തുത പരിപാടി കൂടുതൽ ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മായാ പരമേശ്വരൻ പെരിയപുറത്തുനിന്നു.
1: ഈ ഒരു പരിപാടി ഇഷ്ടമായി എന്ന് ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ.
1: എന്തായാലും ഈ അഭിപ്രായങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു രാജി കളവങ്കോടം. ഓണം റിയൽ എസ്റ്റേറ്റ് നാടകം ഡബിൾ സൂപ്പർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലെ കഥാപാത്രമായ ഡോണമോൾ ഇന്നത്തെ കൊച്ചുമക്കൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു നല്ല അധ്യാപികയെപ്പോലെ മാതൃകയായിരുന്നു. ഇന്നത്തെ സ്വാർത്ഥരായ മുതലാളിമാരും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളും ഈ നാടകം കേട്ട് അല്പമെങ്കിലും മാനസാന്തരം ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ശുഭദിനത്തിൽ ഇത്രയും പോസിറ്റീവ് വൈബുള്ള ഒരു നാടകം പ്രക്ഷേപണം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ആകാശവാണിക്കും നാടകരചയിതാവിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പോൾ ആ നാടകത്തിന്റെ പേര് റിയൽ എസ്റ്റേറ്റ് എന്നല്ല, ദ റിയൽ എക്സിറ്റ് എന്നാണ് ആ നാടകത്തിന്റെ പേര്. അത് തിരുവനന്തപുരം നിലയത്തിൻ്റെതായിരുന്നു. എന്തായാലും അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം.
0: തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞിന്റെ കുറേയേറെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആരോഗ്യ ജീവിതം. കുടലിലും ആമാശയത്തിലും ഉണ്ടാകുന്ന രോഗങ്ങളെയും കാരണങ്ങളെയും ഹോമിയോ ചികിത്സയെയും കുറിച്ച് 18 ആരോഗ്യജീവിതം പരിപാടിയിൽ ഡോക്ടർ ഷാജി പൗലോസ് അഭിമുഖത്തിലൂടെ വിവരിച്ചത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 18 കാവ്യധാരയിൽ പി ഭാസ്കരന്റെ ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയിൽ നിന്ന് ആർ ഉദയരാമചന്ദ്രൻ ആലപിച്ചതും ഏറെ മനോഹരമായിരുന്നു. ജാതി, മതം, വർഗം, ദേശം എന്നിവയ്ക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഉന്നത മൂല്യമാണ് മാനവികത. 19 ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ശ്രദ്ധേയമായി എന്നും അദ്ദേഹം പറയുന്നു. വയോധികരെക്കുറിച്ചുള്ള 20 സമകാലികവും ഏറെ ശ്രദ്ധേയമായി എന്ന് അദ്ദേഹം പറയുന്നു. ഓണത്തിന്റെ

0: സവിശേഷതകൾ വിളിച്ചോതിയ ഡോക്ടർ ഷിമി പോൾ ബേബി അവതരിപ്പിച്ച 20-ാം തീയതിയിലെ മഹിതമലയാളവും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമുന്നതമായ സ്ത്രീ വ്യക്തിത്വത്തിനുടമയായ ബാലാമണിയമ്മയുടെ ഓണസ്മരണകൾ പങ്കുവച്ച 21-ാം തീയതിയിലെ നിലവറ ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. 20-ാം തീയതിയിലെ സമകാലികം ശ്രദ്ധേയമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
1: അതോടൊപ്പം ഓണസദ്യയുടെ വ്യത്യസ്തമായ സവിശേഷതകൾ വിശകലനം ചെയ്ത 21-ാം തീയതിയിലെ മഹിതം മലയാളം, കാനകൾക്കും വേണം ക്ലീനിംഗ് എന്ന തലക്കെട്ടിൽ 22-ാം തീയതിയിലെ സമകാലികം,
0: അതുമാത്രമല്ല തൃശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് 23-ാം തീയതിയിലെ പാട്ടിന്റെ നാട്ടുവഴി കേട്ടു.
1: അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ?
0: തീർച്ചയായും. 23-ാം തീയതിയിലെ മഹിതം മലയാളം,
1: ജെൻസി തലമുറകളുടെ ഓണാഘോഷം വിവരിക്കുന്ന 24-ാം തീയതിയിലെ സമകാലികം,
0: അതുപോലെ 25-ാം തീയതി ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം,
1: 26-ാം തീയതിയിലെ കാവ്യധാര,
0: 26-ാം തീയതി തന്നെയുള്ള നിയമവേദിയിലെ അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് നടത്തിയ പ്രഭാഷണം,
1: ഓണമേ നിൻതോപ്പിൽ പൂക്കളുണ്ടോ എന്ന ഓണം സ്പെഷ്യൽ പരിപാടി,
0: അതുപോലെ തന്നെ 26-ാം തീയതി ഓണം കഥാവേളയിൽ എസ് സിത്താര അവതരിപ്പിച്ച സെന്ന എന്ന കഥ പ്രതികാരത്തിന്റെ കഥ കൂടി വരച്ചുകാട്ടി.
1: അപ്പോൾ ഇത്രയും വിശദമായി എല്ലാ പരിപാടികളെയും കുറിച്ച് അഭിപ്രായങ്ങൾ നമുക്ക് എഴുതിയറിയിച്ച മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയ്ക്ക് നന്ദി. ഓണത്തിന്റെ തിരക്കുകളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്രാവശ്യം അഭിപ്രായ.
2: നിങ്ങൾ കേട്ടത് അഭിപ്രായവേദി. ഇനി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷ ചടങ്ങ് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി സ്വാഗതമാശംസിച്ചു. മാറുന്ന മാധ്യമലോകത്ത് വിശ്വാസ്യതയും മാധ്യമധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ ഉദ്ഘാടന പ്രസംഗം.
2: ഞാൻ ഭാരതമാതാവിന്റെ പുണ്യപാദങ്ങളെ തൊട്ട് വന്ദിക്കുന്നു. Today, on the occasion of the 150th anniversary celebrations of Kerala Kaumudi, the dignitary sharing the dais with me, our honorable governor of Keralam and Tamil Nadu, Sriman Rajendra Vishwanath Arlekar ji. When I get down from the flight, our honorable governor was introducing our young minister to me, the young and dynamic minister. This was the word of our honorable governor when I get down from the flight. Such a young and dynamic higher education minister in government of Keralam, Sriman Roji M. Janji, MLA of Alappuzha, Sriman A.D. Thomas ji, MLA of Sathanur, Sriman B.B. Gobakumar ji, chief editor of Kerala Kaumudi, ശ്രീമാൻ ദീപു രവിജി, ജനറൽ സെക്രട്ടറി ആൻഡ് മൈ ലോങ് ടൈം ഫ്രണ്ട് SNDP യോഗം ശ്രീമാൻ വെള്ളപ്പള്ളി ജി, എല്ലാവർക്കും എൻ്റെ ഓണ സംസകൾ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിലെ സുഹൃത്തുക്കൾക്ക് ഓണം വാഴ്ത്തുക്കളെയും എന്നുടേ നമസ്കാരത്തെയും ഞാൻ പറഞ്ഞു. നൗ This 150th anniversary celebrations, what our minister has said in Malayalam, I am going to repeat it in English. He said the great contribution of Kerala Kaumudi. Now I think you have to change the name Keralam Kaumudi. Previously it was Kerala Kaumudi. Now you have to change the name to Keralam Kaumudi. So he said about the contributions of the 150 years continuously rising.

0: these boats. The festival reminds us that our traditions have an extraordinary power to bring people together and strengthen the bonds of the society. And I was told those Keralites who are working in the foreign countries also come back during this festival to encourage this. That is the greatness of our tradition, and that is the greatness of our faith in the roots of our culture. My dear friends, tradition and modernity are not opposing forces. They can go together hand in hand, as our Honorable Prime Minister Sriman Narendra Modi ji has time and again tells. Vikas bhi, Virsad bhi. India has the rich traditions, and we can see it reflected on many occasions. For instance, we had Onam celebrations in Kerala. At the same time, Radha Yatra in Puri during Savan months in northern India. These Kanwar Yatras and our Onam are always going together. We may be different geographically and we speak different languages, but our culture is always united. And in my view, our diversity is the greatest strength of our Bharat. Our diversity is not a source of division. It is rather a source of our strength. It is our unity in diversity that makes Bharat truly unique and resilient. Friends, for centuries, Aranmula Festival has attracted people from across India and the world. It has placed Aranmula predominantly on the cultural and tourism map while continuing to preserve its authenticity and spiritual character. Such traditions and their precious inheritance that we must protect for the future. I am sure the youngsters who are showing so much of interest in our traditions, they will protect this great tradition forever. I am confident that this active participation of the people, this centuries-old festival and its associated traditions will continue to flourish for generations to come. May the sacred waters of Bamba River continue to carry forward the glorious legacy of Aranmula. May the rhythm of the oars continue to echo the spirit of harmony and togetherness. Nani, Namaskaram, Jai Hind, Long Live Mother Bharat, Long Live Kerala.
1: സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാക്കുകൾ.
2: ഇറ്റ്സ് സോ വാസ്റ്റ് ആൻഡ് വി ഹാവ് ഓൾ ദീസ് ട്രെമെൻഡസ് റീച്ച് കൾച്ചർ ഇൻ അവർ സ്റ്റേറ്റ്. ഐ ഹാവ് ബീൻ ഓൾവേസ് ടെലിംഗ് അതേഴ്സ് ദാറ്റ് അവർ കേരളം ഹാസ് എ ബിഗ് കൾച്ചറൽ ഹെറിറ്റേജ്, വെരി റീച്ച് കൾച്ചർ, ആൻഡ് ദീസ് ഹോൾ കൾച്ചർ ഹാസ് ടു ബി ഫോളോഡ് by the rest of our country, and that what I see today here is the same cultural heritage, same cultural richness. So that richness, that culture has to be maintained. My request to the government of Kerala that this festival should be developed in a tourism way, but this can be given a status of tourism, and all other people from our country and other parts of the world can be invited for this particular function, not only because there are other races are there, but this type of function that propounds, that propagates our culture, which is this particular, I was told that function is for more than 600 years it is happening here. The so rich is our tradition, so this has to be brought before our country, before the world.
1: തുടർന്ന് ഉപരാഷ്ട്രപതി വെള്ളപതാക വീശി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരന്നത്.
3: തുടർന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, ബിന്ദുകൃഷ്ണ, റോജി എം ജോൺ, കെ എ തുളസി, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 59:10.
1: ഹലോ ചേട്ടാ.
2: ആ ഹലോ.
1: മോളുടെ പാട്ട് വിടരുന്ന മുട്ടുകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
2: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
1: ഏ, വേവ്സ് ആപ്പോ? അതെന്താ?
2: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടികൾ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
2: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

സമയം 10 മണി കഴിഞ്ഞ് 51 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മിലൻ എന്ന ചിത്രത്തിൽ മുകേഷ്, ലതാ മങ്കേഷ്കർ എന്നിവർ നയിച്ച ഗാനം. ഗാനരചന ആനന്ദ്ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ചിത്രം ചിന്ന വീട്. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

0: അടുത്ത ഗാനം കാജൽ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി, ആശ ഭോസ്ലെ എന്നിവർ പാടിയത്. ഗാനരചന സാഹിർ, സംഗീതം നൽകിയത് രവി.
1: കബീരാ.

കണ്ണദാസിന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം നൽകി. ടി എം സൗന്ദരരാജൻ, പി സുശീല എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ധർമ്മരാജ.

ചിത്രം എങ്ക ഊര് പാട്ടുകാരൻ. ഗംഗൈ അമരൻ വരികളെഴുതി ഇളയരാജ ഈണം നൽകി ആശാ ഭോസ്ലെ പാടിയത്.

102.3 MHz ആകാശവാണി കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗോൽമാൽ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഗുൽസാർ എഴുതി, ആർ ഡി ബർമൻ സംഗീതം പകർന്ന്, കിഷോർ കുമാർ ആലപിച്ചതാണ് ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം.

എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ ശബ്ദം പകർന്ന ഗാനം. ചിത്രം മുന്താണെ മൊടിച്ച്. ഗംഗയമരന്റെ രചന, ഇളയരാജയുടെ സംഗീതം.

ചിത്രം അഭിമാൻ, മജ്റു സുൽത്താൻപുരിയുടെ രചന, എസ് ഡി ബർമൻ്റെ സംഗീതം, കിഷോർ കുമാർ, ലത മങ്കേഷ്കർ ഇവർ പാടിയ ഗാനം.

പുതുകവിതൈ. ഈ ചിത്രത്തിന് വേണ്ടി വൈരമുത്തു എഴുതി, ഇളയരാജ സംഗീതം പകർന്ന, യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഗാനം.

ചിത്രം ബാസാർ. ജഗജിത് കൗർ, പമേല ചോപ്ര എന്നിവർ ശബ്ദം പകരുന്ന ഗാനം. സംഗീതം ഖയാം.

എൻ അണ്ണൻ, ഈ ചിത്രത്തിന് വേണ്ടി പി ബി ശ്രീനിവാസ്, എൽ ആർ ഈശ്വരി എന്നിവർ ആലപിച്ച ഗാനം. ഗാനശില്പികൾ വാലി, കെ വി മഹാദേവൻ.

ഗുൽസാർ എഴുതി, ആർ ഡി ബർമൻ ചിട്ടപ്പെടുത്തി, കിഷോർ കുമാർ, ലത മങ്കേഷ്കർ എന്നിവർ ആലപിച്ച ഗാനം, ചിത്രം ഘർ.

0: Over 2,500 people are still missing following the disaster. External Affairs Ministry spokesperson Randhir Jaswal said 149 Indian nationals have been rescued so far in Nepal following the tragedy. India is continuously supporting the relief and rescue operation in flash flood hit Himalayan nation. The government has debunked a post circulating on social media which claims that NEET PG exam question papers were leaked in Jaipur. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 10:06 പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.